നമസ്കാരം, സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 19, 2026 ജൂലൈ 3, വെള്ളി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞാൽ 58:33. ആകാശവാണി കൊച്ചി FM റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും സംയുക്ത പ്രസ്താവനയിൽ അപലപിച്ചു. ന്യൂഡൽഹിയിലെ ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

0: മോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി സന തകായിഷിയുമാണ് പ്രസ്താവനയിൽ ഒപ്പുവച്ചത്. പരിസ്ഥിതി ലോല പ്രദേശ നിർണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്നും ഇത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗീകരിച്ചതും അഫിലിയേറ്റ് ചെയ്തതുമായ സ്പോർട്സ് അസോസിയേഷനുകൾ ഓഡിറ്റ് ചെയ്യാൻ മന്ത്രി ഒ ജെ ജനീഷ് നിർദ്ദേശം നൽകി. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളെക്കുറിച്ച് പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് സമഗ്ര അഴിച്ചുപണി ലക്ഷ്യമാക്കി സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടൽ. സംസ്ഥാനത്തെ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ വൈകിട്ട് 5 മുൻപ് ഫീസ് അടച്ച് പ്രവേശനം പൂർത്തിയാക്കണം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാക്ഷരതാ മിഷൻ മുഖേന നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ ഈ മാസം 10 ആരംഭിക്കും. കോഴിക്കോട് ജില്ലയിൽ 10 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 1182 പേരാണ് പരീക്ഷ എഴുതുന്നത്. ഓപ്പറേഷൻ തൂഫാനിൽ ഒരു മാസം കൊണ്ട് പിടിച്ചെടുത്തത് 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ. സംസ്ഥാനത്ത് പോലീസ് നടത്തിയ പരിശോധനകളിൽ 5353 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 5736 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതായി പോലീസ് അറിയിച്ചു. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യയുടെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 27 പേർ മരിച്ചു, 90 പേർക്ക് പരിക്കേറ്റു. കീവിലെ 30 സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. കായികം. ഫിഫ ലോകകപ്പ് റൌണ്ട് ഓഫ് 32 മത്സരത്തിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. കാലിഫോർണിയയിലെ മത്സരത്തിലാണ് സ്പെയിൻ തകർപ്പൻ വിജയം നേടിയത്. വാർത്തകൾ കഴിഞ്ഞു.
1: News Rainbow.

A man who dares to waste 1 hour of time has not discovered the value of life. ഇത് ചാൾസ് ഡാർവിൻ്റെ വാക്കുകളാണ്. ഇതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ അല്ലേ? ഒരു മണിക്കൂർ സമയം വെറുതെ നഷ്ടപ്പെടുത്താൻ ധൈര്യമുള്ള ഒരാൾ ജീവിതത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന്. അതുകൊണ്ട് ഒരു മണിക്കൂറല്ല, ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതെ നമുക്ക് നമ്മുടെ നടപടികളിലേക്ക് കടക്കാം. നമസ്തേ, ഗുഡ് മോർണിംഗ്. ഇത് ബെറ്റ് കോഫിയാണ്, വിത്ത് മീ സുരേഷ് കാഞ്ഞിരക്കാട്ട്. മലയാളിയെ ലോകം കാണിച്ച സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് സമ്മാനിച്ച നോവലാണ് ഒരു തെരുവിൻ്റെ കഥ. അതിൽ ആമിന എന്നൊരു കഥാപാത്രമുണ്ട്. ഈ കക്ഷി, ഈ ആമിന എവിടെ പോയാലും കയ്യിലൊരു തുണിക്കെട്ടുണ്ടാവും. അതിനകത്തെന്താണെന്ന് ആര് ചോദിച്ചാലും പറയുകയുമില്ല.

അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അതറിയാൻ ഏറെ താല്പര്യവും ഉണ്ടായിരുന്നു, സ്വാഭാവികം അല്ലേ. ആ ഭാണ്ഡക്കെട്ട് അവർ തുറന്നിരുന്നത് ആരുമില്ലാത്ത സ്ഥലത്ത് വച്ച് മാത്രമാണ്. ഇതിലെന്താണ് എന്നറിയാൻ അടങ്ങാത്ത ആഗ്രഹവുമായി നടന്ന ഒരു ബിരുദൻ ഒരിക്കൽ അവർ തുണിക്കെട്ട് തുറന്നപ്പോൾ ഒളിച്ചിരുന്ന് നോക്കി. ഇതിനാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ശ്രമിച്ചത്? ഇതാണോ ഇവരിത്ര വില പിടിച്ചതായി കൊണ്ടു നടക്കുന്നത് എന്ന് തോന്നിപ്പോയി അതിലെ സാധനങ്ങൾ കണ്ടപ്പോൾ അവന്. എന്തൊക്കെയായിരുന്നു? ഒരു കണ്ണാടി കഷ്ണം, പൊട്ടിയ ഒരു വള, അങ്ങനെ കുറെ കുറെ ആക്രി സാധനങ്ങൾ. പക്ഷേ ആമിനയുടെ കണ്ണിൽ അതെല്ലാം വിലയേറിയവയായിരുന്നു. ഒരുപക്ഷെ അവർക്ക് പ്രിയപ്പെട്ട ഏറെ ഓർമ്മകൾ ഉണ്ടായിരുന്നിരിക്കാം അവ ഓരോന്നിലും. സോ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഒരു സാധനത്തിൻ്റെ മൂല്യം അത് കാണുന്ന ആളിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചാണ് എന്നതാണ്. ഒരാൾക്ക് അമൂല്യമായത് മറ്റൊരാൾക്ക് വെറും സാധാരണ വസ്തുവായി തോന്നിയേക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യവും ഇങ്ങനെ തന്നെയാണെന്നേ. ജീവിതം നമുക്ക് കിട്ടുന്ന അനുഗ്രഹമാണ്, വിലമതിക്കാനാവാത്ത സമ്മാനമാണ് എന്ന് മനസ്സിലാക്കുന്നവർ ജീവിതത്തിൻ്റെ വില അറിയുന്നവരാണ്. അതിനെ വിലമതിക്കാത്ത ആൾക്കാണെങ്കിലോ ജീവിതം ഒരു പാഴ്വസ്തു പോലെയായിരിക്കും. അത് നശിപ്പിക്കാനും നഷ്ടപ്പെടുത്താനും ഒരു മടിയും ഉണ്ടാവില്ല. യെസ്, നമ്മളെല്ലാവരും ജീവിതത്തിൻ്റെ മൂല്യം അറിയുന്നവരാണ് എന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ. സോ ഇന്നിൻ്റെ ഈ നിമിഷത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞ് അത് നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ബെഡ് കോഫി ആദ്യത്തെ ബ്രേക്കിലേക്ക് പോകുന്നു. ഫോർ മോർ സ്റ്റേ ട്യൂൺ ടു ആകാശവാണി FM റെയിൻബോ 107.5.

0: Change doesn't always mean progress. But the status quo isn't always the best result either. It is merely the most convenient. മാറ്റം എന്നത് എല്ലായ്പ്പോഴും പുരോഗതിയെ സൂചിപ്പിക്കണം എന്നില്ല. എന്നാൽ മാറ്റമില്ലാത്ത സ്ഥിതി, നിലവിലുള്ള സ്ഥിതി തുടർന്നു പോകുന്നതും എപ്പോഴും ഒരു നല്ല റിസൾട്ടാകണമെന്നില്ല. അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും സൗകര്യപ്രദമായ, കംഫർട്ടബിളായ അവസ്ഥയാണ്. യെസ്, മാറ്റങ്ങൾ പോസിറ്റീവ് തന്നെ ആകണമെന്നില്ല, നെഗറ്റീവും ആകാമെന്നും അത്ര തന്നെ മോശമായ ഒരു റിസൾട്ടാണ് മാറ്റമില്ലാതെ വളരെ സൗകര്യത്തോടെ ഇരിക്കുന്നിടത്ത് തന്നെ തുടരുന്നത് വഴി ലഭിക്കുന്നതെന്നും പറഞ്ഞത് ആരാണെന്നറിയാമോ? ഹർഷ ഭോഗ്ലെ, ജേർണലിസ്റ്റും അതിലുപരി പ്രശസ്തനായ ക്രിക്കറ്റ് കമന്റേറ്ററുമായ ഹർഷ ഭോഗ്ലെ. പലപ്പോഴും വോയിസ് ഓഫ് ക്രിക്കറ്റ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ക്രിക്കറ്റ് പ്രേമികൾക്ക് എല്ലാവർക്കും സുപരിചിതവുമാണ്, വലിയ ഇഷ്ടവുമാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലി. ആകാശവാണിയിലൂടെ 19 വയസ്സിൽ തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ കമന്റേറ്റർ ലൈഫ്. പിന്നീടാണ് ടെലിവിഷൻ ചാനൽസിലേക്ക് വന്നത്. കൂടാതെ പല ടെലിവിഷൻ പ്രോഗ്രാംസും ക്വിസ് പ്രോഗ്രാംസും ഹോസ്റ്റ് ചെയ്യാറുമുണ്ട്. ഹർഷ ഭോഗ്ലെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അനിതയും ചേർന്ന് 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ദ വിന്നിംഗ് വേ, പിന്നെ ദ വിന്നിംഗ് വേ 2.0. സ്പോർട്ടിംഗ് ലോകത്തെ ബിസിനസ് അറിവുകളെ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളാണ്. വേറൊരു പുസ്തകം ഔട്ട് ഓഫ് ദ ബോക്സ്, ഇത് ഹർഷ ഭോഗ്ലെ എഴുതിയ വീക്ക്ലി കോളംസിൽ നിന്നും ബെസ്റ്റ് ആയവ എടുത്ത് കമ്പൈൽ ചെയ്ത് പ്രസിദ്ധീകരിച്ചതാണ്. പിന്നെ മുഹമ്മദ് അസറുദ്ദീൻ്റെ ബയോഗ്രഫിയും എഴുതിയിട്ടുണ്ട് ഹർഷ ഭോഗ്ലെ. ഫോർ മോർ ഇൻഫർമേഷൻ, ഫോർ മോർ എന്റർടൈൻമെന്റ്, കീപ് ലിസണിംഗ് ടു റെയിൻബോ FM 107.5.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM റെയിൻബോ 107.5 ൽ ബെറ്റ് കോഫി.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൻഡ്.
1: ഒരു വ്യക്തിക്കും തനിച്ച് വലിയ ഉയരങ്ങളിലെത്താൻ വേണ്ടത്ര അറിവോ കഴിവോ പരിചയമോ ഉണ്ടാകണമെന്നില്ല, അതിന് മറ്റുള്ളവരുടെ സഹകരണം കൂടിയേ തീരൂ. ശരിയല്ലേ സുഹൃത്തുക്കളെ? എന്തൊക്കെ നമ്മൾ നേടി എന്ന് പറഞ്ഞാലും അതിൽ ആരുടെയെങ്കിലുമൊക്കെ ചെറുതെങ്കിലുമായ സഹായം ഉണ്ടായിട്ടുണ്ടാവും. യെസ്, മനുഷ്യൻ ഇക്കാലം വരെയുള്ള ചരിത്രത്തിൽ നിരവധി നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി വലിയ ഒരു കണ്ടുപിടുത്തം നടത്തുമ്പോഴും അതിനായി അയാൾ ഉപയോഗിച്ച അറിവും വൈദഗ്ധ്യവും മുൻപ് മറ്റാരെങ്കിലും ആവിഷ്കരിച്ചതായിരിക്കില്ലേ? അല്ലേ? ആലോചിക്കാം, അതിന് സമയമുണ്ട്. അതിനു മുൻപ് നമുക്ക് IT രംഗത്തെ ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ തയ്യാറായി ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലേക്ക് പുതുതായി റിക്രൂട്ട് ചെയ്യപ്പെട്ടവരുടെ ട്രെയിനിങ് കഥ കേൾക്കാം. മിഡ് കോഫിയുടെ തേർഡ് സെഗ്മെന്റ്. അൻപത് പേരായിരുന്നു കേട്ടോ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. അവർക്ക് സോഫ്റ്റ്വെയർ സ്കില്ലിനപ്പുറത്തേക്ക് ജോലിയിലും ജീവിതത്തിലും ആവശ്യമായ ചില ക്വാളിറ്റീസ് കൂടി പരിശീലനത്തിലൂടെ മനസ്സിലാക്കി കൊടുത്തിട്ട് ജോലിയിൽ പ്രവേശിപ്പിക്കുക എന്നതായിരുന്നു മാനേജ്മെന്റിന്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ട് ഒരു മത്സരം സംഘടിപ്പിച്ചു. ഈ 50 പേരെയും നന്നായി അലങ്കരിച്ച ഒരു ഹാളിലേക്ക് എത്തിച്ചു. അവിടെ മേശപ്പുറത്ത് കുറേ ബലൂണുകൾ വച്ചിട്ടുണ്ട്. അവരുടെ ട്രെയിനർ പറഞ്ഞു, ഓരോരുത്തരും ഓരോ ബലൂണുകൾ എടുത്ത് ഊതി വീർപ്പിക്കണം, എന്നിട്ട് ബലൂൺ പൊട്ടിപ്പോകാതെ അതിൽ നിങ്ങളുടെ പേരുകൾ എഴുതണം. അദ്ദേഹം ആവശ്യപ്പെട്ടതുപോലെ 50 പേരും ബലൂൺ വീർപ്പിച്ചു. അതിനുശേഷം അതിൽ വളരെ ശ്രദ്ധിച്ച് പേരെഴുതാൻ തുടങ്ങി. എന്നാൽ ആ കാര്യത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കാതെ ഓ ഇതൊക്കെ എനിക്ക് പറ്റും എന്ന രീതിയിൽ ചെയ്ത ആളുകളുടെ ബലൂൺസ് പൊട്ടിപ്പോയി. അങ്ങനെ 5 പേർ തുടക്കത്തിലേ ഔട്ടായി. ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ നിന്ന് 5 പേർ ഔട്ടായി. ബാക്കിയുള്ള 45 പേരെയും പിന്നെ വേറെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. അവരുടെ എല്ലാവരുടെയും ബലൂണുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്തിടാൻ ആവശ്യപ്പെട്ടു ട്രെയിനർ. ഇനി ഓരോരുത്തരും സ്വന്തം പേരെഴുതിയ ബലൂൺ ഈ കൂട്ടത്തിൽ നിന്നും എടുക്കണം. അതിനിടയിൽ ബലൂൺ പൊട്ടാനിട വരരുത്. അങ്ങനെ സംഭവിച്ചാൽ അയാൾ പുറത്താകും. ബലൂണിൽ പേരെഴുതിയത് ആരുടെയാണോ അയാളല്ല, പൊട്ടിച്ച ആൾ പുറത്താകും. ഓൾറെഡി 5 പേർ ഔട്ടായല്ലോ. അത് ഓർമ്മയുള്ളതുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരും 45 പേരും വളരെ ശ്രദ്ധിച്ചാണ് സ്വന്തം പേരെഴുതിയ ബലൂണുകൾക്കായി തിരച്ചിൽ നടത്തിയത്. പക്ഷേ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞിട്ടും വളരെ ചുരുക്കം പേർക്ക്, 7 പേർക്ക് മാത്രമേ സ്വന്തം ബലൂൺ കിട്ടിയിരുന്നുള്ളൂ. ബാക്കി 38 പേരുണ്ടല്ലോ, അവർക്ക് ട്രെയിനർ ഒരു വിദ്യ പറഞ്ഞു കൊടുത്തു. ആദ്യം കാണുന്ന ബലൂൺ എടുക്കുക, അതിലെഴുതിയിരിക്കുന്ന പേര് ഉറക്കെ വിളിച്ചു പറയുക, പിന്നെ ആളെ ആ ബലൂൺ ഏൽപ്പിക്കുക. അത്രേ ഉള്ളൂ കാര്യം. അദ്ദേഹം പറഞ്ഞു കൊടുത്ത ഈ രീതി പ്രയോഗിച്ചപ്പോൾ വളരെ അത്ഭുതകരമായിരുന്നു റിസൾട്ട്. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എല്ലാവർക്കും അവരവരുടെ പേരെഴുതിയ ബലൂണുകൾ കിട്ടി. ഇതിനുശേഷം ട്രെയിനർ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, ഇതാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള യഥാർത്ഥ മാർഗം. ജോലിയിലായാലും ജീവിതത്തിലായാലും തനിയെ അലഞ്ഞു നടക്കാതെ മറ്റുള്ളവരുടെ സഹകരണം തേടുക, അവരോട് സഹകരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ

ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും തൃപ്തികരമായ ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. യെസ് ബഡീസ്, ഓരോ രംഗത്തും ഓരോരുത്തരും നേടുന്ന ഉയർച്ചയ്ക്കും നേട്ടങ്ങൾക്കും പിന്നിൽ മറ്റു പലരുടെയും വിയർപ്പു തുള്ളികൾ കൂടി കാണാനാവും. കാരണം ഉയർച്ചയ്ക്ക് ഉപയോഗിച്ച സങ്കേതങ്ങളും അറിവുകളും ഒന്നും ആകാശത്തു നിന്നും പൊട്ടിമുളച്ചതൊന്നും ആയിരിക്കില്ല. എത്രയോ ആളുകളുടെ കഠിനാധ്വാനം ഉണ്ടായിരിക്കാം അവയുടെയൊക്കെ പിന്നിൽ. ഈ സത്യത്തെ ഉൾക്കൊള്ളുമ്പോഴാണ് കൂട്ടായ പ്രവർത്തനം വഴിയുള്ള നേട്ടങ്ങൾ നമുക്ക് ബോധ്യമാകുന്നത്. എവിടെയായാലും, കുടുംബത്തിലായിക്കോട്ടെ, ജോലിസ്ഥലത്തായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, എവിടെയായാലും നമ്മൾ സഹകരിച്ച് തന്നെ പ്രവർത്തിക്കണം. ഞാൻ എന്ന ഭാവത്തെ ഒന്ന് സൈഡാക്കുക, പകരം നമ്മൾ എന്ന് ചിന്തിക്കാൻ ശീലിക്കണം. ഒഫ്കോഴ്സ് പലർക്കും ഇതൊരു വെല്ലുവിളിയാണ്. എന്നാൽ ധൈര്യത്തോടെ, വേണമെന്നുള്ള ആഗ്രഹത്തോടെ ഈ വെല്ലുവിളി നേരിട്ടാലേ അതുവഴി ഉണ്ടാകുന്ന നേട്ടങ്ങൾ നമ്മുടെ ഭാവനയ്ക്കും അപ്പുറമായിരിക്കും.

0: 107.5 FM റെയിൻബോ.
1: നിരുത്സാഹപ്പെടുത്തലുകളും തിരസ്കാരങ്ങളും ഒക്കെ തങ്ങളെ തളർത്താൻ അനുവദിക്കാതെ സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് ലക്ഷ്യം നേടിയെടുക്കാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചവരാണ് മിക്കപ്പോഴും ഉന്നതങ്ങളിലെത്തിയിട്ടുള്ളത്. യെസ് അറിയാം, നമുക്ക് പല മഹാന്മാരുടെയും വിജയകഥകൾ. ബിറ്റ്കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റിൽ അത്തരം ഒരു ചരിത്രവുമായി വരുന്നത് എക്കാലത്തെയും മികച്ച ചലച്ചിത്ര നടന്മാരിൽ ഒരാളായ സിഡ്നി പോയിറ്റിയെ. നടൻ എന്ന നിലയിൽ മാത്രമല്ല, എഴുത്തുകാരനായും സംവിധായകൻ

വിദഗ്ധനായും നയതന്ത്ര വിദഗ്ധനായും ഒക്കെ തിളങ്ങിയിട്ടുണ്ട് പോയ്ച്ചിയെ. ആൻഡ് അക്കാദമി അവാർഡ് നേടുന്ന ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കനാണ് അദ്ദേഹം 1963. സിഡ്നി പോയ്ച്ചിയെ എത്ര കണ്ട് ഉയരങ്ങളിലെത്തിയോ, ഇന്ന് അദ്ദേഹത്തെ ലോകം എങ്ങനെ കാണുന്നുവോ, അതിൻ്റെയൊക്കെ നേർ വിപരീതമായിരുന്നു ആളുടെ ചെറുപ്പകാലം. അന്ന് ദരിദ്ര രാജ്യമായിരുന്ന ബഹാമസിലാണ് പോയ്ച്ചിയെ ജനിച്ചത്. സ്വാഭാവികമായും വീട്ടിലെയും അവസ്ഥ അതുതന്നെയായിരുന്നു, ദാരിദ്ര്യം. അതുകൊണ്ട് തന്നെ കാര്യമായ വിദ്യാഭ്യാസവും കിട്ടിയില്ല. ഇദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ ജോലി തേടി അമേരിക്കയിലെ മയാമിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. 15 പോയ്ച്ചിയെയും ചേട്ടനൊപ്പം ചേർന്നു മയാമിയിൽ. ജീവിതത്തെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും നല്ല പരിശ്രമശാലിയും ആത്മാഭിമാനമുള്ളവനുമായിരുന്നു 15-കാരനായ സിഡ്നി. പുള്ളിക്കാരന് മയാമിയിൽ ആദ്യം കിട്ടിയത് ഒരു റെസ്റ്റോറൻറ്റിൽ പാത്രം കഴുകുന്ന ജോലിയാണ്. അതിന് ശമ്പളമൊന്നും കൃത്യമായിട്ട് കിട്ടിയിരുന്നില്ല. പോരാത്തതിന് ശാരീരികവും മാനസികവുമായ പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നു. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടണം എന്ന് വിചാരിച്ചുറപ്പിച്ചിരിക്കുമ്പോഴാണ് നടന്മാരെ ആവശ്യമുണ്ട് എന്നൊരു പരസ്യം പത്രത്തിൽ വന്നിട്ടുള്ളതായി സിഡ്നി അറിയുന്നത്. എന്തുകൊണ്ട് തനിക്കും ശ്രമിച്ചുകൂടാ എന്നായിരുന്നു പുള്ളിക്കാരൻ ചിന്തിച്ചത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ തിയേറ്ററിലേക്ക് പോയി. അവിടെ ഗേറ്റിൽ നിന്നിരുന്നയാൾ നിങ്ങളൊരു നടനാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞ് സിഡ്നി അകത്ത് കയറിക്കൂടി. അഭിനയിച്ച് കാണിക്കാൻ ആൾക്ക് ഒരു സ്ക്രിപ്റ്റ് കിട്ടി. അപ്പോഴല്ലേ പ്രശ്നമായത്. സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത് മുഴുവനും വായിച്ച് മനസ്സിലാക്കാൻ സിഡ്നിക്ക് പറ്റിയില്ല. വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കൃത്യമായി എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലായില്ല. മനസ്സിലാക്കിയത് പറയാൻ നോക്കിയപ്പോഴോ വല്ലാത്ത കരീബിയൻ ആക്സെൻറ്റ്. ഈ വെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ, അതുപോലെ. പിന്നത്തെ കഥ പറയണോ? സിനിമയിൽ അഭിനയിക്കാൻ പോയിരിക്കുന്നതാണ്. പ്രൊഡ്യൂസർ അക്ഷരാർത്ഥത്തിൽ തന്നെ സിഡ്നിയെ തൂക്കിയെടുത്ത് പുറത്തേക്കിട്ടു. അഭിനയിക്കാൻ വന്നിരിക്കുന്നു എന്ന് പുച്ഛിച്ചുകൊണ്ട്, പോയി വല്ല പാത്രം കഴുകുന്ന ജോലി ചെയ്യാൻ നോക്ക്, അതാ നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇതായിരുന്നു വാതിലിന് പുറത്തേക്ക് പോയി വീണ പോയ്ച്ചിയുടെ കാതിലെത്തിയ വാക്കുകൾ. അവിടെ നിന്നും പതിയെ എഴുന്നേറ്റ് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നതിനിടെ സിഡ്നി ചിന്തിച്ചു, ആ പ്രൊഡ്യൂസർ എന്തുകൊണ്ടാണ് പാത്രം കഴുകുന്ന ജോലി ചെയ്യാൻ നോക്കാൻ പറഞ്ഞതെന്ന്. ഇനി താൻ ആ ജോലി ചെയ്യുന്നയാളാണെന്ന് അയാളങ്ങനെ അറിഞ്ഞുവാണോ? റെസ്റ്റോറൻറ്റിൽ അതാണല്ലോ ജോലി. അതോ തന്നെ കണ്ടാൽ അത്തരം ജോലികൾക്ക് മാത്രമേ കൊള്ളുകയുള്ളൂ എന്ന് തോന്നൂ. ഇതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കാൻ സിഡ്നി പോയ്ച്ചിയ്ക്ക് അധികം സമയം വേണ്ടി വന്നില്ല. എന്തു വന്നാലും ശരി, ഞാൻ ഒരു നടനാകും എന്നങ്ങ് ഉറപ്പിച്ചു. അങ്ങനൊരു നടനായിട്ട് ആ പ്രൊഡ്യൂസറുടെ മുന്നിൽ ചെന്ന് കാണിച്ചു കൊടുക്കണം എന്തൊക്കെയാണ് തന്നെ പോലെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന്. പിന്നീട് പരിശ്രമത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും നാളുകളായിരുന്നു. തനിക്ക് കഴിയും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പഠനത്തിലെ അപാകതകൾ നീക്കാൻ തുടങ്ങി. ആരോഗ്യവും ശരീര സൗന്ദര്യവും ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതെല്ലാം ആ പഴയ ജോലിയിലിരുന്നുകൊണ്ട് തന്നെ, റെസ്റ്റോറൻറ്റിൽ പാത്രം കഴുകുന്ന ജോലി. അവിടെ പിന്നെ വഴക്ക് കേൾക്കുന്നതിന് ഒരു പഞ്ഞുമില്ലല്ലോ. എന്നാൽ ഓരോ അധിക്ഷേപവും പോയ്ച്ചിയയിൽ കൂടുതൽ കൂടുതൽ വാശിയുണ്ടാക്കി. ആ വാശിയുടെയും ഇച്ഛാശക്തിയുടെയും പരിശ്രമത്തിൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും ഫലമാണ് ഇന്ന് നമ്മളറിയുന്ന, നമ്മളിപ്പോൾ സംസാരിക്കുന്ന സിഡ്നി പോയ്ച്ചിയെ. കൂട്ടുകാരെ, ഇതുപോലെ നമുക്കും ഉണ്ടാകാം പലതരം സ്വപ്നങ്ങൾ, പല ആഗ്രഹങ്ങൾ ഉണ്ടാവാൻ നല്ല ഉണ്ട്. അതേപറ്റി കേൾക്കുമ്പോൾ പലരും കളിയാക്കിയേക്കാം, നിരുത്സാഹപ്പെടുത്തിയേക്കാം, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ്. ഇതൊന്നും അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴികൾ ഏറെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാവാം. ഇവയെല്ലാം, ഈ പറഞ്ഞവയെല്ലാം ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കാൻ വളരെയധികം പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്, സംശയമില്ല അല്ലേ? ഇതെല്ലാം അതിജീവിച്ച് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കും എന്ന ഉറച്ച ഒരു വാശി, അതിനുള്ള ആത്മവിശ്വാസം, അതുണ്ടായാൽ മാത്രമേ ജീവിതം സാധാരണം എന്ന നിലയിൽ നിന്ന് മുകളിലേക്ക് ഉയരുകയുള്ളൂ എന്ന് പഠിപ്പിച്ചു തരുന്ന മറ്റൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് സിഡ്നി പോയ്ച്ചിയെ. അദ്ദേഹത്തിൻ്റെ മനോഭാവം നമുക്കും പ്രചോദനമാകട്ടെ എന്ന് ബെറ്റ് കോഫി ആശംസിക്കുന്നു. ആൻഡ് ഫ്രണ്ട്സ്, ദാറ്റ്സ് ടുഡേയ്സ് ബെറ്റ് കോഫി. താങ്ക് യു ഫോർ ഷെയറിംഗ് ദിസ് മോർണിംഗ് ടു വിത്ത് റെയിൻബോ ആൻഡ് ബെറ്റ് കോഫി. റെയിൻബോയ്ക്കൊപ്പം, ബെറ്റ് കോഫിക്കൊപ്പം, നമ്മുടെ എല്ലാ പ്രോഗ്രാമിനുമൊപ്പം കൂടെയുള്ളതിന് താങ്ക് യു സോ മച്ച്. ഞാൻ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നുള്ളൂ. യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 107.5 റെയിൻബോ FM ഫോർ മോർ എൻ്റർടൈൻമെന്റ്.

0: നല്ല ഊഗ്രൻ ദിവസമായിരിക്കട്ടെ ഇന്ന്. ബൈ ഫോർ നൗ, ഞാൻ സുരേഷ് കഞ്ഞിരക്കാട്ട്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

0: നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാണ് എന്നറിയണ്ടേ? അപ്പോൾ അതിൻ്റെ ഒരു ക്വിക്ക് അപ്ഡേറ്റ്സ് ഞാൻ ദാ ഇവിടെ വായിക്കാൻ പോവാണ്. അല്പസമയത്തിനകം കേൾക്കാം സ്വാഗതം കൊച്ചി. ഈ അറിയിപ്പുകൾക്ക് ശേഷം രാവിലെ 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. രാവിലെ 8:15 വരെ സ്വാഗതം കൊച്ചി തുടർന്ന് കേൾക്കാം. 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. രാവിലെ 8:30 മുതൽ 10 വരെ കേൾക്കാം സവാരി ടൈം. സവാരി ടൈമിൽ നിങ്ങൾ യാത്രയിലാണെങ്കിൽ വിളിച്ച് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിക്കാം, ഒപ്പം യാത്രയുടെ വിശേഷങ്ങളും പങ്കുവയ്ക്കാം. രാവിലെ 10 മുതൽ 11 വരെ വാട്സപ്പ്, 11 കേൾക്കാം ശ്രുതിലയർ. പന്ത്രണ്ട് മണി മുതൽ 2 വരെ കേൾക്കാം യുവർ ചോയ്സ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, 2 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 കേൾക്കാം ട്രിപ്പിൾ ട്രീറ്റ്. 2:30 NCERT സ്പോൺസർഡ് പ്രോഗ്രാം ഉമംഗ്. വൈകിട്ട് 3 മുതൽ 5 വരെ കേൾക്കാം വിവിത് ഭാരതി. 5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. 5:30 കേൾക്കാം ലോകകപ്പ് ഓളപ്പെരുക്കം. വൈകിട്ട് 7:25 മലയാളത്തിൽ വാർത്തകൾക്ക് ശേഷം 7:58 കേൾക്കാം ഫിഫ വേൾഡ് കപ്പ് ഡെയിലി അപ്ഡേറ്റ്സ്. 8 കേൾക്കാം റെയിൻബോ റോക്സ്. 9 മ്യൂസിക് രംഗോലി. രാത്രി 10 കേൾക്കാം അരികെ. 11 ഹിന്ദി വാർത്തകൾ, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. തുടർന്ന് 11:10 പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റേഷൻ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാംസിൻ്റെ ഒരു ചെറിയൊരു ഹൈലൈറ്റ്സ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി കേൾക്കാം സ്വാഗതം കൊച്ചി. സമയം ഇപ്പോൾ 7 കഴിഞ്ഞ് 3:40 കേട്ടുകൊണ്ടിരിക്കുന്നു കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്.
1: സ്വാഗതം
2: സ്വാഗതം.
1: സ്വാഗതം കൊച്ചി.

ഗുഡ് മോർണിംഗ്. സമയം 7 മണി കഴിഞ്ഞ് 1:40 അപ്പോൾ മോർണിംഗ് ബെഡ് കോഫിയുടെ എനർജിയൊക്കെ കിട്ടി എല്ലാവരും ഇങ്ങനെ പവർ പാക്ഡ് ആയിട്ട് ഇന്നത്തെ ദിവസത്തിന് ഇങ്ങനെ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ നമുക്കും റെയിൻബോ എഫ് എമ്മിൽ ഇന്ന്

ഒരു ചെറിയ മഴയൊക്കെയുള്ള ഈ ഒരു തണുത്ത പ്രഭാതത്തിൽ ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് ജനലിൻ്റെ അരികത്ത് വന്നിരുന്ന് മഴയൊക്കെ കണ്ടിരിക്കുമ്പോൾ കേൾക്കാൻ പറ്റിയ ഒരു പാട്ടാണ് നമ്മൾ കേട്ടതല്ലേ. രൂപവതിയായ മനോഹരിയായ പ്രകൃതിയോട് പ്രണയം തോന്നുന്നു എന്ന് പറയുന്ന ഒരു മനോഹരമായ ഗാനം. ആ ചിത്രശലഭം പറന്നോട്ടെ എന്ന ചിത്രത്തിനായി വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന് യേശുദാസ് പാടിയൊരു ഗാനമാണ് നമ്മൾ കേട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനലരികിൽ വന്നിരുന്ന് ഒരു കപ്പ് കോഫിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ തോന്നുന്നുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ ഈ നേരത്ത് ഈ വെളുപ്പാങ്കാലത്ത് അതിന് സമയവും ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ ഒരു കാര്യം പറയട്ടെ, നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്. ഒരു 5 മിനിറ്റ് നമ്മൾ നമുക്ക് വേണ്ടി ഒന്ന് റീചാർജ് ചെയ്യാൻ, നമ്മളെ തന്നെ ഒന്നുകൂടെ ഒന്ന് പ്ലാൻ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് പോസ് ചെയ്ത് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചെങ്കിൽ മാത്രമാണ് എന്തൊരു കാര്യവും അതിൻ്റെ ഭംഗിയിലും അതിൻ്റെ പൂർണ്ണതയിലും എത്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്ലോ ഡൗൺ ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്. ഒരു 5 മിനിറ്റ് സ്വാഗതം കൊച്ചിയുടെ നല്ല പാട്ടുകളൊക്കെ കേട്ട്, 5 മിനിറ്റ് അല്ല, നമുക്ക് 8:30 വരെ സമയമുണ്ട്. അപ്പോൾ അത്രയും സമയം നല്ല പാട്ടുകളൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് പതുക്കെ പതുക്കെ ജോലികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നാൽ ഇന്നത്തെ ദിവസം നമുക്ക് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇതാ മനോഹരമായ പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് എഴുതി അയച്ചിട്ടുണ്ട്, കത്ത് നിറയെ ഗാനങ്ങൾ എഴുതി അയച്ചിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ശ്രോതാവ് ഷാജി ഏനാദി. കോട്ടയത്ത് നിന്നുമാണ് ഈ കത്ത് വന്നിട്ടുള്ളത്. എൻ്റെ പേര് ഷാജി ഏനാദി. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന റേഡിയോ പരിപാടിയാണ് സ്വാഗതം കൊച്ചി. ഏതാനും പഴയകാല ഗാനങ്ങൾ ചുവടെ ചേർക്കുന്നു എന്നൊരു ചുരുക്കിയ കത്തിൽ നിറയെ പാട്ടുകളൊക്കെ ആയിട്ടാണ് ബ്രഹ്മമംഗലം കോട്ടയത്ത് നിന്നും നമുക്ക് ഈ കത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ കത്തിലെ മനോഹരമായ ഗാനങ്ങളൊക്കെ കേട്ട് മുന്നോട്ട് പോകാം. കൂടെയുണ്ട് ഞാൻ ദൃശ്യ സന്തോഷ്. കേട്ടുകൊണ്ടിരിക്കുന്നു കൊച്ചി FM റെയിൻബോ 107.5 ൽ സ്വാഗതം കൊച്ചി.

വയലാറിൻ്റെ കാവ്യമനോഹാരിതയിൽ പിറന്ന ലക്ഷണമൊത്തൊരു പ്രണയ കാവ്യമല്ലേ? ചെമ്പരത്തിയിലെ ചക്രവർത്തിനി എന്ന ഗാനം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് നേരത്തേക്ക് നമുക്കിങ്ങനെ കണ്ണടച്ചിരിക്കാൻ തോന്നും. വേറെ ഒന്നും കേൾക്കണ്ട, ആ ഒരു പാട്ടിൻ്റെ ഈണം ഇങ്ങനെ മനസ്സിലിങ്ങനെ താളം പിടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ സ്വാഗതം കൊച്ചിയിൽ നമുക്ക് അടുത്ത പാട്ടുകൾ കേട്ടേ പറ്റുള്ളൂ. ഈ ഗാനത്തിന് ഈണം നൽകിയത് ജി ദേവരാജനാണ്, പാടിയത് യേശുദാസാണ്. അപ്പോൾ ഇതേ കോമ്പിനേഷനിൽ തന്നെ ഒരു പാട്ടാണ് അടുത്തതായിട്ട് വരുന്നത്, ഏണിപ്പടികൾ എന്ന ചിത്രത്തിൽ നിന്നും.

0: 25-ന് കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക സുരക്ഷയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് എയർ സുവിധ 2.0 പോർട്ടൽ സജ്ജമാക്കി വ്യോമയാന മന്ത്രാലയം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ക്രൊയേഷ്യയെ 1-2 രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തക്കീച്ചിയുമാണ് എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം ചെയ്തത്. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇരു പ്രധാനമന്ത്രിമാരും കുറ്റവാളികളെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ നിരോധിച്ച ഭീകര സംഘടനകൾക്കെതിരെ യോജിച്ച നീക്കങ്ങൾക്കും ഭീകരവാദത്തിനുള്ള സാമ്പത്തിക പിന്തുണ അവസാനിപ്പിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു.

0: ുന്നതിനും ആസിയാൻ അംഗരാജ്യങ്ങളുമായുള്ള സഹകരണത്തിന്റെ പ്രാധാന്യവും അവർ എടുത്തുപറഞ്ഞു. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച 7.7%. ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി തിളക്കമാർന്ന ഉദാഹരണങ്ങളുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: और ग्लोबल डिमांड में गिरावट से जूझ रही है. लेकिन जैसे कहा जाता है, व्हेन द गोइंग गेट्स टफ द टफ गेट गोइंग. भारत विश्व की फास्टेस्ट ग्रोइंग मेजर इकोनॉमी है. पिछले फाइनेंशियल ईयर में भारत की GDP ग्रोथ 7.7% रही.
0: രാജ്യത്തുടനീളമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളം

0: it going. भारत विश्व की फास्टेस्ट ग्रोइंग मेजर इकोनॉमी है. पिछले फाइनेंशियल ईयर में भारत की जीडीपी ग्रोथ 7.7% रही.
1: രാജ്യത്തുടനീളമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് നവീകരിച്ച സംവിധാനം ആരംഭിച്ചു. എയർ സുവിധ 2.0 എന്ന പോർട്ടൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്കായി പൂർണ്ണമായും സമ്പർക്കരഹിതവും പേപ്പർരഹിതവുമായ ആരോഗ്യ സ്വയം പ്രഖ്യാപന സംവിധാനമാണ് ഇത്. രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിലും വിതരണത്തിലും സർക്കാർ സുതാര്യത ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി.
2: We have different projects including refineries which are at an advanced stage and over the next 6 months to 2 years they will be implemented. Those taken collectively would bring our refining capacity to about 300 million metric tons per annum. Now this in and of itself is a noteworthy and remarkable figure, but if you see that in the context of what's happening in other parts of the world it becomes more noteworthy.
1: അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മർഗരീറ്റയും ബീഹാർ ഗവർണർ സയ്യിദ് അതാ ഹസ്നൈനും ഇന്ന് ഇറാനിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാരീസിൽ സന്ദർശനം നടത്തുന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബിഎൻപി പാരിബാസ് ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ യാൻ ജെറാർഡിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളെയും നിക്ഷേപ അന്തരീക്ഷത്തെയും ബിഎൻപി പാരിബാസ് പ്രശംസിച്ചു. ഫ്ളൈയിംഗ് വീൽസിന്റെ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ബൌഗണിനുമായും ശ്രീമതി സീതാരാമൻ ചർച്ച നടത്തി. അമർനാഥ് യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബൽതാൽ എന്നീ പാതകളിലൂടെ 57 ദിവസം നീളുന്നതാണ് തീർത്ഥാടന യാത്ര. തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്നലെ അനന്ത്നാഗ് ജില്ലയിലെയും ഗന്ദർബൽ ജില്ലയിലെയും ക്യാമ്പുകളിൽ എത്തിച്ചേർന്നു. 4822 തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിലുള്ളത്. അടുത്ത മാസം 28-ന് അമർനാഥ് യാത്ര സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനുശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ എത്രയും വേഗം തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. 2027 ഹജ്ജിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 20 വരെയാണ് സ്വീകരിക്കുന്നത്. പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിൽ പ്രത്യേക കൌണ്ടറുകൾ ആരംഭിക്കാനും അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാനും അടിയന്തര നിർദ്ദേശം നൽകണമെന്നും മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഈ ആഴ്ചയിൽ ഇത് 3ാം ദിവസമാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിക്കുന്നത്. ഇതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 9 ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും സംസ്ഥാനത്ത് വ്യാപകമായ മഴ ലഭിക്കും എന്നാണ് പ്രവചനം.
1: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യയ്ക്കെതിരെ പോർച്ചുഗലിന് വിജയം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ഇതിഹാസ താരം ലൂക്ക മോൺഡ്രിഡ്സിന്റെ ക്രൊയേഷ്യയുടെ കിരീട പോരാട്ടം അവസാനിച്ചിരിക്കുന്നു. ആരാധകരുടെ ഹീറോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലുമായി ഏറ്റുമുട്ടി ക്രൊയേഷ്യ പുറത്തേക്ക്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം പെരിസിച്ചിലൂടെ ക്രൊയേഷ്യ മുന്നിലെത്തിയെങ്കിലും റൊണാൾഡോ പെനാൾട്ടിയിലൂടെ പോർച്ചുഗലിന് സമനില സമ്മാനിച്ചു. പിന്നീട് അങ്ങോട്ട് ഇരു ടീമുകളും വിജയം കൈപ്പിടിയിലൊതുക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതിയതോടെ മത്സരം അത്യന്തം ആവേശഭരിതമായി. ഇഞ്ചുറി ടൈമിൽ റാമോസ് നേടിയ ഗോളിൽ നിർണായക

0: പിടിച്ച പോർച്ചുഗൽ വിജയം തൊടും മുമ്പ് ക്രൊയേഷ്യ ഗോൾ മടക്കിയെങ്കിലും VAR ഓഫ് സൈഡ് വിധിക്കുകയായിരുന്നു. ആസ്ട്രിയയെ 3 ഗോളിന് തകർത്ത സ്പെയിനാണ് പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ.
1: ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 8:30 സ്വിറ്റ്സർലാന്റ് അൾജീരിയയെ നേരിടും. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. അടുത്ത മാസം 15 മുതൽ 27 വരെ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക 2 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയുടെ സമയക്രമം BCCI പ്രഖ്യാപിച്ചു. ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025-27 ഭാഗമായാണ് ഈ പരമ്പര. ടീമിനെ ശുഭ്മാൻ ഗിൽ നയിക്കും. അതേസമയം ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 2 മത്സരം നാളെ മാഞ്ചസ്റ്ററിൽ നടക്കും. തായ്ലന്റിൽ വടക്കുകിഴക്കൻ മൂധാൻ പ്രവിശ്യയിൽ തീർത്ഥാടന യാത്രയ്ക്കിടെ ഉണ്ടായ അപകടത്തിൽ 9 സന്യാസിമാർ മരിച്ചു. സന്യാസിമാരുടെ കൂട്ടത്തിലേക്ക് 11 വയസ്സുള്ള ഒരു ആൺകുട്ടി പിക്കപ്പ് ട്രക്ക് ഇടിച്ചു കയറ്റിയതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. കുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 27 പേർ കൊല്ലപ്പെട്ടു. 90 പേർക്ക് പരിക്കേറ്റു. വിവിധ സ്ഥലങ്ങളിൽ നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഉക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ പ്രതിരോധ നടപടിയെന്ന് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സിറിയയിലെ ഡമാസ്കസിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. 20 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനമായ ഹെജാസ് ജില്ലയിലെ ഒരു കഫേയിലാണ് സ്ഫോടനമുണ്ടായത്. ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി സിറിയൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 22,000 രൂപ നിക്ഷേപിക്കുന്നതിലൂടെ പ്രതിമാസം 20 ലക്ഷത്തിലധികം വരുമാനം ലഭിക്കുന്ന നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിശദീകരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക സുരക്ഷയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് എയർ സുവിധ 2.0 പോർട്ടൽ സജ്ജമാക്കി വ്യോമയാന മന്ത്രാലയം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ക്രൊയേഷ്യ 1-1 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: സ്വാഗതം. സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

പ്രകൃതിയെയും സ്ത്രീ സൗന്ദര്യത്തെയും വർണ്ണിക്കുന്ന ഈ വരികൾ ശ്രീകുമാരൻ തമ്പിയുടേതായിരുന്നു. ഈണം നൽകിയത് എം കെ അർജുനൻ, പാടിയത് യേശുദാസ്. ഇന്ന് സ്വാഗതം കൊച്ചിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഗാനങ്ങളൊക്കെ നമുക്ക് എഴുതി അയച്ചത് ബ്രഹ്മമംഗലം കോട്ടയം ജില്ലയിൽ നിന്നും ഷാജി ഏനാദി എന്ന നമ്മുടെ ശ്രോതാവാണ്. സ്വാഗതം കൊച്ചിയിൽ നിന്ന് കൂടെയുണ്ട് ഞാൻ ദൃശ്യ സന്തോഷ്. അടുത്ത ഗാനം കേൾക്കാം. അങ്കത്തെട്ട് എന്ന ചിത്രത്തിനായി വയലാർ എഴുതി ജി ദേവരാജൻ ഈണം നൽകി യേശുദാസും പി മാധുരിയും സംഘവും ആരംഭിച്ച ഗാനം.

0: ആയിരം ഇതളുകളുള്ളൊരു വർണ്ണത്താമര.
1: ആഹാ,
0: ഇവള പൂമ്പൊടിക്കുള്ളിൽ താനേ പിറന്നൊരു

0: സമയം 7 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആകുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ. സ്വാഗതം കൊച്ചി. കൂടെയുണ്ട് ഞാൻ ദൃശ്യ സന്തോഷ്. ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഗാനങ്ങളൊക്കെ തന്നെ കോട്ടയം ജില്ലയിൽ നിന്നും ഷാജി ഏനാദി എന്ന നമ്മുടെ ലിസ്ണർ എഴുതി അയച്ചതാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് സംസാരിക്കാം. ഹലോ.
1: ഹലോ.
0: ആ ഗുഡ് മോർണിംഗ്. ഷാജി ഏനാദി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ത്രീ ശബ്ദമാണല്ലോ ഞാൻ കേൾക്കുന്നത്, അതെന്താണ്?
1: ഹലോ.
0: ആ ഹലോ. എന്തോ അതെയോ? ആ ഹാ ഹാ ഹാ. എന്താ ചേച്ചിയുടെ പേരെന്താണ്? ഓമന. ആ ശരി ശരി. ഈ ലെറ്റർ എഴുതി അയച്ചിരിക്കുന്നത് ചേച്ചിയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണോ? ആ എനിക്ക് തോന്നി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഹാൻഡ് റൈറ്റിംഗ് കാണാനായിട്ട്. അപ്പൊ കുറച്ചുകൂടി അധികം കത്ത് എഴുതായിരുന്നല്ലോ, ആകെ 2 വരി എഴുതിയിട്ടുള്ളല്ലോ, അതെന്ത് പറ്റി? അത്രേ സമയം കിട്ടിയുള്ളൂ അല്ലേ?
1: ഞങ്ങൾക്ക് ഈ പഴയ ഗാനത്തോട് എനിക്ക് ഭയങ്കര ഇഷ്ടാ.
0: അത് ശരി.
1: പുതിയ പുതിയ ഗാനങ്ങളോട് എനിക്ക് താല്പര്യമില്ല.
0: താല്പര്യമില്ല.
1: 79-80 കാലഘട്ടം നമ്മളെ സിനിമയാണ്. ജയൻ മരിച്ച അവിടം വരെയുള്ള ഒരു പാട്ടായിരിക്കും ഭയങ്കര ഇഷ്ടം.
0: ജയനെ ആയിരുന്നു ഏറ്റവും ഇഷ്ടം.
1: ജയനോർത്ത് ആ പുള്ളിയുടെ ആരാധകനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുള്ളിയുടെ പാട്ടിലെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടം എനിക്ക്.
0: അത് ശരി, വലിയൊരു ആരാധകനായിരുന്നു അല്ലേ.
1: എനിക്ക് അപ്പോൾ മൊബൈലോ ഞാൻ ഇവിടെ ഓൺ ചെയ്ത് വെച്ചാൽ ഞാൻ ഈ പാട്ടും കേട്ടെ ടേപ്പിളക്കാരന്റെ കുത്തി കേട്ട് വെച്ചിട്ടേ ഇരിക്കുള്ളൂ.
0: അത് ശരി.
1: എപ്പോഴും റേഡിയോ വെക്കണ്ട, അവിടെ ഏറ്റവും വരുമ്പോൾ റേഡിയോ വെക്കുമ്പോ വൈകുന്നേരം രാത്രി 11 മണി വരെ ഇങ്ങനെ കിടന്നിരിക്കും. പിന്നെ പണിക്ക് പോകുമ്പോ അങ്ങ് പോകാം, ചിലപ്പോ പണിതടത്തൊക്കെ ടേപ്പിളക്കാരും അടുത്തൊക്കെ പോകും ഞാൻ.
0: അത് ശരി. എന്താ ചെയ്യുന്നത്?
1: കുത്തിക്കൊണ്ട് കേട്ടിരിക്കും.
0: ഓ അതെ.
1: ആ പഴയ ഗാനത്തോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എനിക്ക് അതാ ഇങ്ങനെ ആവശ്യപ്പെട്ടത്.
0: അതുകൊണ്ട്
1: പുള്ളിക്കാരത്തിയാണ് എഴുതിയത്. അത്
0: അതുകൊണ്ട് കത്ത് കുറച്ചിട്ട് പാട്ടുകൾ കൂടുതൽ എഴുതിയല്ലേ കത്തില്? അത് കുഴപ്പമില്ല.
1: ഞങ്ങള് കേട്ടിരിക്കുളിച്ച് വെള്ളത്തിൽ കുളിച്ചിട്ട് കേട്ടെന്നങ്ങനെ ഇരിക്കും.
0: ഓ അത് ശരി. പരിപാടി തീർന്നിട്ടാവാം ബാക്കി പരിപാടികളൊന്നും വിചാരിച്ചുല്ലേ. എത്ര താല്പര്യമില്ല. അതെ, ഏതായാലും
1: കൊള്ളാം. 1,250 രൂപ
0: വേറെ റേഡിയോ വാങ്ങിച്ചില്ലേ? ഇപ്പൊ ഫോണിലൊക്കെ കിട്ടും നമുക്ക് റേഡിയോ. ഫോണിലൊക്കെ റേഡിയോ കേൾക്കാൻ പറ്റുമല്ലോ, പഴയ പോലെ അല്ലല്ലോ. റേഡിയോയിൽ തന്നെ കേൾക്കണല്ലോ, ഫോണിൽ കേട്ടൊരു സുഖമില്ല അല്ലേ. അത് ശരി. എന്റെ പേര് ദൃശ്യ സന്തോഷ്. എന്താ ചെയ്യുന്നത് ചേട്ടൻ? എന്താ ചെയ്യുന്നത്?
1: എനിക്ക് നമ്മുടെ പിന്നെ പരിസരത്ത് കൂലിപ്പണിയാണ്, ഈ വീടും പരിസരവും ഒക്കെ നമുക്ക് വൃത്തിയാക്കി കൊടുക്കുന്ന പരിപാടിയാണ്.
0: അത് ശരി.
1: ഉത്തരവാദിത്തോട് ചെയ്ത് കൊടുക്കും.
0: അതെയോ? ആഹ്. വീട്ടിലിപ്പോ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഞാനുണ്ട്, പെണ്ണും പിള്ളയുണ്ട്, പിന്നെ അമ്മ രണ്ടും പിള്ളേ അമ്മയുണ്ട്, പിന്നെ എന്റെ അമ്മ മരിച്ചു പോയി, പിന്നെ ഒരു മകളുണ്ടായിരുന്നു, മകള് അതൊക്കെ പോയി, ഒരാള് മൂത്താള് മരിച്ചു പോയി, രണ്ട് പെമ്മളായിരുന്നു.
0: ഓ അത് ശരി.
1: അതില് ഏറ്റാളെ കല്ലറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കെട്ടി. അവക്ക് 3 ആൺപിള്ളേര്.
0: 3 ആൺകുട്ടികളുണ്ട്.
1: മൂന്നാൺകുട്ടികൾ.
0: കല്ലറ എന്ന് പറയുന്ന കോട്ടയം തന്നെയാണോ?
1: ഓ
0: ശരി. ഏറ്റുമാനൂർ അടുത്ത്. ആ ഓ മനസ്സിലായി മനസ്സിലായി. പറഞ്ഞോളൂ.
2: ഋഷി.
0: മൂന്ന് പേര് എന്ത് ചെയ്യുന്നു?
2: മൂന്ന് പേര് എന്താ പറയാ, മൂത്താള്

0: മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അങ്ങനെയാണ് എൽ കെ ജിയിൽ ഏറ്റവും കുഞ്ഞാള് നേഴ്സറി പോകുന്നത്.
1: അത് ശരി, കൊച്ചുകുട്ടികളാണല്ലേ.
0: സീനാമോൾ ടെറസ് ബസ് കോട്ടയാർന്നോളം വൈക്കം കോട്ടയാട്ടും ബസ് ഓടിക്കുന്നു.
1: ബസ് ഓടിക്കുകയാണ്. ശരി ശരി ശരി. പിന്നെ ഈ ഷാജി ഏനാദി എന്നുള്ള പേരിന്റെ ഏനാദി എന്ന് പറഞ്ഞ എന്താണ്, വീട്ടുപേരെ അങ്ങനെ എന്തെങ്കിലും ആണോ? ഒരു കൗതുകം തോന്നി എനിക്ക്. ഏനാദി എന്ന് പറയുന്ന സ്ഥലപ്പേരാണല്ലേ. ആ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും. അത് ശരി, അത് ശരി. അപ്പൊ ഇത് സ്ഥലം ഒത്തിരി ഉള്ളിലേക്കാണോ? ഏറ്റുമാനൂർ അടുത്താണോ? ഓ, ചെമ്പാണ്. അത് ശരി. ആ ഹാ ഹാ. ഓ ഓ, അത് ശരി. ആ, ഏനാദിക്കാരാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ മനസ്സിലായി മനസ്സിലായി. ശരി ശരി ശരി. ആ ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും നല്ല പാട്ടുകളൊക്കെയാണ് എഴുതി അയച്ചത് കേട്ടോ. അപ്പൊ ഇനി അയക്കണം. കിട്ടിയിട്ടുണ്ട്. ഓ, അത് സന്തോഷം. അപ്പൊ ഇനി അയക്കുമ്പോ കുറച്ചും കൂടി നീണ്ട കത്ത് എഴുതിക്കോളൂ. നല്ല കൈയക്ഷരമൊക്കെ അല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ എന്തായാലും കുറച്ചുകൂടി കത്തിനൊരു നീളം കൂടുതൽ ഇരുന്നോട്ടെ, കുഴപ്പമില്ല കുഴപ്പമില്ല. എന്തായാലും പാട്ടുകളൊക്കെ നല്ല പാട്ടുകളാണ് കേട്ടോ. അപ്പൊ ഇനിയും കേൾക്ക. ആ, എല്ലാരുടെ അന്വേഷണം പറഞ്ഞേക്ക കേട്ടോ. ശരി.
0: എപ്പോഴും പറയും വിളിക്ക് വിളിക്കത്തെ പറയുവായിരുന്നേ, പക്ഷെ ഇന്നിപ്പോ വിളിച്ച സമയത്ത് പിള്ളേരില്ലെന്നായിരുന്നു. അവർക്ക് അവരെ വിളിക്കാനൊന്നുമില്ല. സിമ്മ കട്ട്, ഇന്നലെ ഫോണ് ഇന്നലെ വെള്ളത്തിൽ പോയോണ്ടേ.
1: ഓ ഓ, ശരി ശരി.
0: ശരിയാകാണ്ട് ഇപ്പൊ വിളിക്കുമ്പോഴൊന്ന് ഫോൺ അങ്ങനെ കിട്ടാൻ വേണ്ടിട്ട് വേറൊരു ഫോൺ ഒപ്പിച്ച് അതേനൊന്ന് ഇട്ട് എല്ലാം അടുപ്പിച്ച് കിട്ടാൻ വേണ്ടിട്ട്.
1: അത് ശരി, അത്രയും ബുദ്ധിമുട്ടിയല്ലേ. അപ്പൊ ഇന്ന് ഓ, ശരി ശരി ശരി.
0: മഴയൊക്കെ ഉണ്ടോ മാഡം?
1: ആ, ഇവിടെ ഉണ്ട്, ചെറിയ മഴയുണ്ട്. അവിടെ മഴയുണ്ടോ? ഇന്ന് പിന്നെ സെന്റ് തോമസ് ഡേയും കൂടെ ആണല്ലോ, ഒരു മഴ പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പൊ ഏതായാലും രാവിലത്തെ പരിപാടികളൊക്കെ നടക്കട്ടെ കേട്ടോ രണ്ടുപേർക്കും. ശരി, എങ്കിൽ പിന്നെ ഇനിയും കത്തുകൾ അയക്ക, പാട്ടുകൾ തുടർന്ന് കേൾക്കാം. ഓക്കെ, ശരി. ഇന്ന് ഈ മനോഹരമായ പാട്ടുകളൊക്കെ നമുക്ക് എഴുതി അയച്ചു തന്ന ഷാജി ഏനാദി, ഷാജി ചേട്ടനോടും ചേച്ചിയോടൊക്കെയാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം. അടുത്ത ഗാനം ഭാര്യയില്ലാത്ത രാത്രി എന്ന ചിത്രത്തിനായി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി ജി ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണ്.

സമയമിത 8 മണി കഴിഞ്ഞ് 11:33 ആവുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. സ്വാഗതം കൊച്ചിയുടെ. സമയം ഇങ്ങനെ പതിയെ പതിയെ തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു നേരമാണിത്. 8:15 വരെയാണ് നമ്മുടെ സമയം. ഇന്ന് നമ്മൾ കേട്ട ഗാനങ്ങളൊക്കെ തന്നെ നമുക്ക് എഴുതി അയച്ചത് കോട്ടയത്ത് നിന്നും ഷാജി ഏനാദി എന്ന നമ്മുടെ ശ്രോതാവാണ്. നിങ്ങൾക്കും സ്വാഗതം കൊച്ചിയിലേക്ക് കത്തുകൾ അയക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം ഇതാണ്: സ്വാഗതം കൊച്ചി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21 എന്ന അഡ്രസ്സിലേക്ക് അയക്കാം. ഇല്ലെങ്കിൽ വാട്സപ്പ് വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ അയക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. 8547341075. ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1985 മുൻപ് വരെയുള്ള ഗാനങ്ങളാണ് നമ്മൾ സ്വാഗതം കൊച്ചിയിൽ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഗാനങ്ങൾ അയക്കാൻ ശ്രമിക്കുക. കൂടുതലും 70, 80 മുൻപുള്ള ഗാനങ്ങൾ അയക്കാൻ ശ്രമിക്കുക. 85

2005 വരെയുള്ള ഗാനങ്ങളാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കുറച്ച് നാൾ മുൻപ് വരെ നമ്മൾ 80 മുൻപുള്ള ഗാനങ്ങളായിരുന്നു, ഇപ്പോൾ 85 വരെയുള്ള ഗാനങ്ങൾ സ്വാഗതം കൊച്ചിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അധികവും കത്തിൽ 80-നും 85-നും ഇടയിലുള്ള ഗാനങ്ങൾ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇനിയും കത്തുകളൊക്കെ അയക്കാം. നാളെ തിരഞ്ഞെടുത്തിരിക്കുന്ന കത്ത് എന്ന് പറയുന്നത് കടക്കരപ്പള്ളിയിൽ നിന്നും പി കെ ശെൽവരാജിൻ്റെതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നു റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം അഭിഷേക് മുഖോപാധ്യായ്. ദ ഹെഡ്ലൈൻസ്: പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആൻഡ് ഹിസ് ജാപ്പനീസ് കൗണ്ടർ പാർട്ട് സനായ് തകായ്ചി സ്ട്രോങ്ലി കണ്ടെംൻ ടെററിസം ആൻഡ് വയലന്റ് എക്സ്ട്രീമിസം ഇൻ ഓൾ ഹിസ് ഫോംസ് ആൻഡ് മാനിഫെസ്റ്റേഷൻസ്. ഇലക്ഷൻ കമ്മീഷൻ സീക്സ് റിസ്പോൺസസ് ഫ്രം റൈബൽ ഫാക്ഷൻസ് ഓഫ് തൃണമൂൽ കോൺഗ്രസ് റിഗാർഡിംഗ് കമ്പീറ്റിംഗ് ക്ലെയിംസ് അബൌട്ട് പാർട്ടീസ് ഓർഗനൈസേഷണൽ ഇലക്ഷൻസ് ആൻഡ് ഓതറൈസ് സിഗ്നറ്ററീസ്. ആനുവൽ ശ്രീ അമർനാഥ് യാത്ര ബിഗിൻസ് ഫ്രം ബോത്ത് പെഹൽഗാം ആൻഡ് ബാൽതൽ റൂട്ട്സ് ഇൻ ജമ്മു ആൻഡ് കശ്മീർ. ഇറാൻ സുപ്രീം ലീഡർ മുജ്തബ ഖാമിനേ ടു സ്കിപ്പ് ഫാദർ അലി ഖാമിനേസ് ഫ്യൂണറൽ ഓവർ സെക്യൂരിറ്റി ഫിയേഴ്സ്. സ്പെയിൻ ബീറ്റ് ഓസ്ട്രിയ 3-0 ടു എൻ്റർ റൗണ്ട് ഓഫ് 16 അറ്റ് ഫിഫ വേൾഡ് കപ്പ്. ആൻഡ് ബി സി സി ഐ അനൗൺസ് ഷെഡ്യൂൾ ഫോർ ഇന്ത്യസ് 2-match ടെസ്റ്റ് സീരീസ് എഗൈൻസ്റ്റ് ശ്രീലങ്ക ടു ബി പ്ലേഡ് ഫ്രം ദ 15th ടു ദ 27th ഓഫ് നെക്സ്റ്റ് മന്ത്. Prime Minister Narendra Modi and his Japanese counterpart Sanae Takaichi have unequivocally and strongly condemned terrorism and violent extremism in all its forms and manifestations, including cross-border terrorism from Pakistan. The 16th India-Japan Annual Summit joint statement said both leaders condemned in the strongest terms the terrorist attack in Pehelgam, Jammu and Kashmir on the 22nd of April last year. The leaders also took note of the United Nations Security Council monitoring team report of 29 July 2025 mentioning the resistance front. We have a report.
1: Prime Minister Narendra Modi and Japanese Prime Minister Sanae Takaichi also strongly condemned the terrorist attack in Delhi on November last year. The two leaders called for the perpetrators, organizers and financiers of the reprehensible act to be brought to justice without delay. They also called for concerted action against all UN-listed terrorist groups and entities including Al-Qaeda, ISIS, Lashkar-e-Tayyaba, Jaish-e-Mohammed and their proxies. The two Prime Ministers stressed the need for resolute action to eliminate terrorist safe havens, dismantle terrorist financing networks and their nexus with transnational crime and halt the cross-border movement of terrorists. Towards the shared goal of a resilient and prosperous Indo-Pacific, the two Prime Ministers reiterated their commitment to advancing cooperation among like-minded

യെസ് ഗുഡ് മോർണിംഗ് റൈസ് ആൻഡ് ഷൈൻ. സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റും 6 സെക്കൻഡും ആവുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് സവാരി ടൈമിന്റെ നേരമാണ്. കൂടെയുണ്ട് ഞാൻ ദൃശ്യ സന്തോഷ്. രാവിലത്തെ യാത്രയിലാണ്, രാവിലത്തെ തിരക്കിലാണ്, യാത്രയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാനുള്ള സമയമാണ്. വിളിച്ച് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ ചോദിക്കാം, ഒപ്പം തന്നെ യാത്രയുടെ വിശേഷങ്ങളും നിങ്ങൾ കാണുന്ന കാഴ്ചകളൊക്കെ പങ്കുവയ്ക്കാനും കൂടെയുള്ളൊരു സമയമാണ്. അതിനു മുമ്പ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയട്ടെ. ഇന്ന് അത്യാവശ്യം നല്ലൊരു മഴയുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ പല ജില്ലകളിലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ മഴയാണ് എന്നുള്ളൊരു പ്രിക്വേഷൻ എടുക്കുക. മാത്രമല്ല അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി മനസ്സിൽ കരുതുക. ഇപ്പോൾ ഒരു ചെറിയ മഴയാണെങ്കിലും ചിലപ്പോൾ ഇന്ന് പല സമയങ്ങളിലായിട്ട് കുറച്ചധികം മഴ പെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാം. നിലവിലിപ്പോൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി മഴയോടൊപ്പം തന്നെ നമ്മളെ കഷ്ടപ്പെടുത്താൻ എത്തുന്ന വേറൊരാളുണ്ടല്ലോ, കറണ്ട് പോകുന്നൊരു പരിപാടിയുണ്ടല്ലോ. അപ്പോൾ ഇന്ന് തേവയ്ക്കൽ സെക്ഷൻ പരിധിയിൽ ഗോഡൌൺ റോഡ്, പച്ചക്കറി, റെഡ് സ്റ്റാർ, കിൻഡർ ഹോസ്പിറ്റൽ പരിസരം, ഡോക്ടർ പ്രമോദ് ഹോസ്പിറ്റൽ, റോസ് ഗാർഡൻ എന്നിവിടങ്ങളിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 4 മണി വരെ വൈദ്യുതി മുടങ്ങും എന്നൊരു അറിയിപ്പുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ പരിസരങ്ങളിലൊക്കെയാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ കറണ്ട് പോകുന്നൊരു ടൈം പീരീഡാണ് രാവിലെ 8:30 മുതൽ 4 മണി വരെ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ കറണ്ട് പോയിട്ടുണ്ടാകും. അപ്പോൾ ഏതായാലും അതിനുള്ള ഒരു കാര്യങ്ങളും കൂടെയൊക്കെ റെഡിയാക്കി വയ്ക്കുക. വൈകിട്ട് 4 മണി വരെയാണ് വൈദ്യുതി മുടങ്ങുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുവരെ അപ്പോൾ കറണ്ട് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ദിവസം നമുക്ക് ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട്, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുണ്ട്, രസകരമായിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുണ്ട്, ഒപ്പം നമ്മുടെ ലിസണേഴ്സുമായിട്ട് നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഏതായാലും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഞാനൊന്നുകൂടെ പറയാം, ഒന്ന് നോട്ട് ചെയ്തോളൂ. 0484-242-8101 എന്ന നമ്പറിലേക്ക് വിളിച്ച് ഇഷ്ടപ്പെട്ട പാട്ട് ചോദിക്കാം. ഒപ്പം തന്നെ യാത്രയിലാണ് എങ്കിൽ യാത്രയുടെ വിശേഷങ്ങളും പങ്കുവയ്ക്കാം. സ്റ്റേ ട്യൂൺ ടു കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആൻഡ് മ്യൂസിക്കലി യോഴ്സ്.

0: അറിന്താൽ എന്ന മൂവിയിൽ ഒരു സൂപ്പർ ഹിറ്റ് ട്രാക്കാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഇന്ന് സവാരി ടൈമിൽ യാത്രക്കിടയിൽ നമ്മളെ വിളിച്ച ഇന്നത്തെ ആദ്യത്തെ കോളറോട് നമുക്ക് സംസാരിക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഇതാരാണ്?
1: എന്റെ രാജേഷ് കുമാർ.
0: രാജേഷ് കുമാർ, എവിടുന്ന വിളിക്കുന്നത്?
1: ഇപ്പം തലയോലപ്പറമ്പായി.
0: ആഹാ, ഇന്ന് എങ്ങോട്ടേക്കാണ് യാത്ര?
1: പത്തനംതിട്ട.
0: പത്തനംതിട്ട
1: എന്ന സ്ഥലം.
0: കടമനിട്ട എന്നൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ജോലിക്കായിട്ട് പോവാണോ? ശരി ശരി, അപ്പൊ എല്ലാ ദിവസവും ഉള്ള യാത്ര അല്ല അല്ലേ?
1: എല്ലാ ദിവസവും ഉള്ള യാത്ര അല്ല, എല്ലാ ദിവസവും ഞാൻ എറണാകുളത്തേക്കാണ്.
0: എറണാകുളത്തേക്കാണ്.
1: 9 മണി മുതൽ 10 മണി വരെ നിങ്ങളുടെ
0: അതെ അതെ. ഇന്നിപ്പോ ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ശരി ശരി. രണ്ടാമത്തെയാണ് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പോ എന്താണ് യാത്രയിൽ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ? മഴയുണ്ടോ? ബ്ലോക്ക് ഉണ്ടോ?
1: മഴ മാറി നിൽക്കുവാണ്.
0: മഴ മാറി നിൽക്കുകയാണല്ലേ. മഴ പ്രതീക്ഷിച്ചിരുന്നോ? ഇന്ന് സെന്റ് തോമസ് ഡേ ഒക്കെ ആയിട്ട് നല്ല മഴ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നോ? ഉണ്ടാകേണ്ടതാണ്, പക്ഷെ മഴയില്ല. അപ്പൊ ഏതായാലും ഭാഗ്യമുള്ള ദിവസമാണ്. നേരത്തെ ഇറങ്ങിയതാണോ? ഇന്ന് ലേറ്റ് ആകും എന്ന് വിചാരിച്ചിട്ട്.
1: എനിക്ക് പത്തനംതിട്ട പോകണമെങ്കിൽ ടൈം എടുക്കുമല്ലോ, 2.5 മണിക്കൂറോളം വേണം.
0: അപ്പൊ തന്നെ ഡ്രൈവ് ചെയ്താണ് പോകുന്നത് അല്ലേ?
1: അല്ലല്ലോ, ഇപ്പൊ നമ്മുടെ MD ഇപ്പൊ പുറകെ വരും. ഇപ്പൊ എന്റെ വണ്ടി ഞാൻ ഇവിടെ സൈഡ് ഒതുക്കിയിരിക്കുവാണ്.
0: ഓ, അത് ശരി.
1: വന്നാൽ അത് കേറും. അപ്പൊ അത്ര ആ ഗ്യാപ്പ് കൊണ്ട്
0: വിളിച്ചതാണ്. അപ്പൊ അദ്ദേഹം കൂട്ടുണ്ടാവും എന്തായാലും പത്തനംതിട്ട വരെ. ഓക്കെ, അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ?
1: കഴിച്ചു.
0: ഓക്കെ, അപ്പൊ ഏതാണ് ഇന്ന് പാട്ട് വേണ്ടത്?
1: എനിക്ക് മറ്റേ വചനത്തിലെ നീർമിഴി പീലിയിൽ തുടങ്ങുന്ന പാട്ടില്ലേ.
0: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും?
1: ഡെഡിക്കേഷൻ എന്റെ വൈഫിന്, എന്റെ മക്കൾക്ക്.
0: വൈഫിന്റെ പേരെന്താണ്?
1: വൈഫിന്റെ പേര് നിഷാജി നായർ.
0: നിഷ. ഓക്കെ, വൈഫിനും മക്കൾക്കും വേണ്ടിയിട്ട് വചനം എന്ന മൂവിലെ പാട്ട്.
1: മൂത്താളുടെ പേര് വിശ്വജിത്ത്, ഇളയാളുടെ പേര് വിസ്മയ.
0: എന്ത് ചെയ്യുന്നവരൊക്കെ?
1: അവരൊരാള് വിശ്വജിത്ത് ബിടെക്കിന് പഠിക്കുന്നു, ഇളയാള് വിസ്മയ
0: ടെൻത്തിൽ. ഓക്കെ, അപ്പോ അവരോട് അന്വേഷണം പറഞ്ഞിരിക്കുക. ഏതായാലും അടുത്തായിട്ട് പാട്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പം യാത്രയൊക്കെ എൻജോയ് ചെയ്ത് ഇന്നത്തെ ദിവസം അടിപൊളിയാക്കാം. ഓക്കെ, ബൈ. ഓക്കെ. അപ്പോൾ ഇന്ന് മഴയൊക്കെ പ്രതീക്ഷിച്ച് ഇറങ്ങിയിട്ട്, ബ്ലോക്കൊക്കെ പ്രതീക്ഷിച്ച് ഇറങ്ങിയിട്ട് അത്ര കാര്യമായ ബ്ലോക്കൊന്നും തലയോലപ്പറമ്പ് ഭാഗത്തില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ അങ്ങനെ വിചാരിച്ച് നമ്മൾ ഫുൾ ഡേ ഇരിക്കേണ്ട, ചിലപ്പോൾ മഴ കിട്ടിയാലോ. മഴ കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് പണ്ടുള്ള ആളുകളൊക്കെ പറയുമായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും ഈ സെന്റ് തോമസ് ഡേ എന്ന് പറയുന്നത് തോറാനയ്ക്ക് ആറാന ഒഴുകും എന്നൊക്കെ പണ്ടുള്ളവർ പറഞ്ഞൊരു പഴഞ്ചൊല്ല നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ കേട്ടുവരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര മഴയായിരിക്കും എന്നുള്ളതാണ് അതിന് കാരണമുണ്ട് കേട്ടോ. നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ അതിൻ്റെ ഒരു പീക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഈ ജൂലൈ ബിഗിനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജൂലൈ ബിഗിനിങ്ങിൽ തന്നെയാണ് ഈ സെന്റ് തോമസ് ഡേയും വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്തിട്ടാണ് ഈ ഭയങ്കരമായ മഴയും ഈ ഒരു ദിവസമൊക്കെ ഇങ്ങനെ ഒരുമിച്ച് വരുന്നത് എന്നുള്ളത്. അപ്പോൾ മഴ ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള ഒരു മിശ്രമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് എങ്കിലും നമുക്ക് മഴ പ്രതീക്ഷിച്ച് തന്നെ ഇറങ്ങാം. എന്തിനാണ് നമ്മൾ വെറുതെ റിസ്ക് എടുക്കുന്നത്? അപ്പോൾ ഏതായാലും അടുത്ത പാട്ടിലേക്ക് പോവാം. വചനം എന്ന ചിത്രത്തിലെ പാട്ടാണ് അടുത്തതായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കും വിളിക്കാം, യാത്രയിലാണ് എങ്കിൽ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചുകൊണ്ട്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810104424281. This is Akashvani Kochi FM Rainbow 107.5, Musically Yours.

മഴത്തുള്ളികൾ പൊഴിയുന്ന വഴിയിലൂടെ തോൾ ചേർന്നു പോകാനായിട്ട് സവാരി ടൈം ഉണ്ട് കേട്ടോ നിങ്ങളുടെ കൂടെ. ഏതായാലും ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ ചോദിച്ച് വിളിക്കാനുള്ള സമയമാണ്. പ്രത്യേകിച്ച് സവാരി നിങ്ങളുടെ സവാരി ടൈമാണ് എന്നുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101 എന്ന നമ്പറിലേക്ക് വിളിക്കാം. ഇത് റെയിൻ ബഫം കൊച്ചി 107.5 സവാരി ടൈമിൻ്റെ നേരമാണ്. കൂടെയുണ്ട് ഞാൻ ദൃശ്യ സന്തോഷ്. ഇന്ന് ജൂലൈ 3rd ആണ് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. ജൂലൈ 1st തൊട്ട് 7th വരെ നമ്മൾ ഇന്ത്യയിൽ ആഘോഷിക്കുന്ന ഒരു പ്രത്യേകതരം ഉത്സവമുണ്ട്. അത്ര അങ്ങോട്ട് ആഘോഷകരമായിട്ട് നമ്മളങ്ങനെ കൊണ്ടാടുന്ന ഒരു ഉത്സവമൊന്നുമല്ല, പക്ഷേ നമ്മളൊരു ഉത്സവമായിട്ട് കണക്കാക്കേണ്ട, ഇനിയും നമ്മൾ ഉത്സവമായിട്ട് കണക്കാക്കാൻ വൈകിയിട്ടുള്ള ഒരു ഉത്സവമാണത്. വൻ മഹോത്സവ് എന്നാണ് അതിനെ പറയുക. വൻ മഹോത്സവ വീക്ക് എന്നാണ് പറയാം. വനമഹോത്സവമായിട്ട് നമ്മൾ ജൂലൈ 1st തൊട്ട് 7th തീയതി വരെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വീക്കാണിത്. വനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മരങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടൊക്കെ ആളുകളിലേക്ക് ബോധവൽക്കരണം എത്തിക്കാനൊക്കെ ആയിട്ടൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. പ്രകൃതിക്കും എൻവയോൺമെൻറ്റിനും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. മറ്റുള്ള ഉത്സവങ്ങളെക്കാൾ ആഘോഷങ്ങളെക്കാളൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരാഴ്ച കൂടിയാണ് ഇന്ന് എന്ന് പറയുന്നത്. മാത്രമല്ല ഇന്നത്തെ ദിവസം വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇൻ്റർനാഷണൽ പ്ലാസ്റ്റിക് ബാഗ് ഫ്രീ ഡേ ആണ് ഇന്നെന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ സിംഗിൾ ടൈം യൂസായിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം കുറയ്ക്കാനായിട്ടുള്ള ഒരു ആഹ്വാനം ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു ബോധവൽക്കരണം എത്തിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. അപ്പോൾ ഇത് രണ്ടും കണക്റ്റഡ് ആണല്ലേ, എൻവയോൺമെൻറ്റിൽ ഇത് രണ്ടും കണക്റ്റഡ് ആണ്. എൻവയോൺമെൻറ്റിനെ ദോഷം ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്ലാസ്റ്റിക് ബാഗുകളൊക്കെ കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിൽ ഒത്തിരി എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ നേരിട്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു തീരുമാനത്തിലെത്തിയത്, സിംഗിൾ യൂസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ ഇനി നമ്മൾ ഉപയോഗിക്കില്ല, അതെല്ലാം ഉപേക്ഷിക്കുമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു ആഹ്വാനം കൂടി നൽകുന്നൊരു ദിവസമാണ് ഇന്ന് ജൂലൈ 3rd എന്ന് പറയുന്നത്.

അപ്പൊ നമുക്ക് ഈ രണ്ട് ദിവസം, ഈ ഒരു വൻ മഹോത്സവ വീക്കും ഒപ്പം തന്നെ പ്ലാസ്റ്റിക് ബാഗ് ഫ്രീ ഡേയും കൂടെ ഒരുമിച്ച് വന്നുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. വനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇന്ന് വേണമെങ്കിൽ നമുക്കൊരു മരമൊക്കെ നടാം, അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിലുള്ള നമുക്കിഷ്ടപ്പെട്ട ഒരു മരത്തെ നമുക്ക് ഇന്ന് സംരക്ഷിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കാം. മാത്രമല്ല പ്ലാസ്റ്റിക് ബാഗുകളോട് നമുക്ക് ഇന്ന് ബൈ പറയാം. അങ്ങനെ എല്ലാ ദിവസവും പ്ലാസ്റ്റിക് ബാഗുകളോട് ബൈ പറയുന്നത് പോസിബിൾ ആണോ എന്നറിയില്ല, പക്ഷേ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. കാരണം പ്രകൃതിയെ സ്നേഹിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയ ദുരന്തം വരാനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. ചെറിയ ചെറിയ സ്റ്റെപ്പൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് വലിയ റിസൾട്ടിലേക്ക് എത്തിക്കും എന്നുള്ളത് തന്നെയാണ്. ലോകത്ത് ഓരോ വർഷവും ഏകദേശം ഒരു 5 ട്രില്യൺ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാഗുകളാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അത്യാവശ്യം 100-ൽ അധികം രാജ്യങ്ങൾ പ്ലാസ്റ്റിക് ബാഗുകൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഇപ്പോഴും നമുക്ക് ഈ പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗത്തിലൊരു കുറവ് വരുത്താനായിട്ട് അധികം സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനിടയിൽ ഉള്ളൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, പ്ലാസ്റ്റിക് ബാഗുകൾക്ക് നിയന്ത്രണമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുവരെ നിയന്ത്രണങ്ങൾ ബാൻ ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിലെ തീരപ്രദേശങ്ങളിലെ പ്ലാസ്റ്റിക് ബാഗ് മാലിന്യം 25 മുതൽ 47% വരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ചെറിയ ചെറിയ തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ചെറിയൊരു സ്റ്റെപ്പിന് വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇതും എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ലോകത്തെ കടൽത്തീരങ്ങളിൽ കാണുന്ന മാലിന്യങ്ങളിൽ ഏകദേശം 39% പ്ലാസ്റ്റിക് ബാഗുകളാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു ക്ലോത്ത് ബാഗ് ഉപയോഗിക്കും എന്നൊരു തീരുമാനമെടുത്താൽ മാറ്റിയെടുക്കാവുന്ന ഒരു പ്രത്യാഘാതം തന്നെയല്ലേ എന്നൊന്ന് ചിന്തിക്കേണ്ടതല്ലേ. അപ്പം നമുക്ക് ഈ പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിക്കുന്നതിന് പകരം നമുക്കൊരു തീരുമാനം എടുക്കാം, ഒരു ക്ലോത്ത് ബാഗ് കയ്യിൽ കരുതാം. എപ്പോഴും ഇപ്പോൾ തിരിച്ചു വരുന്ന വഴി നിങ്ങൾക്ക് ഗ്രോസറി വാങ്ങിക്കാൻ കയറണം, അല്ലെങ്കിൽ വേറെ നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, കടയിൽ നിന്ന് പ്ലാസ്റ്റിക് ബാഗ് വേണ്ട നോ എന്ന് പറഞ്ഞിട്ട് ക്ലോത്ത് ബാഗ് കൊടുത്ത് നമുക്ക് സാധനങ്ങളൊക്കെ അതിൽ കൊണ്ടുവരാം. വളരെ അത്യാവശ്യമായിട്ടുള്ള നമുക്ക് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ മാത്രം ഇനി പ്ലാസ്റ്റിക് ബാഗ് യൂസ് ചെയ്യുള്ളൂ എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മാറ്റാവുന്ന പ്രശ്നങ്ങളല്ലേ ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല ചിന്തകളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചുകൊണ്ട് വിളിക്കാനുള്ള ഒരു നേരം കൂടിയാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. ഇത് സവാരി ടൈമിൻ്റെ നേരാണ്, ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: സമയം 9 മണി കഴിഞ്ഞ് 5 മിനിറ്റും 44 സെക്കൻഡും ആവുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്. കൂടെ ഉണ്ടോ ഞാൻ ദൃശ്യ സന്തോഷ്. അപ്പോ നമ്മുടെ കൂടെ ഒരു കോളറോട് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ ഗുഡ് മോർണിംഗ്.
1: ഹലോ ഗുഡ് മോർണിംഗ് മാഡം.
0: മാഡം എന്ന് വിളിക്കണ്ട, എന്റെ പേര് ദൃശ്യ എന്നാണ്.
1: ഞാൻ പുല്ലുവിട്ട് നായ്ക്കുളത്ത് നിന്ന് വിളിക്കുന്നതാണ്.
0: ആഹാ,
1: ഞങ്ങൾ ഇന്ന് ഒരു അമ്പലത്തിൽ പോവുന്നു.
0: ഏതമ്പലത്തിലാ?
1: ഗുരുവായൂർ പോണു. പിന്നെ അവിടുന്ന് കാടാമ്പുഴ പോണു. അവിടുന്ന് പറശ്ശിനിക്കടവിലേക്ക് പോണു. പിന്നെ രാജരാജേശ്വരി ക്ഷേത്രത്തില്.
0: ഇന്ന് മുഴുവൻ അമ്പലങ്ങളിലേക്കാണപ്പോ.
1: അതെ, മുഴുവനും ഞാൻ കൊറേ നാളെ കാത്തിരിക്കണം ഇങ്ങനെ ഒന്ന് വിളിക്കാനായിട്ട്.
0: ഓ, അത് ശരി. അപ്പൊ അമ്പലത്തിലേക്ക് പോകുന്ന ദിവസം തന്നെ കോള് കിട്ടിയതിൽ സന്തോഷമായോ? അമ്പലത്തിലേക്ക് പോകുന്ന ദിവസം തന്നെ കോള് കിട്ടിയതിൽ സന്തോഷമായോ?
1: അത് തന്നെ, അതൊരു ഭയങ്കര സന്തോഷമാണ്.
0: പേര് പറഞ്ഞില്ലല്ലോ വിളിക്കുന്ന ആളുടെ.
1: എന്റെ പേര് വത്സല പങ്കജാഷ് എന്നാണ്.
0: ആഹാ, കൂടെ ഒത്തിരി പേരുണ്ടോ? ശബ്ദം കേൾക്കുന്നു.
1: 17 പേരുണ്ട്.
0: ഓ, അത് ശരി. ആഹാ, എല്ലാരും ഫാമിലി തന്നെയാണോ അതോ ഏതെങ്കിലും ഒരു
1: ട്രാവലർ? ഒരു ട്രാവലർ
0: അല്ല, നിങ്ങള് കുടുംബത്തിലുള്ള ആളുകൾ തന്നെയാണോ എല്ലാരും കൂടെ ആണോ പോകുന്നേ?
1: ഇല്ല ഇല്ല, ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവര്.
0: ഓ, അത് ശരി. അപ്പൊ കൂട്ടുകാരികളൊക്കെ ആയിട്ട് പോവാണ്.
1: പിന്നെ എന്റെ മോളുണ്ട്.
0: ഓ, മോളും ഉണ്ട് കൂടെ അല്ലേ. ശരി ശരി. അപ്പൊ ഏതെങ്കിലും അമ്പലത്തിൽ കേറിയോ അതോ യാത്ര തുടങ്ങിയുള്ളോ?
1: ഇല്ല, യാത്ര തുടങ്ങിയിട്ടുള്ളു.
0: ശരി ശരി. അപ്പൊ രാത്രിയാവുന്ന വീടെത്താനല്ലേ? നാളെ എത്തുള്ളൂ. ആ, ഓക്കെ ഓക്കെ. മഴയുണ്ടോ പോകുന്ന വഴിക്ക്?
1: ഇപ്പൊ മഴ കുറവാണ്.
0: കുറവാണ്, ശരി ശരി. ഓക്കെ, അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
1: ഒരു നല്ലൊരു ഭക്തിഗാനം പോലത്തെ.
0: ഭക്തിഗാനം മതി.
1: ദേവിയുടെ അങ്ങനെ.
0: തട്ടത്തിൻ മറയത്തിലെ പാട്ട് വെച്ചരട്ടെ, ഒരു നല്ല പാട്ടുണ്ട്, നമോസ്തുതി ശ്വേതാംബരധരേ ദേവി എന്ന്
1: പറഞ്ഞിട്ട്.
0: അത് വെച്ച് തരാം. അപ്പൊ ഭക്തിയും ആകും, ഒരു സന്തോഷമാവും, നല്ല പാട്ടാണ്. അപ്പൊ കൂടെ ഉള്ളവരോടൊക്കെ അന്വേഷണം പറയാ കേട്ടോ.
1: അന്വേഷണം പറയാ. പിന്നെ പാട്ട് കഴിയുന്നേരം മൊബൈലിക്ക് കേട്ടാ നല്ലതായിരുന്നു.
0: മുഴുവൻ കേൾപ്പിച്ചുതരാം.
1: വണ്ടിയില് അവര് വേറെ പാട്ട് ഇട്ടിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്.
0: ഓ, അത് ശരി. അപ്പൊ അതിനിടയ്ക്ക് ഭക്തിഗാനം കേൾക്കാനുള്ള ആഗ്രഹത്തിൽ വിളിച്ചതാണ് അല്ലേ? ഓ, ശരി ശരി ശരി. അപ്പൊ നല്ല പാട്ടാണ് കേട്ടോ, അത് മുഴുവൻ കേൾപ്പിച്ചുതരാം.
1: പിന്നെ കൊച്ചി റെയിൻബോ എഫ് എമ്മിനും അവതാരകർക്കും എല്ലാവർക്കും വേണ്ടി

0: ഈ പാട്ട്.
1: ഈ പാട്ട് ഈ സമയത്ത്
0: ഓക്കെ
1: ഇരിക്കുന്ന എന്റെ മക്കൾക്കും എല്ലാവർക്കും,
0: ഓക്കെ,
1: വീട്ടിലുള്ളവർക്ക്, വണ്ടിയിലുള്ളവർക്ക്, എല്ലാവർക്കും.
0: എല്ലാവർക്കും, എല്ലാവർക്കും, ചുറ്റുമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട്.
1: ആ
0: അപ്പൊ ഏതായാലും ക്ഷേത്ര ദർശനമൊക്കെ അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് നടക്കട്ടെ. പാട്ട് കേട്ടോളൂ കേട്ടോ.
1: ശരി,
0: അപ്പൊ വിളിച്ചത് സന്തോഷം. താങ്ക് യു.
1: ശരി, ഓക്കെ
0: ഓക്കെ.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യേഴ്സ്.

ഉസ്താദ് എന്ന മൂവിക്ക് വേണ്ടിയിട്ട് എം ജി ശ്രീകുമാർ, സുജാത മോഹൻ എന്നിവർ ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നമ്മളിപ്പോൾ കേട്ടിട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. സവാരി ടൈമിൻ്റെ നേരമാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കൂടെ ഉണ്ട് ഞാൻ ദൃശ്യ സന്തോഷ്. അപ്പം നമ്മളിങ്ങനെ യാത്രാവിശേഷങ്ങളൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒന്ന് രണ്ട് ന്യൂസൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ആ കേറ്റഡ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുള്ള സമയമായിട്ടുണ്ട്. കേറ്റഡ് എക്സാം എഴുതിയ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. ആലുവ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിലെ സെൻറ് മേരീസ് എച്ച് എസ് ആലുവ, എസ് എൻ ഡി പി എച്ച് എസ് ആലുവ, സെൻറ് ഫ്രാൻസിസ് എച്ച് എസ് ആലുവ, ജി വി എച്ച് എസ് കളമശ്ശേരി, എച്ച് ജി സി ജി എച്ച് എസ് തോട്ടക്കാട്ടുകര എന്നീ സെന്ററുകളിൽ 2025 ഡിസംബർ മാസത്തിലെ വിജ്ഞാപന പ്രകാരം കേരള പരീക്ഷാ ഭവൻ നടത്തിയ

കേറ്ററ്റ് പരീക്ഷ എഴുതി വിജയിച്ച പരീക്ഷാർത്ഥികളുടെ യോഗ്യത തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ പരിശോധന 2026 ജൂലൈ 6, 7, 8 തീയതികളിൽ 2026 ജൂലൈ 6, 7, 8 തീയതികളിൽ രാവിലെ 10:30 മുതൽ വൈകിട്ട് 4 മണി വരെ ആലുവ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് നടക്കുന്നതായിരിക്കും. പരീക്ഷ വിജയിച്ച ഉദ്യോഗാർത്ഥികൾ SSLC പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 ഡിഗ്രി, BEd അല്ലെങ്കിൽ DLED ഒറിജിനൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റ്, ജാതിയുടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തി വിജയിച്ചിട്ടുള്ളവർ, ആയുധ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും കേറ്ററ്റ് ഹാൾ ടിക്കറ്റും ക്വാളിഫൈഡ് ഷീറ്റും പരിശോധനയ്ക്കായി കൊണ്ടുവരേണ്ടതാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ കേറ്ററ്റ് പരീക്ഷ വിജയിച്ച വിവിധ കാരണങ്ങളാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്താൻ സാധിക്കാതിരുന്ന ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഈ പറയുന്ന തീയതികളിൽ, അതായത് ജൂലൈ 6, 7, 8 ഈ തീയതികളിൽ നടത്തുന്നതാണ് എന്ന് ആലുവ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. കേറ്ററ്റ് എക്സാം എഴുതിയിട്ടുള്ള ആളുകളാണെങ്കിൽ അപ്പോൾ ശ്രദ്ധിക്കുക, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുള്ള ഡേറ്റ്സ് ആണ് പറഞ്ഞത്. 2026 ഈ വർഷം ജൂലൈ 6, 7, 8 എന്നീ തീയതികളിലായിട്ടാണ് നടക്കുന്നത്. അടുത്തതായി വെറ്ററിനറി ഡോക്ടർ നിയമനത്തിനുള്ള ഒരു അറിയിപ്പാണ്. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ ഇടുക്കി ബ്ലോക്കിലെ രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവനത്തിനും നെടുങ്കണ്ടം ബ്ലോക്കിലെ മൊബൈൽ വെറ്ററിനറി സേവനത്തിനും കരാർ അടിസ്ഥാനത്തിൽ വെറ്ററിനറി ഡോക്ടർമാരെ നിയമിക്കുന്നുണ്ട്. വെറ്ററിനറി കൌൺസിൽ രജിസ്ട്രേഷനുള്ള വെറ്ററിനറി ബിരുദധാരികൾ ജൂലൈ 4 രാവിലെ 11 ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും സഹിതം തൊടുപുഴ മങ്ങാട്ടുകവലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വോക്കൻ ഇന്റർവ്യൂവിന് ഹാജരാകണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. വെറ്റിനറി ബിരുദധാരികളുടെ അഭാവത്തിൽ റിട്ടയേർഡ് വെറ്റിനറി ഡോക്ടർമാരെയും പരിഗണിക്കുന്നതാണ്. കിസാറ്റിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ ക്ഷണിച്ചിട്ടുണ്ട്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഹിന്ദി വകുപ്പിലാണ് ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് ഈ മാസം 6 രാവിലെ 10 ഹിന്ദി വകുപ്പിൽ വെച്ച് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നത്. UGC യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. താല്പര്യമുള്ളവർ ബയോഡേറ്റ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, അസൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പറയാം. 98 95 66 45 82 98 95 66 45 82 അല്ലെങ്കിൽ 04 84 28 62 500 04 84 28 62 500 മറ്റൊരു അധ്യാപക നിയമനത്തിന്റെ അറിയിപ്പാണ്. തമിഴ് മീഡിയം സ്കൂളുകളിൽ മലയാളം പഠിപ്പിക്കുന്നതിന് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 6 രാവിലെ 10 നെടുങ്കണ്ടം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകേണ്ടതാണ്. സമയം 9 കഴിഞ്ഞ് 22 ആവുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 സവാരി ടൈമാണ്. നിങ്ങളുടെ രാവിലത്തെ യാത്രയിലാണ് എങ്കിൽ ബ്ലോക്കിലോ മഴയത്തൊക്കെ പെട്ട് നിൽക്കുകയാണ്, ഒരു പാട്ട്, ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് തോന്നുന്നുണ്ട് എന്നാണെങ്കിൽ എന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04842428101 എന്ന നമ്പറിലേക്ക് വിളിച്ച് ഇഷ്ടമുള്ള പാട്ട് ചോദിക്കാം, ഒപ്പം യാത്രയുടെ വിശേഷങ്ങളും പറയാം. ദിസ് ഇസ് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: മാരി മൂവിയിൽ ഒരു സൂപ്പർ ഹിറ്റ് ട്രാക്ക് കേട്ടിട്ടാണ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നത്. അപ്പം നമ്മളോട് വിശേഷം പറയാൻ ഒരാളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ ഹലോ
1: ഹലോ,
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: ഇത് എസ് എം പുരത്തുനിന്ന്
0: ആ എസ് എൻ പുരത്ത് നിന്ന്
1: ഷെറീന. ആ
0: ഷെറീന. ആ ഷെറീന എന്ത് ചെയ്യുന്നു?
1: ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു.
0: ഓ, ടീച്ചറാണ്. ഗുഡ് മോർണിംഗ് ടീച്ചർ.
1: ഗുഡ് മോർണിംഗ്.
0: ഓക്കെ, അപ്പം എന്താ ടീച്ചറിന് സ്കൂളില്ലേ?
1: ഇല്ല, ഇന്ന് ലീവാണ്.
0: ഓ, അതെന്ത് പറ്റി? അവധിയാണോ അതോ അവധി എടുത്താണോ?
1: അവധി എടുത്താണ്.
0: അവധി എടുത്താണ്. എന്ത് പറ്റി?
1: ഇല്ല, ചെറിയൊരു കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അപ്പൊ അവധി എടുത്തു.
0: അങ്ങനെ അവധി എടുത്തു. അപ്പൊ പിന്നെ പാട്ടൊക്കെ കേട്ടിരിക്കാം എന്ന് വിചാരിച്ചു അല്ലേ?
1: അതെ, പാട്ട് ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് ഞങ്ങളെ വീട്ടില് വാപ്പണ്ട്.
0: ആഹാ. അപ്പൊ എന്നോട് രാവിലെ
1: വാപ്പന്റെ ആള്.
0: സ്കൂളിൽ പോകാൻ നിൽക്കുകയാണെന്നല്ലേ പറഞ്ഞത് നേരത്തെ?
1: ആ, അതായത് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിട്ട് നിന്നതാ. അപ്പൊ ഞാൻ
0: ആ
1: ലീവാണ് ഓൾറെഡി.
0: ഉം
1: അപ്പൊ ഞാൻ നേരെ ഇനിയിപ്പൊ കൊടുങ്ങല്ലൂർക്ക് പോവാനുണ്ട്.
0: ഓ,
1: അപ്പൊ
0: അത്
1: അതിന്
0: ശരി.
1: കുറച്ച് കാര്യങ്ങളുണ്ട്.
0: ആ ഹാ ഹാ ഓ അതെ. അപ്പം സ്കൂളിൽ പോകാൻ നിൽക്കുമ്പോഴാണ് വേറെ കാര്യങ്ങളൊക്കെ വന്നത്.
1: അതെ.
0: അങ്ങനെ ലീവാക്കിയതാണ് അല്ലേ? ശരി, അപ്പം
1: ആ,
0: ഏത് സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചർ?
1: ഞാൻ ചേച്ചി സെക്ഷനാ.
0: ആഹാ, അപ്പോൾ കൊച്ചുകുട്ടികളായിട്ടാണ് ഡീൽ ചെയ്യുന്നത് അല്ലേ? വലിയ
1: അതെ.
0: വലിയ വലിയ വലിയ ആൾക്കാരായിട്ട് ഡീൽ ചെയ്യാണ്.
1: അതെ,
0: എങ്ങനെയുണ്ട് കൊച്ചുകുട്ടികളായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ? രസമാണോ?
1: ഇൻട്രാക്ഷൻ ആ പക്ക രസാണോന്ന് ചോദിച്ചാൽ വളരെ രസമാണ്. ഏറ്റവും നിഷ്കളങ്കമായിട്ട് നമുക്ക് സ്നേഹം കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് അതാണല്ലോ.
0: ആണല്ലേ?
1: അവനായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോ നമ്മൾ ഫുൾ എൻഗേജ് ആണ്. വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും കേറാനുള്ള സമയങ്ങളൊന്നും ഇല്ല നമുക്ക്.
0: ഇല്ല, അവരെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം.
1: അതെ.
0: അതിനിടയിൽ വേറെ സങ്കടങ്ങളൊന്നും ഓർമ്മ വരില്ല.
1: ഇല്ല,
0: ശരിയാണ്. അപ്പോൾ
1: അത്രയും
0: ഏത്
1: വലിയൊരു
0: പാട്ട്?
1: ഭാഗ്യമായിട്ട് വരും.
0: ഒരു ഭാഗ്യം തന്നെയാണല്ലേ. അടുത്താണോ സ്കൂൾ? അപ്പോൾ വീടിനടുത്താണോ?
1: ആ, അടുത്താണ്.
0: ഓക്കെ.
1: പിന്നെ ഇതിപ്പോ വിളിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് വീട്ടില് വാപ്പയുണ്ട്.
0: ആഹാ.
1: വാപ്പയ്ക്ക് ഒരു സ്ട്രോക്ക് ഒക്കെ വന്ന് കണ്ണിന്റെ കാഴ്ച ഒക്കെ ഒന്ന് നഷ്ടമായിട്ട് ഇപ്പൊ ഒരു 4 വർഷമായിട്ട് വീട്ടിലിരിപ്പാണ്. അപ്പൊ വാപ്പ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പ്രോഗ്രാമുകളെല്ലാതും
0: എല്ലാം കേൾക്കും.
1: എന്തൊക്കെ പ്രോഗ്രാമുകളുണ്ടോ അതൊക്കെ കേൾക്കും. സ്റ്റാർട്ട് ചെയ്യുമ്പോ എല്ലാം അങ്ങനെ പോകുന്നതാ. അപ്പൊ വാപ്പ എപ്പോഴും പറയലാണ്, എന്റെ അടുത്ത് ഒരു പ്രാവശ്യം സഫാരി ടൈമിൽ പോയി ഒന്ന് വിളിക്കണോട്ടെ, യാത്ര ചെയ്യണതിന്റെ ഇടയിൽ എന്തായാലും വിളിക്കണോട്ടെ. നമ്പർ ആളെന്നെ നോട്ട് ചെയ്തിട്ടൊക്കെ തരും നമുക്ക്.
0: അതെയോ? ആഹാ.
1: ആ, അപ്പൊ
0: അപ്പൊ ഇന്നാള്
1: അത്രയും
0: കേൾക്കുന്നുണ്ട് അല്ലേ?
1: ആ കേൾക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ.
0: എന്താ വാപ്പയുടെ പേരെന്താണ്?
1: അബ്ദുൽ കരീം.
0: ഓക്കെ. അപ്പോ ഏത് പാട്ടാ വേണ്ടത്?
1: ആയുഷ്കാലത്തിലെ മൗനം സ്വരമായി.
0: വാപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണോ അതോ?
1: വാപ്പയ്ക്ക് ഇഷ്ടം, പിന്നെ മലരെ മൗനമാവ ഭയങ്കര ഇഷ്ടമാണ്.
0: ആഹാ ഹാ.

0: അപ്പോ ഏത്
1: ആ
0: പാട്ടാ? അതിലേത് പാട്ടാ വേണ്ടത്?
1: അപ്പൊ അങ്ങനെയാണെങ്കിൽ മലരെ മൗനോത്സവം മതിയാവും.
0: മലരെ മൗനമായി തമിഴ് തമിഴ് പാട്ടല്ലേ?
1: ആ ഈ ടൈമിൽ അത് പറ്റില്ലല്ലോ.
0: ആ കുഴപ്പമില്ല, അതിനെന്താ?
1: ആ
0: അപ്പൊ ആ പാട്ട് വെച്ചു തരാം.
1: അങ്ങനെയാണെങ്കിൽ ആ വാപ്പയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചാൽ മതിയാവും.
0: അപ്പൊ ഇനി നാളെ സ്കൂളിൽ പോണം അല്ലേ?
1: ആ പോണം.
0: നാളെ സാറ്റർഡേ ആയിട്ടുണ്ടോ ക്ലാസ്? അപ്പോ
1: നാളെ സാറ്റർഡേസിലില്ല,
0: സാറ്റർഡേസിലില്ല. ഓക്കെ
1: ഇല്ല.
0: ഓക്കെ. ആ ഹാ ഹാ. അപ്പോൾ ഏതായാലും ആ പാട്ട് ഞാൻ വെച്ച് തരാം.
1: ഓക്കെ
0: വാപ്പയോടും കേട്ടോണ്ടിരുന്നോളാം, പറയൂ കേട്ടോ.
1: ഓക്കെ പറയാം.
0: ഓക്കെ, ബൈ.

0: യെസ് യു ആർ ലിസ്ണിംഗ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇത് സവാരി ടൈമിൻ്റെ നേരമാണ്. സമയം 9 മണി കഴിഞ്ഞ് 38 മിനിറ്റും 28 സെക്കൻഡും ആകുമ്പോൾ ദാ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്.
0: ആ, ഇതാരാണ്?
1: എന്റെ പേര് ഷെൽവരാജ്.
0: ഷെൽവരാജ്, എവിടുന്ന വിളിക്കുന്നേ?
1: ചേർത്തലയാണ്. ചേർത്തലക്കടുത്ത് തങ്കി ജംഗ്ഷനിലാണ് താമസിക്കുന്നത്.
0: ഓക്കെ ഓക്കെ. ആ, ഇന്നിപ്പോ എങ്ങോട്ടാണ് യാത്ര?
1: ഇന്ന് ഞങ്ങളുടെ മ്യൂസിക് ഗ്രൂപ്പിന്റെ ഒരു റിഹേഴ്സൽ വെച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുക.
0: ഓ, അപ്പൊ പാട്ടുകാരനാണ്?
1: ചെറുതായിട്ടൊക്കെ പാടത്തുള്ളൂ, വലിയ പാട്ടുകാരനല്ല.
0: മ്യൂസിക് ട്രൂപ്പ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോ എന്തായാലും കാര്യമായിട്ട് തന്നെ പാടും, അത്ര എളിമയൊന്നും വേണ്ട. എന്നാ പിന്നെ ഒരു പാട്ടങ്ങ് തുടങ്ങിയാലോ, പാട്ടിട്ട് തന്നെ തുടങ്ങിയാലോ. എങ്കിൽ ഒരു നല്ലൊരു പാട്ട് പാടിക്കോളൂ.
1: പുതിയ പാട്ട് വേണമല്ലോ.
0: ആ, കുഴപ്പമില്ല, ഇഷ്ടമുള്ള പാട്ട് പാടിക്കോളൂ.
1: ഞാൻ പഴയ പാട്ടിന്റെ ഒരു ആരാധകനാണ്, അതുകൊണ്ടാണ്.

0: മതി, അത് തന്നെ ഏതാന്ന് വെച്ചാൽ പാടിക്കോളൂ, കുഴപ്പമില്ല.
1: ആരാരും കാണാതെ ആരോ മൽത്തൈ മുല്ല.

0: ആടും പൂമൊട്ടൻ നെഞ്ചോട് ചേർന്നിടുമോ? ആരാരും കാണാതെ ആരോ മൽ കൈമുള്ള പിന്നെയും പൂവിടുമോ?
1: ഹലോ.
0: ഹലോ.
1: ആ, നന്നായിരുന്നു കേട്ടോ.
0: താങ്ക് യു, താങ്ക് യു.
1: ഓക്കെ, അപ്പോ ഇന്ന് എന്താണ്, എന്തെങ്കിലും ഉത്സവത്തിന്റെ ഭാഗം അങ്ങനെ എന്തെങ്കിലും ആണോ, അതോ വെറുതെ റിഹേഴ്സൽ മാത്രമായിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ?
0: ഞങ്ങൾക്ക് ജൂലൈ 11 ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പൊ അതിന്റെ റിഹേഴ്സൽ ആണ്. അത് കൂടാതെ തന്നെ ഞങ്ങൾക്ക് ചിങ്ങം 1 ഞങ്ങളൊരു ഭജൻസ് ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ ഒരു സമർപ്പണം ചേർത്തല അമ്മയ്ക്ക് നടത്തുകയാണ്.
1: ഓ, അത് ശരി. ആ ഹാ ഹാ
0: അത് ടീച്ചറുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ റിഹേഴ്സൽ ഉണ്ട്.
1: അപ്പോ അതിനു വേണ്ടിയിട്ട്
0: എല്ലാ വെള്ളിയാഴ്ചയാണ് ആ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. അങ്ങനെ 2 പ്രോഗ്രാം എടുത്തു വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പാട്ടുവഞ്ചി എന്ന് പറഞ്ഞൊരു മ്യൂസിക് ട്രൂപ്പ് ഉണ്ട്.
1: പാട്ടുവഞ്ചി
0: ഞങ്ങളുടെ എല്ലാ തേർഡ് സൺഡേസിലും ഞങ്ങൾ ഒത്തുകൂടും. തേർഡ് സൺഡേസിൽ ഒരു പ്രോഗ്രാം ഉണ്ട് ഞങ്ങൾക്ക്, രാവിലെ 10 തൊട്ട് വൈകിട്ട് 5 മണി വരെ. 40 പേരുണ്ട് ഞങ്ങൾ ആ ഗ്രൂപ്പില്. അത് എസ് എൻ മ്യൂസിക്സിന്റെ സജിത് നമ്പ്യാർ സാറിന്റെ ശിഷ്യരാണ് ഞങ്ങൾ എല്ലാവരും.
1: ഓ, അത് ശരി.
0: ഓൾ ഓവർ ദ സ്റ്റേറ്റില് ഏകദേശം 10-20 ഗ്രൂപ്പ്സ് ഇപ്പോഴും ഓൾറെഡി ഉണ്ട്. ഓരോ ജില്ലയിൽ 2-3 ഗ്രൂപ്പ്സ് ഉണ്ട് അതിനകത്ത്. അതിന് ആലപ്പുഴ ജില്ലയുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു അഡ്മിനാണ് ഞാൻ. 10-30 പേരുണ്ട്. അപ്പൊ എല്ലാരും ചേർന്ന് ഒരാൾക്കൊരു 3 പാട്ട് പാടാം ആ ഞായറാഴ്ച.
1: അങ്ങനെയാണ്.
0: അപ്പൊ ഡ്യുവറ്റ്സ് ഉണ്ടാവും, സോളോസ് ഉണ്ടാവും, അടിച്ചുപൊളി പാട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഈവനിങ്ങിലാകുമ്പോ ഞങ്ങൾ വലിയ ഒരു അടിച്ചുപൊളി പാട്ട് പാടിയെന്ന് പിരിയും.
1: അങ്ങനെയാണല്ലേ, രസമാണ്. അപ്പൊ
0: അതെ, ഒരു ദിവസം പോണോ നമ്മൾ അറിയില്ല മാഡം, കാരണം അത്ര കണ്ട എൻജോയ്മെന്റ് ആണ് അതിനകത്ത്. അപ്പൊ അതിനകത്ത് കോമ്പിയറിംഗ് എല്ലാം ഉണ്ട്. ഗംഭീരമായിട്ട് ഞങ്ങൾ പോവുകയാണ് ആ പ്രോഗ്രാമില്.
1: അപ്പൊ ഇന്ന് പോകുന്നതും ഈ പ്രാക്ടീസ് ചെയ്യാനപ്പോ പോകുന്നതും ഈ സെയിം പാട്ടുവഞ്ചി എന്ന് പറയുന്ന ട്രൂപ്പിന് വേണ്ടി തന്നെയാണോ?
0: അല്ല, ഇന്ന് പാട്ടുവഞ്ചിക്കല്ല, ഞങ്ങളൊരു യദുകുലം ഭജൻസ് എന്ന് പറഞ്ഞൊരു ഓർക്കസ്ട്രേഷൻ ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ റിഹേഴ്സലാണ് ഇപ്പോൾ ഉള്ളത്.
1: ശരി ശരി.
0: അതിന് ഞങ്ങൾ റിഹേഴ്സൽ ഒക്കെ വീട്ടിൽ തന്നെ ചെയ്യും. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ആനിവേഴ്സറി ഒക്കെ വരുമ്പോഴത്തേക്കും റിഹേഴ്സൽ നടത്തും. അപ്പൊ സൈസാറൊക്കെ വരും. ഞങ്ങൾ അത് മറ്റൊരു അടിപൊളി, ഞങ്ങൾ റിസോഴ്സ് വെച്ചിട്ടാണ് ആനിവേഴ്സറി ഒക്കെ നടത്താറുള്ളത്.
1: ഓ, അതെ, അത് ശരി.
0: ജസ്റ്റ് കഴിഞ്ഞതെല്ലാം ദലീമ മാഡം ആണോ എന്ന് ഉദ്ഘാടനം ചെയ്തത്, അരൂർ MLA.
1: ഓ, ഓക്കെ.
0: അടിപൊളിയായിരുന്നു അത്. ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലേക്ക് തിളച്ചു കിടക്കണം ആ പ്രോഗ്രാം.
1: അപ്പോ പാട്ടാണ്. ഇതാ, വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
0: ഞാൻ പെൻഷനായി, റിട്ടയർ ചെയ്തു, KSFയിലായിരുന്നു, AGM റിട്ടയർ ചെയ്തു.
1: ഓ, അത് ശരി. ആ ഹാ ഹാ.
0: ഇപ്പൊ പിന്നെ ഒന്നും പോണില്ല, ഞാൻ 2019 May 31 റിട്ടയർ ചെയ്തതാണ്.
1: ഈ പാട്ട് പാടി വോയിസ് ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുന്നോണ്ടാണ് തോന്നുന്നു വളരെ യങ് ആയിട്ടുള്ള ഒരാളുടെ വോയിസ് പോലെ എനിക്ക് തോന്നിയത്. പെൻഷനായി റിട്ടയർ ചെയ്ത ഒരാളുടെ വോയിസ് ആയിട്ട് എനിക്ക് തോന്നിയതേ ഇല്ലായിരുന്നു കേട്ടോ.
0: എല്ലാരും പറയാറുണ്ട് മാഡം, ഫോൺ ചെയ്യുമ്പോ എല്ലാരും പറയാറുണ്ട് ചെറുപ്പക്കാരന്റെ സൗണ്ട് ആണെന്ന് പറയാം.
1: ആ, അതെ അതെ അതെ, തീർച്ചയായിട്ടും ആണ്. അപ്പൊ ഏതായാലും ഇങ്ങനെ നമ്മൾ എന്നും വോയിസിന് ഇങ്ങനെ ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുന്നോണ്ടായിരിക്കണം അതിങ്ങനെ യങ് ആയിട്ട് ഇപ്പഴും നിലനിർത്തിക്കൊണ്ട് പോവാൻ പറ്റുന്നത്. യോഗ ചെയ്യുന്നുണ്ട് അല്ലേ? ആ ഹാ. അപ്പൊ വോയിസിന് വേണ്ടി അങ്ങനെ എന്തെങ്കിലും പ്രത്യേക യോഗ ചെയ്യുന്നുണ്ടോ?
0: പിന്നെ ഈ വോയിസ് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പ്രാക്ടീസസ് ഉണ്ട്, അത് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞതാണ്.
1: അതും ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ?
0: ഫോളോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദാസേട്ടനൊക്കെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് വരുന്നത്. ദാസേട്ടന്റെ ഒരു ശിഷ്യൻ, ദാസേട്ടന്റെ വീട്ടിൽ ഗുരുകുല സംസ്കാരത്തിൽ ജീവിച്ച് പഠിച്ച ഒരു മാഷി ഞങ്ങൾക്ക് ദാസെടുത്തിരുന്നു. മധുപൂവ സിംഗൽ, തൃശൂർക്കാരനാണ്. അദ്ദേഹം കുറച്ച് വോയിസ് ട്രെയിനിങ് എക്സസൈസ് ഒക്കെ
1: പറഞ്ഞിട്ടുണ്ട്.
0: ഞങ്ങൾ എല്ലാവരും അത് ഫോളോ ചെയ്യുന്നുണ്ട്, ആ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്.
1: അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് അതൊക്കെ ഫോളോ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും എന്നാണ് അല്ലേ?
0: തീർച്ചയായിട്ടും മാഡം ഒക്കെ ചെയ്യണം, അവരാദ്യം നമ്മുടെ കോമ്പിയർമാരും അനൗൺസർമാരൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഈ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു
1: പറയുന്നത്.
0: ഞാൻ അത്യാവശ്യം കോമ്പിയറിംഗ് ചെയ്യുന്നുണ്ട്, അപ്പൊ എനിക്ക് എന്റെ വോയിസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഞാൻ അതെല്ലാം അങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ കൊടുക്കുന്ന അഡ്വൈസും അതാണ്, ഇത് പാട്ടിന് ഇഷ്ടമുള്ളവരാണല്ലോ ഇതിൽ വരുന്നത്.
1: തീർച്ചയായിട്ടും
0: ആ വോയിസ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഒരു മാത്രമല്ല അതൊരു ദൈവാധീനമാണ്, നമുക്ക്
1: ഒരു ദൈവാനുഗ്രഹമാണ് അല്ലേ? നല്ല ശബ്ദം,
0: തീർച്ചയായിട്ടും ഒരുപാട് നന്ദി.
1: അപ്പൊ ഏതായാലും

0: പാട്ട്, ഏത് പാട്ട് ഇന്ന് വേണ്ടത്?
1: ഇന്ന് മിഷ മാധവൻ ഇല്ലേ, എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലത്ത ചെമ്പരുണ്ടല്ലേ, നിന്റെ കാലിലെ കാണാ പാദതരം ഞാനല്ലേ ഞാനല്ലേ.
0: ഓക്കെ, ആ പാട്ടാണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഏത് ഡ്യുവറ്റ് ആണോ വേണ്ടത്?
1: അല്ല, ദാസേട്ടൻ പാടിയത് മതി.
0: ദാസേട്ടൻ പാടിയത് മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം. അപ്പോൾ ഏതായാലും വിളിച്ചതിലും നല്ല മനോഹരമായ പാട്ടുകളൊക്കെ പാടി തന്നതിലും ഒത്തിരി താങ്ക്സ് കേട്ടോ. ഓക്കെ, ട്രൂപ്പിലുള്ള എല്ലാവരോടും അന്വേഷണം പറയാം. ഓക്കെ, താങ്ക് യു. സമയം ഇങ്ങനെ 9 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആവുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈമിൻ്റെ നേരാണ്. നിങ്ങളും ഇപ്പോൾ യാത്രക്കിടയിലാണ് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാൻ തോന്നുന്നുണ്ട് എന്നാണെങ്കിൽ യാത്രയുടെ വിശേഷങ്ങളും ഒപ്പം ആ പാട്ട് ഏതാണ് എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കാനുള്ള സമയമാണിത്. 0484242810 എന്ന നമ്പറിലേക്ക്, 0484242810.

0: സവാരി ടൈമിൽ നമുക്കിതാ ലാസ്റ്റ് കോളർ ഉണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്? അഖിൽ. അഖിൽ എവിടുന്നാ വിളിക്കുന്നേ?
1: അങ്കമാലി എന്നാണ്.
0: എങ്ങോട്ടെന്ത് യാത്ര?
1: ഞാൻ എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: എയർപോർട്ടിലേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്, മഴ ഉണ്ടോ റോട്ടിൽ? ബ്ലോക്ക് ഉണ്ടോ? ബ്ലോക്ക് ഇല്ല, പക്ഷെ മഴയാണ് അല്ലേ? അത് പക്ഷെ പ്രശ്നമില്ലല്ലേ. ബ്ലോക്ക് ഇല്ലെങ്കിൽ നമുക്ക് മഴ ആസ്വദിച്ച് വണ്ടി ഓടിച്ച് സുഖമായിട്ട് പോവാം അല്ലേ? അതൊരു നല്ല മൂഡാണ് അല്ലേ? ഓക്കെ, അപ്പോ ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് ചോട്ട മുംബൈയിലെ ഏതെങ്കിലും ഒരു നല്ല പാട്ട്.
0: ചോട്ട മുംബൈയിലെ വാസ്കോ ഡ ഗാമ മതിയോ?
1: വാസ്കോ ഡ ഗാമ.
0: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, അപ്പോ വാസ്കോ ഡ ഗാമ എന്ന പാട്ട് വരുന്നുണ്ട് കേട്ടോ. വേറെ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ പറയാൻ? ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഏതായാലും ഇടയ്ക്ക് വിളിക്കാം കേട്ടോ. ഓക്കെ, ബൈ.
1: ഓക്കെ.

ഈ സമയം അങ്ങനെ 9 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആവുകയാണ്. സവാരി ടൈമിന് നേരം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഫ്രൈഡേ മോർണിംഗ് നിങ്ങളിങ്ങനെ പെർഫാക്റ്റായിട്ട് രാവിലത്തെ പരിപാടികളിലേക്ക് ഇങ്ങനെ വ്യാപൃതരായിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. പക്ഷെ വിഷമിക്കേണ്ട, ഒരു വീക്കെൻഡാണ് വരുന്നത് എന്നുള്ള ഒരു ആനന്ദമൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആ ഒരു എനർജിയൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം മുഴുവൻ ഹാപ്പി ആക്കുക, അടിപൊളിയായിട്ടിരിക്കുക. ആൻഡ് ഇന്ന് രാവിലത്തെ ആ ഒരു ഫ്രഷ് മ്യൂസിക്കൊക്കെ കേട്ടതിൻ്റെ ആ ഒരു പോസിറ്റീവ് വൈബും എനർജിയൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം കിടിലനായിട്ട് എൻഡ് ചെയ്യാം. അപ്പോൾ ദാ ഇതൊന്നും അവസാനിക്കുന്നില്ല, അടിപൊളി പാട്ടുകളും ഒക്കെ ആയിട്ട് വാട്സപ്പ് ഇനിയുണ്ട്, നിങ്ങളോടൊപ്പം ചേരുന്നുണ്ട് ആർ ജെ ധന്യ. ആൻഡ് ഞാനും ഉണ്ടാവും കുറച്ച് നേരം വാട്സപ്പിൽ. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വാട്സപ്പ് വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആൻഡ് ദിസ് ഇസ് സവാരി ടൈം സൈനിങ് ഓഫ് ഫോർ നൗ. ആൻഡ് സ്റ്റേ കണക്റ്റഡ്, സ്റ്റേ സ്മൈലിംഗ് ആൻഡ് കീപ് ലിസ്ണിംഗ്. ദിസ് ഇസ് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: ഈ എഫ് എം റെയിൻബോ 107.5 MHz മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വൻ വിജയമായിരുന്നുവെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. അമ്മമാരാണ് ഈ പദ്ധതിക്ക് ഏറ്റവുമധികം പിന്തുണ നൽകിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് ഈ അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചു. യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് 6 വൈകിട്ട് 4 ഓൺലൈനായി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ബഷീർ ഫെസ്റ്റ് ഇന്നു മുതൽ കോഴിക്കോട് ബേപ്പൂരിൽ. ഉച്ചയ്ക്ക് ശേഷം വയലാൽ വീട്ടുവളപ്പിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ സിനിമാ നടൻ ജോയ് മാത്യു അമ്മ നേതൃസ്ഥാനം രാജിവെച്ചു. സംഘടന പൊതുജനമധ്യത്തിൽ അപഹാസ്യരായതായും താൻ ഉൾപ്പെടുന്ന മുൻ ഭരണസമിതിയുടെ പിടിപ്പുകേടിനെ അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കോട്ടയം ജില്ലയിലെ കോടിമതാപാലത്തിന്റെ അപ്രോച്ച് റോഡ് അറ്റകുറ്റപ്പണി മാറ്റിവെച്ചു. അറ്റകുറ്റപ്പണികൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണവും ക്രമീകരണങ്ങളും വൻ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നുവെന്ന് സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് തീരുമാനം മാറ്റിയത്. ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബൽതാൽ എന്നീ പാതകളിലൂടെ വാർഷിക അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് തുടക്കമായി. 57 ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥയാത്ര ഓഗസ്റ്റ് 28 സമാപിക്കും. പത്തനംതിട്ട ആറന്മുള ഏഴിക്കാട് ഉന്നതിയിലെ 10 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ ആരംഭിച്ചു. വങ്കോവറിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് 32 പോരാട്ടത്തിൽ സ്വിറ്റ്സർലാന്റ് അൾജീരിയയുമായി ഏറ്റുമുട്ടുന്നു. ആദ്യ പകുതിയിൽ 1 നേടി സ്വിറ്റ്സർലാന്റ് മുന്നിട്ട് നിൽക്കുന്നു. ന്യൂസ് റെയിൻബോ.
2: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ്, വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: യെസ്, അപ്പോ ദാ കളിയാട്ടം എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലൂടെ നമ്മൾ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ
1: പാട്സപ്പ്.
0: യെസ്, സമയം വന്നിട്ട് 10 മണി കഴിഞ്ഞ് 8:44 ആയിട്ടുണ്ട്. അപ്പോ പാട്സപ്പിൽ ഇനി കേൾക്കാൻ പോകുന്നത് നമ്മുടെ ഗാനങ്ങളാണോ? അല്ല, നിങ്ങളുടെ ഗാനങ്ങളാണ് കേൾക്കാൻ പോകുന്നത്,
1: ലിസണേഴ്സ് ചോദിക്കുന്ന പാട്ടുകൾ.
0: യെസ്, അപ്പൊ ആ പാട്ടിനൊപ്പം ഞങ്ങളുണ്ട്. ഞാൻ ആർ ജെ ധന്യ ആൻഡ് ആർ ജെ
1: ദൃശ്യ.
0: യെസ്, അപ്പൊ ഞങ്ങളോടൊപ്പം നിങ്ങളുടെ ഗാനങ്ങളാണ് ഇനി അങ്ങോട്ട് 1 മണിക്കൂർ നേരം കേൾക്കാൻ പോകുന്നത്. അതിനായിട്ട് മെസ്സേജ് അയക്കാം, വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണ്ട. വാട്സപ്പ് നമ്പർ ഇതാണ്,
1: 8547341075. 8547341075.

0: യെസ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്സ് പണയ സമയം പോയിക്കൊണ്ടിരിക്കുന്നു. 10 മണി കഴിഞ്ഞ് 19 മിനിറ്റും 35 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ദൃശ്യ തുടങ്ങിയാലോ.
1: അതെ, നമ്മളിപ്പോ കേട്ട പാട്ട് തിലക്കത്തിലെ പാട്ടായിരുന്നു. അത് ആവശ്യപ്പെട്ടത് വൈക്കത്ത് നിന്നും ഇന്ദു ആണ് കേട്ടോ. ഫ്രണ്ട്സിനും പിന്നെ നമ്മൾ ആർജേഴ്സിനും ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ടായിരുന്നു അത്.
0: ഓക്കെ, അപ്പോ ഇനി നമ്മള് നെക്സ്റ്റ് മെസ്സേജസിലേക്കാണ് പോകുന്നത്. ഹായ്, ഞാൻ ലാവണ്യയാണ്, ലാവണ്യ ഗമേഷ്. ഇവിടെ ഭയങ്കര മഴയാണ്, അവിടെ മഴയുണ്ടോ? ഇവിടെയും മഴയാണ് കേട്ടോ. എനിക്ക് കറുത്ത പക്ഷികൾ എന്ന സിനിമയിലെ മഴയിൽ രാത്രി മഴയിൽ എന്ന പാട്ട് വെച്ചു തരാമോ?
1: പിന്നെ അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത്, എന്റെ പേര് ബിന്ദു, ചെങ്ങമ്പുഴ നഗറിൽ നിന്നാണ്. മകൾ അർത്ഥനയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ അർത്ഥന. ഡാനിയൽ സിനിമയിലെ നീലക്കണ്ണ നിന്നെ കണ്ടു ഗുരുവായൂർ നടയിൽ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ
0: ഹായ് പാർട്ട്സിപ്പ, ഞാൻ വയലാർ നീലിമംഗലത്ത് നിന്നും അഭിലാഷ് ആണ്. അഭിലാഷ് അശോക്, എനിക്ക് ഇന്ന് സമൂഹം എന്ന ചിത്രത്തിലെ തൂമഞ്ഞി നെഞ്ചിലൊതുങ്ങി എന്ന ഗാനം വെച്ചു തരാമോ? ഈ ഗാനം എന്റെ പ്രിയ സുഹൃത്തും സിനിമാ ക്യാമറമാനുമായ സ്മിതേഷിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്മിതേഷ്, ഓക്കെ,
1: അടുത്തത്. ഹായ് പാട്സപ്പ്, ഞാൻ നീതു സനീഷാണ്. ഇരിങ്ങാലക്കുട പടിയൂരിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഞങ്ങൾ എല്ലാവരും കേട്ടുകൊണ്ട് കൂടെയുണ്ട്. വെടിക്കെട്ട് മൂവിയിലെ ഇന്ദീവര പോലെ എന്ന പാട്ട് വെച്ച് തരാമോ?
0: ഓക്കേ, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ശാരിക രവിയാണ് ശ്രീമൂല നഗരത്ത് നിന്നും. മൂവി ഫിനിക്സ് സോങ് എന്നിലെ പുഞ്ചിരി നീയും ഈ സോങ് വെച്ച് തരാമോ? ഹസ്ബൻഡ് രവിയേട്ടിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് മെസ്സേജ്.
1: നല്ല പാട്ടാണ്, ഹസ്ബൻഡിന് കൊടുക്കാൻ പറ്റിയ
0: പാട്ടാണല്ലേ.
1: പ്രിയ പാട്സപ്പിന് നല്ലൊരു മഴയോടുകൂടിയ സുപ്രഭാതം ആദ്യം തന്നെ നേരുന്നു. സുപ്രഭാതം തിരിച്ചും. സമ്മാനം എന്ന ചിത്രത്തിലെ ദേവി എന്നും നീയൻ സ്വന്തം എന്ന ഗാനം എന്റെ പ്രിയതമയായ സലിതയ്ക്ക് വേണ്ടി ഒന്ന് കേൾപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും പാട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇന്ന് ഈ ഗാനം കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത്. സ്നേഹത്തോടെ ഫോട്ടോച്ചി കുടുംബത്തിൽ നിന്നും ജയങ്കർ സലിത.
0: വൈഭവത്തോടെയുള്ള ഒരു മെസ്സേജ് അല്ലേ. ഓക്കെ, ഗുഡ് മോർണിംഗ് റെയിൻബോ, എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ലല്ലലം ചൊല്ലുന്ന വീരനം കോളനിയിലെ പാട്ട് അല്ലെങ്കിൽ കാതോരമാരോ മൂളും എന്ന് തുടങ്ങുന്ന അർത്ഥനയിലെ പാട്ട് ചോദിക്കുന്നു കണ്ണൻ കാഞ്ഞിരമറ്റത്ത് നിന്ന്.
1: അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഹായ്, ഗുഡ് മോർണിംഗ് റെയിൻബോ പാട്സപ്പ്, ഞാൻ സോണിക ഇൻ പറവൂർ. പ്ലീസ് പ്ലേ ദ സോങ് അഞ്ചിക്കൊഞ്ചാതടി, ദ്രോണ മൂവിയിലെ നല്ല പാട്ടാണ്. ഒരു നൂറഴകൽ സോങ് പല പല പാട്ടുകൾ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു.
0: ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത് നോർത്ത് പറവൂരിൽ നിന്ന് സോണിക അല്ലേ.
1: പാട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലേതെങ്കിലും ഒരു പാട്ട്, ഭാഗ്യദേവതയിലെ പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇഷ്ടമുള്ളത് പ്ലേ ചെയ്തോളാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് കനിഹ, ആക്ട്രസ് കനിഹയുടെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട്
0: അതും കൂടി ചേർത്തിട്ടാണ് ഇത്രയും നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത്.
1: കനിഹയുടെ പാട്ടുകളാണ് കേട്ടോ എല്ലാം ചോദിച്ചിട്ടുള്ളത്.
0: ഹായ് പാട്സപ്പ്, ഞാൻ വിജിയാണ് ഇടക്കുച്ചിയിൽ നിന്ന്. എനിക്ക് നല്ലൊരു പാട്ട് വെച്ച് തരാമോ? ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന സിനിമയിലെ നീ എനിക്കിനാവോ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. അത് പാട്ടുമ്പോൾ എനിക്ക് പെട്ടെന്ന് മോഹൻലാൽ ഓർമ്മ വരും.
1: തീർച്ചയായിട്ടും ആ പാട്ടും ആ ഒരു പേരാ. ഹലോ മൈ ഡിയർ
0: റോങ് നമ്പർ പ്രതീക്ഷയോടെ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്നുണ്ട് കേട്ടോ വിജി. ഓക്കെ, നെക്സ്റ്റ്.
1: ഓക്കെ, അടുത്ത മെസ്സേജ് ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി ചോദിച്ചിരിക്കുന്ന പാട്ട് എന്ന് പറയുന്നത് വാഴ മൂവിയിലെ തൂക്കി ചുവന്ന കരങ്ങളോടെ എന്ന പാട്ടാണ്. ശ്രീലക്ഷ്മി വേറെ വിശേഷം ഒന്നും പറഞ്ഞിട്ടില്ല, പേര് പറഞ്ഞിട്ടുണ്ട്, പാട്ട് ചോദിച്ചിട്ടുണ്ട്. പാട്ട് മര്യാദക്ക് വെച്ചു തരാൻ പറ്റുമെങ്കിൽ വെച്ചു തരൂ എന്നൊരു ധ്വനി ഞാൻ അവിടെ കണ്ടു.
0: അതുകൊണ്ടാണ് നെക്സ്റ്റ് സോങ് അതായിട്ട് വരുന്നത് അല്ലേ.
1: പാട്ടാണ് പാടുന്നത്.
0: അപ്പൊ ഇനിയും മെസ്സേജ് അയക്കാനുള്ളവർ അയച്ചോളൂ കേട്ടോ. 8547341075 എന്ന വാട്സപ്പ് നമ്പറിലേക്ക്. 8547341075.

0: ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സ്ആപ്പ് ആണ്. അപ്പൊ വാട്സ്ആപ്പിലേക്ക് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: പാട്ട് ഇന്നലെ കിട്ടിയതാണ്, അതുകൊണ്ട് പാട്ട് വേണ്ട ഇന്ന്, പക്ഷേ കേട്ടുകൊണ്ട് കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞൊക്കെ മെസ്സേജൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. ഏതായാലും പാട്ട് വേണ്ട എന്ന് പറയാനുള്ളൊരു എളിമ ഉണ്ടായല്ലോ.
0: ആദ്യത്തെ
1: മെസ്സേജ്, ഹായ് നമസ്കാരം വാട്സ്ആപ്പ്, ശുഭദിനം. ഷുട്ടുകുട്ടിനെ കേൾക്കാനായിട്ട് സോൾട്ട് ആൻഡ് പെപ്പർ മൂവിയിലെ ചെമ്പാവ് മുന്നലിൻ ചോറ് എന്ന പാട്ട് വെച്ച് തരാവോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സീതാ രമേശ് കടക്കരപ്പള്ളിയിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: ഹായ് റെയിൻബോ, എടയാർ ബോഡി ഗിയറിൽ നിന്നുമാണ്. ഞങ്ങളുടെ കൂട്ടുകാരി നസീറയുടെയും ബിന്ദുവിന്റെയും ജന്മദിനമാണ് ഇന്ന്. അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു തരാമോ? നിറത്തിങ്കളെ മൂവി,
1: നിറത്തിങ്കളെ
0: അല്ലേ, ഓക്കെ, മൂവി മൈ ബിഗ് ഫാദർ എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആവശ്യപ്പെടുന്നത് ജസിയ, റഷീന, ഷംല, സുനിത, സുജിഷ, സാബിയ, നിത, ഇത്രയും പേരാണ് കേട്ടോ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
1: കൊള്ളാം, ഓക്കെ, എല്ലാവരും ഒരുമിച്ച് ആവശ്യപ്പെട്ട പാട്ടാണ്.
0: അപ്പൊ ഏതായാലും കൂട്ടുകാരി നസീറയ്ക്കും ബിന്ദുവിനും ഹാപ്പി ബർത്ത്ഡേ കേട്ടോ ഫ്രം റെയിൻബോ.
1: ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. അടുത്ത പാട്ട്, സോറി, അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് വാട്സ്ആപ്പ്, എന്റെ ഫാമിലിക്ക് വേണ്ടി ഒരു മലയാളം പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. സരസ്വതി രാജൻ ഉദയം പേരൂർ എന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. മൂവി കല്യാണ കച്ചേരി പൊൻകിനാവല്ലേ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
0: ഓക്കെ, ഹൈ ഡിയർ, ഞാൻ അശ്വതി അനിൽ നോർത്ത് പറവൂരിൽ നിന്നാണ്. എനിക്ക് ഹിറ്റ്ലർ മൂവിയിലെ കിതിച്ചെത്തും കാറ്റ് എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരാമോ? എന്റെ മോൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വാവയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ് വെച്ചു തരണേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: അടുത്ത മെസ്സേജ്, ഹായ് റെയിൻബോ, എന്റെ പേര് അമ്പിളി അനിൽ വാളകം. കഴിഞ്ഞ ദിവസം പാട്ട് വെച്ച് തന്നതിന് നന്ദി. ആ, ഇന്ന് പാട്ട് വേണ്ട കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞത് അമ്പിളിയാണ് വാളകത്ത് നിന്നും. താങ്ക് യു അമ്പിളി. എന്തായാലും കേട്ടോണ്ട്
0: കേട്ട ഒരു മെസ്സേജിൽ ഒരു മെസ്സേജാണ്, പാട്ടിന്റെ ഒരു മെസ്സേജാണ്, നമ്മൾ വായിച്ചില്ല എന്ന് തോന്നുന്നു. ഹലോ വാട്സപ്പ്, ഞാൻ ഉദയം പേരു സുരേഷ് ആണ്. എനിക്ക് എന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് കളിയാട്ട മൂവിയിലെ വേളിക്ക് വെളുപ്പ്

0: മംഗാലം എന്ന പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു മെസ്സേജ് അയച്ചിരുന്നത്. ആ ഒരു പാട്ട് നമ്മൾ
1: ആ പാട്ട്
0: ഓൾറെഡി
1: നമ്മൾ
0: പ്ലേ
1: ആദ്യം പ്ലേ
0: ചെയ്തിട്ടുണ്ടായിരുന്നു.
1: ചെയ്തിരുന്നു.
0: പിന്നെ
1: അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ്, ഞാൻ ആനി ബിജു കൊരട്ടിയിൽ നിന്നുമാണ്. എനിക്ക് ചിത്ര മൂവിയിലെ ഈറം മേഘം പൂവും കൊണ്ടേ പൂജയ്ക്ക എന്ന പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: ഓക്കെ, ഹായ്, നമസ്കാരം റീൻബോ, ഞാൻ വനജയാണ്, കടമ്പഴിപ്പുറം. എനിക്ക് ഇന്ദ്രപ്രസ്ഥം എന്ന മൂവിയിലെ തൻ കതിൻ, അയ്യോ എന്താണ് മൂവിയിലെ തൻ കതിൻ എന്ന പാട്ട് വെച്ച് തരാമോ എന്ന് എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഓക്കെ, നമസ്കാരം, ഞാൻ സുധർമ്മ ശ്രീമൂല നഗരത്തിൽ നിന്നും. കളിയാട്ടത്തിലെ പാട്ട് കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസം മുൻപ് ആവശ്യപ്പെട്ടതായിരുന്നു ഈ പാട്ട്. ദൃശ്യയ്ക്കും ഗ്രീഷ്മയ്ക്കും നന്ദി എന്നാ പറഞ്ഞിട്ടുള്ളത്. പേര് മാറിപ്പോയി, ഇപ്പൊ തന്നെ ആർജെ ധന്യക്ക് ദേഷ്യം വരും.
0: ഓക്കെ, ഗുഡ് മോർണിംഗ് ധന്യന്റെ ദൃശ്യ, നല്ല
1: കറക്റ്റായിട്ട്
0: അവെ, ഗ്രേറ്റ് ഡേ, പ്ലീസ് പ്ലേ കറുത്ത രാവിന്റെ എന്ന് തുടങ്ങുന്ന നരീന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന മൂവിയിലെ പാട്ട്, അല്ലെങ്കിൽ എൻ വീട്ടുതോട്ടത്തിൽ എന്ന് തുടങ്ങുന്ന നമ്മുടെ ജെന്റിൽമാനിലെ പാട്ട്, ഇതിൽ ഏതെങ്കിലും ഒരു പാട്ട് കേൾപ്പിക്കണം. ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഫാമിലിക്കും ഫ്രണ്ട്സിനും വേണ്ടിയിട്ടാണ്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിഷ ജോൺസൺ ആണ് തിരുമൂപ്പത്ത് നിന്ന്.
1: ഓക്കെ, അടുത്ത മെസ്സേജ്, പ്ലീസ് പ്ലേ ദ സോങ് പണ്ടു പണ്ടാരോ കൊണ്ടുകളഞ്ഞൊരു ഫിലിം ഗോഡ് ഫോർ ഓൾ ലിസ്ണേഴ്സ് ബൈ ജെ പി കരുമാടി, ആലപ്പുഴയിൽ നിന്നുമാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്.
0: നമസ്കാരം, ഇന്ന് നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന ഫാദർ തോമസ്, പ്രശാന്ത് ഫാദർ തോമസ്, പ്രക്ഷോപ് ഫാദർ ജെയ്സൺ, ഫാദർ ഡെറിൻ ഇവർക്ക് വേണ്ടിയിട്ട് അച്ചമ്മ കുട്ടിയുടെ അച്ചായൻ മൂവിയിലെ ഞാൻ കേൾക്കുന്നു നിന്നാഥം എന്ന സോങ് വെച്ച് തരാമോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് സുനിൽ പി പടിപ്പുര ആലുവ ദേശത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു.
1: ഓക്കെ, അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത്, ഹായ്, എന്റെ പേര് പ്രിയ, കളമശ്ശേരി കുസാറ്റിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എല്ലാ റെയിൻബോ കൂട്ടുകാർക്കും വേണ്ടി സുഗമോ ദേവി എന്ന ഗാനം വെച്ചു തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
0: ഹായ് പാർട്ട്സിപ്പ്, പാതിരമഴ ഏതോ ഹംസഗാനം എന്ന പാട്ട് തരാമോ, സിനിമ ഉള്ളടക്കം. സീന മിനുവാണ് പെരുവത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ബാബുരാജ് കളരിക്കൽ ദേവതിയാൽ മലപ്പുറം, ഈ സ്ഥലത്തിന്റെ പേരാന്ന് തോന്നുന്നു കേട്ടോ, ബാബുരാജ് കളരിക്കലാണ് ആളുടെ പേര്. കൂടെയുണ്ട്, ആദ്യ ഗാനം തന്നെ ഇഷ്ടപ്പെട്ടു, ധന്യ ദൃശ്യ നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, അപ്പോ ഇനി അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹായ് പാർട്ട്സപ്പ്, സുപ്രഭാതം, ശുഭദിനം. ഞാൻ രഞ്ജു രമീഷ് ഇടുക്കിയിൽ നിന്നാണ്. മഴയുള്ള ഈ ദിനത്തിൽ ഒരു മഴപ്പാട്ട് തരാമോ, ഏതാണെന്നറിയോ, വെട്ട സിനിമയിലെ മഴത്തുള്ളികൾ.
1: അത് നമ്മള് സവാരി ടൈമില് കേൾപ്പിച്ചതായിരുന്നല്ലോ.
0: ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഹസ്ബൻഡ് രമേഷിന് വേണ്ടിയിട്ടാണ് കേട്ടോ. രഞ്ജു ഇടുക്കിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പൊ ഏതായാലും നേരത്തെ പോയി അല്ലേ,
1: നേരത്തെ പോയി,
0: മഴയ്ക്ക് മുമ്പേ പാടി.
1: ഇല്ല, ചെറിയൊരു മഴ ഉണ്ടായിരുന്നു ആ സമയത്ത്, അപ്പൊ ഒരു മഴ മൂടിയിരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പ്ലേ ചെയ്തായിരുന്നു.
0: ഓക്കെ, അപ്പൊ ഇനി അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോ,
1: ഇനിയും ഇതൽ ചൂടി ഉണരും മധുര വികാരങ്ങൾ എന്ന ഗാനം കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ട് ധനീഷ് വടകര എന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ, എന്റെ പേര് ഇന്ദു, ഹലവയിലാണ് വീട്. എനിക്ക് നന്ദന സിനിമയിലെ ആരും ആരും എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ
1: ഹായ് ദൃശ്യ ധന്യ, ഞാൻ തിരുവാലൂരിൽ നിന്ന് രാജി പ്രിജു. അഞ്ചിന് പിറന്നാൾ ആഘോഷിക്കുന്ന മകൾ രാഗപ്രിയയ്ക്ക് ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാപ്പിയപ്പച്ച സിനിമയിലെ മഞ്ഞിൻ വെള്ളി തൂവൽ ചുറ്റി എന്ന പാട്ടാണ് വേണ്ടത്. ഏതായാലും മകളുടെ പേര് എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ, രാഗപ്രിയ. രാഗപ്രിയയ്ക്ക് ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ.
0: ഓക്കെ, ഫ്രം റെയിൻബോ അല്ലേ, റെയിൻബോയുടെ എല്ലാവിധ
1: ആശംസകളും.
0: ഹായ് റെയിൻബോ, ഗുഡ് മോർണിംഗ്, ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് നിഷയാണ്. എനിക്ക് കണ്ണൂർ മൂവിയിലെ കടലറിയില്ല കരയറിയില്ല എന്ന ഗാനം വെച്ച് തരാമോ. ഈ ഗാനം എല്ലാവർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: ഹായ് എഫ് എം റെയിൻബോ പാട്സപ്പ്, ഞാൻ ജിനോയ് മേപ്പിള്ളി അയ്യമ്പുഴ പാട്ട് കേട്ട് കൂടെയുണ്ട്. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കുമായി പ്രിയം സിനിമയിലെ മിന്നാമിന്നി ഇത്തിരി പൊന്നെ എന്ന പാട്ട് വച്ചു തരാമോ, അല്ലെങ്കിൽ കട്ടുറുമ്പിന് കല്യാണം എന്നുള്ള പാട്ടായാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല സൂപ്പർ പാട്ടല്ലേ,
0: രണ്ട് സൂപ്പർ പാട്ടുകളാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്നത് സൂപ്പർ പാട്ടുകൾ തന്നെയാണ്. നമുക്ക് കൺഫ്യൂഷൻ ആണ് ഏത് കൊടുക്കും ഏത് കൊടുക്കില്ല എന്നുള്ളത്. അപ്പൊ ഏതായാലും സമയം ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. 10:39 ആയിട്ടുണ്ട്. കേട്ടോണ്ടിരിക്കുന്നത് പാർട്സ് അപ്പ് ആണ്
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: സമയം 10 മണി കഴിഞ്ഞ് 48 മിനിറ്റും 53 സെക്കൻഡും ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പാണ്. അപ്പോൾ വാട്സപ്പിലേക്ക് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സമയപരിമിതികളെണ്ണം പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചാലോ ദൃശ്യ?
1: പിന്നെന്താ വായിച്ചോളൂ.
0: ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് വായിക്കുന്നത് വിനോദ് തൃശ്ശൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ധന്യ, ദൃശ്യ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചും ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിവസമായി മാറട്ടെ ഇന്ന്, അല്ലേ? വിചാരിച്ച കാര്യമൊക്കെ സാധിക്കുന്ന നല്ല മനോഹരമായ ദിവസമായിട്ട് മാറട്ടെ.
1: അതെ. അപ്പോ അടുത്ത മെസ്സേജ്, ഹലോ മാഡം, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഐ എം ജെ വർഗീസ്, കോമളപുരത്ത് നിന്നാണ് മെസ്സേജ് ചെയ്യുന്നത്. പ്ലീസ് പ്ലേ ദ സോങ് ഫ്രം ദ മൂവി സല്ലാപം, പൊന്നിൽ കുളിച്ചു നിന്നു എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് പാട്ടുവഞ്ചി മ്യൂസിക് ഗ്രൂപ്പ് മെമ്പേഴ്സിനാണ് കേട്ടോ. എസ്പെഷ്യലി സെൽവരാജ്, ഷാജി ബി ഹരൻ, ബാലു, ശ്രീദേവി, കരുവള്ളി ആൻഡ് പ്രഭാ മധു. പ്ലീസ് അക്സെപ്റ്റ് മൈ റിക്വസ്റ്റ് ആൻഡ് ഡു ദ നീഡ്ഫുൾ റെസ്പെക്റ്റീവ്ലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സെൽവരാജ് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു സവാരി ടൈമിൽ. അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ കുറച്ചു മുമ്പ് പരിചയപ്പെട്ടായിരുന്നു, പക്ഷേ ഈ ഫ്രണ്ടിനെ എനിക്കറിയില്ല. പക്ഷേ സെൽവരാജിന് വേണ്ടി പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
0: ഓക്കെ, ഹായ് ഗുഡ് മോർണിംഗ്, ബീനാരാജ് ആയിക്കോട്ടാണ്. നന്ദനം സിനിമയിലെ ശ്രീലവസന്തം എന്ന് തുടങ്ങുന്ന

0: ഗാനം വെച്ച് തരണം, എല്ലാ റേഡിയോ ഫ്രണ്ട്സിനുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗുഡ് മോർണിംഗ് റെയിൻബോ, ഏലൂരിൽ നിന്ന് സരിത സന്തോഷാണ്. കളിയൂഞ്ഞാൽ ഫിലിമിലൊരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
0: ഹലോ റെയിൻബോ, ഞാൻ ദീപയാണ്. വടുതലയിൽ നിന്ന് ഹസ്ബൻഡ് രാകേഷിന് വേണ്ടിയിട്ട് സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ എന്ന പാട്ട് വെച്ച് തരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്,
1: അടുത്തത് ഗുഡ് മോർണിംഗ് പാർട്സ് ഓഫ് മൂവി കയ്യത്തും ദൂരത്ത് പൂവേ ഒരു മണിമുത്തം, ആശ ബാബുരാജ് തൊടുപുഴ. ഇത്ര എഴുതിയിട്ടുള്ളൂട്ടോ, സിമ്പിൾ മെസ്സേജാണ്.
0: ഹായ്, ഞാൻ മിനി സത്യനാണ്, പുല്ലൂറ്റ് ചപ്പാറ. എനിക്ക് മഴവിൽ കാവടി സിനിമയിലെ തങ്കത്തോണി എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചു തരാമോ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ, അടുത്ത മെസ്സേജ് ഒരു ഹലോ മാത്രമേ ഉള്ളൂ, ഹായ് വേറെ കാര്യങ്ങളൊന്നും ഇല്ല, ഹലോ മാത്രമേ ഉള്ളൂ.
0: ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാണെങ്കിൽ മാനത്തെ വെള്ളിത്തേരിൽ പൂരം കാണാൻ എന്ന പാട്ട് ചോദിച്ചിരുന്നത് റഷീദ് ജാസ്മിൻ ആണ്, ഇടക്കൊച്ചിയിൽ നിന്ന്. ആ ഒരു പാട്ടാണ് നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ,
1: അടുത്ത മെസ്സേജ് ഹലോ മോർണിംഗ്. കുമാർ മുടപ്പല്ലൂർ എന്നാണ് മെസ്സേജ് അയക്കുന്നത്. പാദമുദ്ര എന്ന ചിത്രത്തിലെ ഒരു പാട്ട് വെച്ച് തരാമോ? അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
0: ഹായ് പാട്സ്, അപ്പൊ എനിക്ക് തെന്മാവിൻ കുമ്മത്ത മൂവിയിലെ മാനം തെളിഞ്ഞ് എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരാമോ? ദിവ്യ ഇല്ലത്തുമ്പടിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: അടുത്തത് സരിത ഫ്രം കടവന്ത്ര, സോങ് ഫ്രം മേഹൂന, കിസ്കാ യേഹേ തുംകോ ഇന്തസാർ എന്ന പാട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ, ഹായ്, എന്റെ പേര് ബിനിതയാണ്. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ബിനിത. എന്റെ ഹസ്ബൻഡ് പോളിന് വേണ്ടിയിട്ട് വേണ്ടി കൂടിയാണ് ഈ പാട്ടായി ചോദിക്കുന്നത്. എന്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണ് അദ്ദേഹത്തിനോടൊപ്പം. ഐ വാണ്ട് ടു ഇൻഫോം ഹിം ഹൗ ലക്കി ഐ എം ബി വിത്ത് ഹിം. എന്റെ എല്ലാം എല്ലാം അല്ലേ,
1: സ്നേഹമയായ സഹധർമ്മിണിയാണ്.
0: ആ പാട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു നേരത്തെ കൊടുത്തു
1: അല്ലേ, സവാരി ടൈമിൽ കൊടുത്തു.
0: എന്റെ എല്ലാം എല്ലാം അല്ലേ എന്ന പാട്ടാണ് പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചിരിക്കുന്നത്.
1: അടുത്ത മെസ്സേജ് ദീപ ഇരുമ്പനത്ത് നിന്നാണ് അയച്ചിട്ടുള്ളത്. ഹൈ റെയിൻബോ, പ്ലീസ് പ്ലേ ദ സോങ് കൺമണിയെ ഫ്രം ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം.
0: ഓക്കെ, പിന്നെ സരസ്വതി രാജനാണ് ആ മെസ്സേജ് വായിച്ചു, നമുക്കറിയില്ല. കല്യാണ കച്ചേരി മൂവിയിലെ പൊൻകിനാവല്ലേ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് സരസ്വതി രാജൻ.
1: പൊൻകിനാവല്ലേ പാട്ട് നമ്മൾ നോക്കി, പക്ഷെ അത് കിട്ടിയില്ല.
0: ഓക്കെ, പിന്നെ
1: അടുത്ത മെസ്സേജ് ഹായ് പാച്ച, പാലുവയിൽ നിന്ന് പ്രിയയാണ്, ഒരു പാട്ട് വെച്ച് തരുമോ? റോജ മൂവിയിലെ ചിന്ന ചിന്ന ആസൈ, ചിറകടിക്കും ആസൈ എന്ന പാട്ടാണ്, അല്ലെങ്കിൽ യോധയിലെ കുനുകുനെ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
0: ഓക്കെ, ഹായ് ദൃശ്യ ധന്യ, ഞാൻ തിരുവല്ലപുരിൽ നിന്ന് രാജി പ്രിജു ആണ്. അഞ്ചാം പിറന്നാൾ ആഘോഷിക്കുന്ന മകൾ രാഗപ്രിയയ്ക്ക് ഒരു പാട്ട് വെച്ച് തരാമോ? പാപ്പി അപ്പച്ച സിനിമയിലെ മഞ്ഞിൻ വെള്ളി തൂവൽ എന്ന പാട്ടാണ് ചോദിച്ചിരുന്നത്. ഓക്കെ
1: ഓക്കെ, ജൂലൈ മാസം 5ാം തീയതി 5ാം പിറന്നാൾ ആഘോഷിക്കുന്ന നിയമോളുടെ മെസ്സേജാണോ ഇപ്പൊ വായിച്ചത്?
0: ഇപ്പൊ നമ്മൾ വായിച്ചത് പാപ്പി അപ്പച്ച എന്ന പാട്ട് ചോദിച്ചിരിക്കുന്ന ഒരു മെസ്സേജാണ്.
1: ഓക്കെ, സല്ലാപം സിനിമയിൽ നിന്നൊരു പാട്ട് ചോദിച്ചിട്ട് നിയമോൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു. ലതാ ഹരിദാസനും പിന്നെ നിലയും മാമനും ആശംസകൾ അറിയിക്കുന്നു പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നിയമോൾക്ക് 5ാം തീയതി 5ാം പിറന്നാളാണ് ആഘോഷിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ നിയമോൾ.
0: ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, പിന്നെ ഹൈ പാർട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ മനു രാമപുരത്തു നിന്നാണ്. എല്ലാ ബ്രസീൽ ഫ്രാൻസിനും വേണ്ടിയിട്ട് ശാരിഖേ
1: നിന്നെ കാണാൻ
0: എന്ന പാട്ട് കേൾപ്പിക്കാമോ പ്ലീസ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഗുഡ് മോർണിംഗ്, എന്റെ പേര് സുധി, ഞാൻ ആലപ്പുഴയിൽ വർക്ക് ചെയ്യുന്നു. എറണാകുളത്താണ് വീടും തോന്നുന്നു. ഇന്ന് എന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ അച്ഛന്റെ പേര് സുകുമാരപിള്ള എന്നാണ്. അച്ഛന് വേണ്ടിയിട്ട് ഒരു നല്ല ബർത്ത്ഡേ സോങ് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്തായാലും അച്ഛനൊരു ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളുടെ വക കേട്ടോ.
0: അതെ, അതുപോലെ സീന സൈഫ് പറയുന്ന തോപ്പുംപടിയിൽ നിന്ന് കുറെ ദിവസമായി പാട്ട് ചോദിക്കുന്നു, തരുന്നില്ല എങ്കിലും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നല്ലൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, സന്തോഷം.
1: അതുപോലെ തന്നെ ഫൗസിയ മൻസൂർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ദൃശ്യ ജി എൻ ധന്യ ജി, കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാട്ടൊന്നും വേണ്ട, പക്ഷെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്.
0: അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ ഇനിയും വരുന്നത്.
1: തീർച്ചയായിട്ടും, വിനിത വിനയൻ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു തമിഴ് സോങ് വേണം, രാസാത്തി ഉണ്ണി എന്ന് പറയുന്ന ഒരു പാട്ട്. വൈദേഹി കാത്തിരുന്നാൽ ഹസ്ബൻഡിന് നല്ല ഇഷ്ടമുള്ള പാട്ടാണ്, അദ്ദേഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് മാമ്പ്രയിൽ നിന്ന് സിന്ധു നാരായണൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാഡം, താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൺസിഡറേഷൻ. ഓക്കെ, നമ്മുടെ നേരത്തെ പറഞ്ഞ ജെ വർഗീസ് ഒരു താങ്ക്സ് അയച്ചിട്ടുണ്ട്.
0: പിന്നെ ശാരദ തൃപ്പുണിത്തറയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു തമിഴ് പാട്ട് വെച്ച് തരാമോ? ഇളയരാജ സാറിന്റെ ആണെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഓക്കെ,
0: അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ മെസ്സേജുകളും നമ്മൾ എല്ലാ മെസ്സേജുകളിലൂടെയും എല്ലാ സ്നേഹ അന്വേഷണങ്ങളിലൂടെയും കടന്നുപോയി. അപ്പൊ ഇന്നത്തെ നമ്മുടെ വാട്സപ്പിന്റെ സമയം ഇതാ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്.
1: ഇതുവരെ 54 മിനിറ്റ് ആയി,
0: കറക്റ്റ് 47 സെക്കൻഡും ആയിട്ടുണ്ട്. വേണ്ട. അപ്പോ ഇനി ഇന്നത്തെ വാട്സപ്പുമായി ഇതുവരെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജെ ധന്യ ആൻഡ്
1: ഞാൻ ആർജെ ദൃശ്യ സന്തോഷ്.
0: അപ്പോ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം.
1: ഓക്കെ, മൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ പോവാണ്. ആർജെ ധന്യ നിങ്ങളുടെ കൂടെ എന്തായാലും ഉണ്ടാകും.

നമ്മളിപ്പോൾ കേൾക്കുന്ന പാട്ട് ബിന്ദു ദിലീപ് കൊടകര തൃശ്ശൂരിൽ നിന്നും ചോദിച്ചൊരു പാട്ടാണ്. ചേട്ടന്റെ മോൻ അശ്വിന്റെ ബർത്ത്ഡേ ആണ്, കണ്ണന്റെ ജന്മദിനമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പാട്ട് ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന സിനിമയിൽ ഈ പാട്ട് കണ്ണന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ കണ്ണന്, ഞങ്ങളുടെ വക ഒരു ഹാപ്പി ബർത്ത്ഡേ.

0: ശ്വാനി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. അമർനാഥ് തീർത്ഥാടകർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. രാജ്യത്തിന്റെ ആത്മീയ സംസ്കാരത്തിനും സാംസ്കാരിക ഐക്യത്തിനും അമർനാഥ് യാത്ര പ്രധാന പങ്കുവഹിക്കുന്നതായി നരേന്ദ്രമോദി പറഞ്ഞു. ഓപ്പറേഷൻ അമിസ്റ്റാഡിലെ കീഴിൽ വെനിസ്വേലയിലെ ഭൂകമ്പ ബാധിത മേഖലയിൽ ഇന്ത്യ മാനുഷിക സഹായം ശക്തമാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രദേശത്തെ ദുരിതബാധിത സമൂഹങ്ങൾക്ക് ആർമി ഫീൽഡ് ആശുപത്രി വൈദ്യസഹായം നൽകുന്നത് തുടരുമെന്നും മന്ത്രാലയം അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പനയെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പ്രതികരിച്ചിട്ടുണ്ടെന്നും കൂടുതൽ കാര്യങ്ങൾ പഠിച്ച ശേഷം പറയാമെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. എല്ലാത്തിലും വിവാദങ്ങൾ മാത്രം കാണുന്ന സമീപനം മാധ്യമങ്ങൾ തിരുത്തണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ഉച്ചകഴിഞ്ഞ് ലഹരി വിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. മന്ത്രി രമേശ് ചെന്നിത്തല റാലിക്ക് നേതൃത്വം നൽകും. കാപ്പ കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷയിൽ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. പോലീസിനെ ആക്രമിച്ചെന്ന കേസിൽ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. കണ്ണൂർ മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കെ ജി സി ഇ പരീക്ഷയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കോപ്പിയടിച്ച പരാതിയിൽ വിദ്യാർത്ഥിക്കെതിരെ മട്ടന്നൂർ പോലീസ് കേസെടുത്തു. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച പരാതിയിലാണ് കേസ്. ആന്ധ്രാപ്രദേശിലെ മർഗപുരം ജില്ലയിൽ പുലർച്ചെ കമ്പം വൈ ജംഗ്ഷന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോയിൽ വളം നിറച്ച ലോറി ഇടിച്ചുകയറി 4 പേർ മരിച്ചു, 8 പേർക്ക് പരിക്കേറ്റു. ഫിഫ ലോകകപ്പിൽ അല്പസമയത്തിനകം അർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്റ്റിനെ നേരിടും. പ്രീക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെയും ചൊവ്വാഴ്ച യു എസ് ബെൽജിയത്തെയും നേരിടും.
0: ന്യൂസ് റെയിൻബോ.
2: Musically yours, this is FM Rainbow 107.5. Your favorite music station.

You are listening to 107.5 Rainbow FM, Kochi. Musically yours.

മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

എ ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി രാവണ പ്രഭു. സമയം 12 മണി കഴിഞ്ഞ് 7:45. ചുറ്റും നിറങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്കിഷ്ടമുള്ള ഒരു നിറം തിരഞ്ഞെടുക്കാൻ നമുക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ടാകും. അതുപോലെ തന്നെയാണ് നിറയെ പൂക്കളുള്ള ഒരു പൂന്തോട്ടത്തിൽ നിന്നാലും അതിൽ നിന്ന് ഏറെ പ്രിയകരമായ ഒരു പുഷ്പം നമ്മുടെ മനസ്സും കണ്ണും ഉടക്കിക്കൊണ്ടേയിരിക്കും. മറ്റൊന്ന് പറയുകയാണെങ്കിൽ മധുരപലഹാരം. നമുക്ക് നേരെ ഒരുപാട് മധുര പലഹാരം നമുക്ക് നേരെ നീട്ടിയാലും മനസ്സ് നാവും കൊതിക്കുന്ന മധുരം നുണയാനാകും നമുക്ക് പ്രിയം. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഗാനങ്ങൾ ഏറെയുണ്ടെങ്കിലും നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ പ്രിയ ഗാനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. യെസ്, അപ്പോ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള നേരമാണ്. വീണ്ടും സമയം 12 മണി കഴിഞ്ഞ് 8:32. ഇഷ്ടഗാനത്തിനായിട്ട് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484242801 01, 0484242801. ഹിന്ദി തമിഴ് മലയാളം ഗാനങ്ങൾ ആവശ്യപ്പെടാം. 1980 കാലഘട്ടത്തിന് ശേഷമായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഇനി 2 മണിവരെ നിങ്ങളുടെ ഗാനങ്ങളുമായി നമ്മൾ ഒരുമിച്ചൊരു യാത്രയാണ്. ഇത് യുവർ ചോയ്സിന്റെ നേരം. കേട്ടുകൊണ്ടേയിരിക്കും ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 12 മണി കഴിഞ്ഞ് 13:44. അപ്പോ നമ്മുടെ ഇന്നത്തെ യുവർ ചോയ്സിന്റെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ആ,
0: ജയന്തിയാണ് കാഞ്ഞിരമറ്റത്ത് നിന്ന്. എന്തുണ്ട് കാഞ്ഞിരമറ്റത്ത് വിശേഷം? ആ, മഴയാണ്, ഇവിടെയും മഴയാണ്. ഏതാണ്, മഴയാണോ വെയിലാണോ ഇഷ്ടം?
1: അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, വെയിൽ അധികമായാലോ ആപത്തല്ലേ.
0: ആ, മഴയും അധികമായ ലാഭത്തല്ലേ. അതാണ് അതാണ് കറക്റ്റ്. എങ്ങനെയാണ് മഴയൊക്കെ കാണുമ്പോ കവിത എഴുതാനൊക്കെ തോന്നുന്നുണ്ടോ? അതാണ്, കവിത എഴുതുന്ന ആരെങ്കിലും പരിചയമുണ്ടോ?
1: അങ്ങനെ പരിചയമൊന്നുമില്ല.
0: കവിതകളൊക്കെ വായിക്കാറുണ്ടോ? എഴുതാനാണ്, കൊറേ കൊറേ വായിച്ചു കഴിയുമ്പോ നമുക്ക് വരുന്നേ കവിതയൊക്കെ. ആ, എന്താണ് ഇത്ര തിരക്ക്? ജോലി വർക്ക് ചെയ്യുന്ന വുമണാണോ? വീട്ടമ്മയാണ്. ആ, വീട്ടമ്മയ്ക്ക് എങ്ങനെ വില കുറവൊന്നുമില്ല കേട്ടോ, നമ്മുടെ സുപ്രീം കോടതി ഓർഡറൊക്കെ ഉണ്ട്. അതാണ് നമ്മള് രാഷ്ട്ര പരിപാലനത്തിന് വരെ പങ്കുവഹിക്കുന്ന ആൾക്കാരാണ്. അതാണ്, അപ്പൊ അഭിമാനത്തോടെ പറയാം. ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്? കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടല്ലേ, ജയറാം മൂവി അല്ലേ? കണ്ടിട്ടുണ്ടോ? ആമണി പൊന്നു കണ്ടിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് എന്നാ സോങ് കേട്ടാലോ? ഡെഡിക്കേഷൻ പറയാമോ? ആർക്കാണ്? എല്ലാവർക്കും വേണ്ടിട്ട്. അപ്പൊ താ വരുന്നു കേട്ടോ സോങ്. അപ്പൊ ആദ്യമായിട്ട് വിളിക്കല്ലേ? ആദ്യമായിട്ട് വിളിക്ക. അപ്പൊ ഇന്ന് ഭാഗ്യമുള്ള ദിവസമാണ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ആദ്യമായിട്ട് വിളിക്കുമ്പോ ഉടനെ കിട്ടുകയാണെങ്കിൽ അന്ന് ഭാഗ്യമുള്ള ദിവസമാണ്.
1: ഞാൻ പല പ്രാവശ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് ഞാൻ നോക്കിയ ഉടനെ കിട്ടുകയും ചെയ്തു.
0: അതാണ്.

0: അന്ന് ഞാൻ ഇന്ന് ഞാനേ കാത്തിരിക്കായിരുന്നു ചേച്ചിനോട് സംസാരിക്കാനായിട്ട്. ജയന്തി ചേച്ചിയോട് സംസാരിക്കാൻ ഞാൻ കാത്തിരിക്കായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ കിട്ടിയത്.
1: അപ്പോ
0: അപ്പൊ ഇന്ന് ഇപ്പൊ ഈ മഴയുള്ള ഒരു പകലിൽ ഈ ഒരു ഇഷ്ട ഗാനം കേൾക്കാൻ സാധിച്ചില്ലേ? അതാണ് അതാണ് സന്തോഷം, അതിലേറെ സന്തോഷം എനിക്കും. ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാട്ടോ. ഓക്കെ, താങ്ക് യു. ദാ ഇതുപോലെ വിളിച്ചിട്ട് ചെറിയ ചെറിയ വിശേഷങ്ങൾ പങ്കുവെക്കാം, ഒപ്പം തന്നെ ഇഷ്ട ഗാനവും കേൾക്കാം. വിളിക്കേണ്ട നമ്പർ 04824281010484821. You are listening to ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്. യുവർ ചോയ്സിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനത്തിനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ് 0484282801 0184242801. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ആരാണ് സംസാരിക്കുന്നത്?
1: പ്രീത.
0: പ്രീത എവിടുന്ന് വിളിക്കുന്നു?
1: തലക്കോട്.
0: തലക്കോട്, ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വീട്ടില്?
1: നല്ല വിശേഷം.
0: ഇപ്പൊ വീട്ടിൽ നിന്നാണോ വിളിക്കുന്നേ?
1: ഇപ്പൊ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നേ.
0: ഓക്കെ, എന്നിട്ട് ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
1: എനിക്ക് സർഗം സിനിമയിലെ പ്രവാഹമേ ഗംഗാ പ്രവാഹമേ എന്നുള്ള പാട്ടില്ലേ.
0: സർഗം മൂവി എത്ര പ്രാവശ്യം കണ്ടു?
1: സർഗം ഞാൻ രണ്ടു പ്രാവശ്യം കണ്ടു.
0: അതെന്താ ചിരിച്ചുകൊണ്ട് പറയുന്നത്? ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടു എന്ന്.
1: ഇഷ്ടമുള്ള പാട്ടത്.
0: ഒരുപാട് ഗാനങ്ങളുള്ള ഒരു ഫിലിമാണ് അല്ലേ?
1: ഒത്തിരി ഗാനമുണ്ട്, അതിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് തന്നത്.
0: വിനീതിന്റെ കിടിലന്റെ അഭിനയം അല്ലേ? വിനീതിന്റെ കിടിലൻ അഭിനയം അല്ലേ എന്ന് മനോജ് കെ ജെ ഒക്കെ ചേർന്നിട്ട്.
1: നല്ല പാട്ടല്ലേ?
0: അതാണ്
1: പാട്ട് മാത്രമുള്ളൂ ഏറ്റവും ഇഷ്ടം,
0: ഏറ്റവും ഇഷ്ടം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു സിനിമ കാണാനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഗാനങ്ങൾ കൂടുതലുള്ള സിനിമകളായിരിക്കോ, കോമഡി കൂടുതലുള്ള സിനിമകളായിരിക്കോ, അതോ റൊമാൻറ്റിക് ഫിലിമോ, എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്?
1: എനിക്ക് ഏറ്റവും ഇഷ്ടം കോമഡി പടം.
0: കോമഡി പടമാണ്. അപ്പൊ സർഗം പോരല്ലോ?
1: സർഗം പോരാ. സർഗം സിനിമ രണ്ടു പ്രാവശ്യം കണ്ടില്ല എനിക്ക്, അതിനകത്തെ പാട്ടുകള് മൊത്തം ഇഷ്ടായി.
0: അതാണ് ലാസ്റ്റ് കണ്ട കോമഡി ഫിലിം ഏതാണ്, ഓർമ്മയുണ്ടോ?
1: അങ്ങനെ ഞാൻ സിനിമ അധികം കാണാറില്ല, ഞാൻ ഈ ടി വിയിലെ കൂടെ വന്ന് കാണാനുള്ള പടമുള്ളൂ. അധികം
0: സിനിമ കാണുമ്പോൾ ടി വിയിലൂടെയാണ് അല്ലേ? അപ്പോ നമ്മുടെ കല്യാണരാമനൊക്കെ കണ്ടിട്ടില്ലേ? പുലിമുരുകനാണ്. ഓക്കെ, അതില് തമാശയുണ്ടോ? കാര്യമായിട്ടില്ല അല്ലേ? കാര്യമായിട്ടില്ല.
1: എന്നാലും എല്ലാരും പറഞ്ഞു അത് കാണേണ്ട പടാന്ന് പറഞ്ഞ കാരണം ഞാൻ പോയിന്ന് കണ്ടു.
0: ആഹാ, റിവ്യൂ ഒക്കെ കേട്ടതിന് ശേഷമാണ് സിനിമ കാണാൻ പോകുന്നത് അല്ലേ? ആള് കൊള്ളാലോ,
1: പോയി കാണത്തില്ലല്ലോ.
0: ആ അതാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു സിനിമ ചേച്ചി ഇഷ്ടം പോലെ മനസ്സ് പോലെ, ഒന്നില്ലെങ്കിൽ ഒരുപാട് ഗാനങ്ങളുള്ള സിനിമ, അല്ലെങ്കിൽ ഒരുപാട് കോമഡി നിറയുന്ന ഒരു സിനിമ.
1: ഒത്തിരി പഴയതല്ല, ഈ ഒരു അടുത്തൊരു സിനിമയിലെ പാട്ടുകളാണോടോ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
0: അതെന്താണ്?
1: അത് കേട്ടിരിക്കാൻ നല്ലൊരു രസമല്ലേ, തട്ടി ആഴ്ന്നങ്ങിരിക്കും.
0: ആഴ്ന്നങ്ങിരിക്കും. അപ്പൊ ആഴ്ന്നിരിക്കാൻ പറ്റിയൊരു പാട്ട് വരുന്നുണ്ട് കേട്ടോ, കേട്ടാലോ നമുക്ക്
1: കേൾക്കാം.
0: അപ്പൊ ഇത് ആർക്കാണ് ഡെഡിക്കേഷൻ?
1: എന്റെ അമ്മയ്ക്ക്, അനീറ്റിക്ക്, എന്റെ കൊച്ചിന്, അനീറ്റിയുടെ പിള്ളേർക്ക്, എന്നെ പിന്നെ എന്റെ കൂടെ പണിയണ ജബ്ബാർക്കാക്ക്, സുബൈദത്താക്ക്, സജീവൻ ചേട്ടന്, സിന്ധു ആന്റിക്ക്, രാധശേഷിക്ക്, പിന്നെ ഞങ്ങളുടെ കടയിലെ ചേട്ടന്, എല്ലാവർക്കും,
0: നാട്ടുകാർക്ക് മൊത്തം എന്നൊരു വാക്യം പറയായിരുന്നു.
1: ഇവരൊക്കെ എന്റെ നാട്ടുകാർക്കും കൂടെ.
0: ആഹാ, അപ്പൊ എനിക്കില്ലേ
1: എല്ലാവർക്കും
0: എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ ഓക്കെ, ദാസോങ് വരുന്നുണ്ട് കേട്ടോളൂ.
1: ആയിക്കോട്ടെ.
0: ഓക്കെ, താങ്ക് യു.

0: സമയം 12 മണി കഴിഞ്ഞ് 29:09 ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇത് യുവർ ചോയ്സിലേക്ക് മറ്റൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ,
0: നമസ്കാരം. ആരാണ്? വരവൂർ ഫ്രം വടക്കാഞ്ചേരി അല്ലേ? കൊള്ളാലോ. പറയൂ, എന്തെന്റെ വിശേഷം? ആദ്യമായിട്ടാണോ നമ്മളെ വിളിക്കുന്നത്?
1: സന്തോഷം കൊണ്ട് വിളിക്കാണ്.
0: ആദ്യമായിട്ട് സന്തോഷം കൊണ്ട് വിളിക്കാണോ? വിളിച്ചിട്ട് കിട്ടിയതിലുള്ള സന്തോഷാണോ? സന്തോഷവും സങ്കടം എല്ലാം കൂടി ഉണ്ടല്ലോ. എത്ര ദിവസമായി വിളി തുടങ്ങിയിട്ട്?
1: 3 ദിവസമായി.
0: അപ്പൊ ഇന്ന് നമ്മള് സംസാരിക്കാനാണ് വിധി. വിധിയിലൊക്കെ വിശ്വാസം ഉണ്ടോ? വിധിയിൽ വിശ്വസിക്കുന്ന ആളാണോ?
1: അങ്ങനെ കൊറേ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചിരിക്കുന്ന ആളാണ്. ഇപ്പൊ മോൻ പണിക്ക് പോയി എന്താ കഴിക്കാനൊക്കെ കൊണ്ടുവരുമ്പോ പിന്നെ ഞാൻ പണിക്ക് പോവാലേ, ഒരു അലർജി വന്ന കാരണം പണിക്ക് പോവാറില്ല. അങ്ങനെ കേട്ടിരിക്കുന്നു.
0: ഇപ്പൊ സന്തോഷത്തിന്റെ നാളുകളല്ലേ ഇനി അങ്ങോട്ട്?
1: അതേന്നേ. പിന്നെ പാട്ട് കേൾക്കുമ്പോഴും ഇങ്ങനെ ഇതിങ്ങനെ ബുദ്ധിമുട്ടാതെ കൊച്ചി എഫ് കേട്ടോണ്ടിരിക്കും.
0: അപ്പൊ ഒരു സന്തോഷല്ലേ?
1: അത് സന്തോഷാണ്. റെയിൻബോ പിന്നെ കാലത്തെ പരിപാടികള് എന്താ ആശയത്തിന്റെ പരിപാടി
0: ഉണ്ടോ? എല്ലാം കേൾക്കും അല്ലേ?
1: അതെല്ലാം കേൾക്കും. കൊച്ചി എഫ് ഭയങ്കര ഇഷ്ടമാണ്. വേറൊന്നും എല്ലാ ചാനലിനെക്കാട്ടും കൊച്ചി എഫ് ഇഷ്ടം.
0: ആനന്ദ ലബ്ധിക്ക് ഇനി എന്ത് വേണം?

0: സന്തോഷത്തിന് ഇനി എന്ത് വേണോന്ന്.
1: തന്നെ തന്നെ ഇനി ഒരു സന്തോഷം, ഇനി പറഞ്ഞ വേറെ വേറെ കുഴപ്പമൊന്നും ഇല്ല. ഇങ്ങനെ കൊറേ വിളിച്ചു കിട്ടിയപ്പോ തന്നെ ഭയങ്കര സന്തോഷായില്ലേ.
0: അതാണ് ആ സന്തോഷം പ്രസരിക്കുന്നത് എനിക്ക് ഇവിടെ ഇരുന്ന് അറിയാൻ പറ്റൂ കേട്ടോ. അത്രയുണ്ട് സന്തോഷം. നീ ഈ ഒരു വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞത്

0: അപ്പൊ അവിടെ ക്ലാസ്സിലൊക്കെ പാട്ട് പാടാൻ പറഞ്ഞ പാടിയായിരുന്നു. ഇപ്പൊ 60 വയസ്സ് 61 വയസ്സായി.
1: പ്രായം ഒരു വിഷയമല്ല നമുക്ക് കേട്ടോ. അപ്പൊ ഇനി ഇനി വിളിക്കുമ്പോ പാട്ടൊക്കെ പാടിത്തരണം ഞങ്ങൾക്ക്. അച്ചടാ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാണല്ലേ ആ വാക്കുകളിൽ അറിയാതെ. അപ്പൊ ഇങ്ങനെ ഇത്രയും
0: സന്തോഷം
1: ഇത് കേൾക്കാൻ കഴിഞ്ഞ എനിക്ക് അതിലേറെ സന്തോഷം കേട്ടോ. അപ്പോ നമുക്ക് പാട്ട് കേട്ടാലോ? ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? അമർ അക്ബർ അന്തോണി എന്ന മൂവിയിലെ പാട്ടാണ്. അതെ, ആ പാട്ട് നമുക്ക് കേൾക്കാട്ടോ, ഒരുമിച്ച് കേൾക്കാം. അപ്പൊ ഈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇപ്പൊ സന്തോഷം തോന്നുന്നുണ്ടാവും ചേച്ചിയുടെ വാക്കുകൾ കേട്ടിട്ട്. ഓക്കെ, നമുക്ക് സോങ്ങിലേക്ക് പോവാട്ടോ. ഓക്കെ, താങ്ക് യു. ഇതുപോലെ സന്തോഷത്തോടെ വിശേഷങ്ങൾ പങ്കുവെക്കാനും ഇഷ്ട ഗാനം ചോദിക്കാനായിട്ട് ഒന്നും ചെയ്യേണ്ട, ആ ഫോൺ എടുക്കുക, ഒന്ന് ഡയൽ ചെയ്യുക 0484 2428 104 8424 2 4 1

0: You are listening to 107.5 Rainbow FM Kochi. Musically yours.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്. സമയം 12 മണി കഴിഞ്ഞ് 37 മിനിറ്റും 26 സെക്കൻഡുമായിട്ടുണ്ട്. ഹലോ,
2: ഹലോ,
1: ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ് സംസാരിക്കുന്നത്?
2: ആശ.
1: ആശ, എവിടുന്ന് വിളിക്കുന്നു?
2: തൃപ്പൂണിത്തുറയിൽ
1: നിന്ന് വിളിക്കുകയാണ്. ഒരുപാട് നാളായി വിളി തുടങ്ങിയിട്ട്. ഇപ്പൊ ചേച്ചിയുടെ സന്തോഷം കേട്ടില്ലേ? അത് ശരി, ആശ ചേച്ചിയും ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. പൂജക്കടയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ,
2: തൃപ്പൂണിത്തുറയിലുണ്ട്.
1: ആരാണ് ഈ എല്ലാവരും?
2: എല്ലാവരും ഗീത,
1: പിന്നെ
2: മാലു, ലില്ലി, ഷേർലി, വീണ, മാമൻ, ഉണ്ണിച്ചേട്ടൻ,
1: എല്ലാവരും ഉണ്ട്. അപ്പൊ പൂജക്കട നിറഞ്ഞിരിക്കാണല്ലോ.
2: രണ്ട് കടയും കൂടെ ഒരുമിച്ചാണ്, തുണിക്കടയും പൂജക്കടയും കൂടി.
1: ആ, തുണിക്കടയും പൂജക്കടയും കൂടി ഒരുമിച്ചാണ്. ഓക്കെ, അതങ്ങ് ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ് കേട്ടോ, ഇങ്ങനെ രണ്ട് ഒരു കോമ്പിനേഷൻ. എവിടെയാണ് കൂടുതൽ തിരക്കുണ്ടാവുക സാധാരണ?
2: ഞങ്ങളുടെ പൂജക്കടയിലാണ്.
1: പൂജക്കടയിലാണ്? അതെങ്ങനെയാണ് ആ ഒരു സമയം പറയുകയാണെങ്കിൽ, രാവിലെയും വൈകിട്ടും ആയിരിക്കോ തിരക്ക്?
2: ഇല്ല, തിരക്കുറവാണ്.
1: മഴയായതുകൊണ്ടാണോ?
2: കർക്കിടകമൊക്കെ
1: തിരക്കായിരിക്കും. ഓക്കെ ഓക്കെ, അല്ലാത്തപ്പോ ഇത്തിരി ഓഫ് സീസൺ ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത അമ്പലമൊക്കെ ഉള്ള ഒരു ഏരിയ ആണോ? തൃപ്പൂണിത്തുറ അമ്പലത്തിന്റെ അടുത്താണ് അല്ലേ? ഓക്കെ ഓക്കെ, പൂവൊക്കെ ഉണ്ടോ? പൂമാലകളൊക്കെ കിട്ടുമോ?
2: ഇവിടെ കിട്ടും, ഫ്രണ്ട് ഇവിടെ ഉണ്ട്, അപ്പുറത്തെ ഉണ്ട് ഒരു കടയുണ്ട്.
1: ഓക്കെ, നമ്മുടെ കടയിൽ ഇല്ല അല്ലേ?
2: ഇല്ല.
1: ഓക്കെ,
2: ഓർഡർ അനുസരിച്ച് ഞങ്ങൾ എടുത്തു കൊടുക്കും. അവിടുന്ന്
1: എല്ലാത്തരം മാലകളും കെട്ടി കൊടുക്കും. മാല കെട്ടാനൊക്കെ അറിയാമോ?
2: ഇല്ല, ഞങ്ങൾ കടയിലുണ്ട്.
1: അല്ല, ചേച്ചിക്ക് അറിയാമോ മാല കെട്ടാനായിട്ട്?
2: മാല ഞങ്ങൾക്കൊന്നും കെട്ടാറില്ല,
1: അറിയില്ല അല്ലേ.
2: ഓക്കെ,
1: അപ്പൊ ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്? താരാപഥം എന്ന് തുടങ്ങുന്ന അനശ്വരത്തിലെ പാട്ട്. ആ, എക്സൈറ്റ്മെന്റിൽ എല്ലാം മറന്നു പോവാണല്ലേ. പെട്ടെന്നല്ല, നമ്മൾ എത്ര നാളായി ശ്രമിക്കുന്നു. അപ്പോ എല്ലാവരോടും അന്വേഷണം പറയാ കേട്ടോ. പൂജക്കടയില് ഈ പേര് പറഞ്ഞ് എല്ലാവരെയും അന്വേഷിച്ചതായിട്ട് പറയാ, എല്ലാവർക്കും വേണ്ടിയിട്ട് സോങ് വരുന്നുണ്ട്. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്ക, എല്ലാ കസ്റ്റമർക്കും ഹാപ്പിനെസ് ഇങ്ങനെ പകർന്നു കൊടുക്ക. ഓക്കെ, പാട്ട് വരുന്നുണ്ടേ. താങ്ക് യു. ഇഷ്ടഗാനത്തിനായിട്ട് വിളിക്കേണ്ട നമ്പർ നോട്ട് ചെയ്തോളൂ, 0484242810 1. 0484242810 1. കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്, ഓൺലി ഓൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: മൃദുല.
0: മൃദുല, യുവർ ചോയ്സിലേക്ക് സ്വാഗതം. എവിടെ നിന്ന് വിളിക്കുന്നു മൃദുല?
1: എറണാകുളം കോതാടങ്ങ്.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു? ഒരുപാട് നാളായി അവിടെ വർക്ക് ചെയ്യുന്നേ? രണ്ടു വർഷത്തോളം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അതാണ് നിത്യതൊഴിൽ അഭ്യാസം അല്ലേ, പഠിച്ചെടുത്തു നമ്മള്. അങ്ങനെ പല എക്സ്പെർട്ടായി രണ്ടു വർഷം കൊണ്ട് മെഴുകി. അപ്പൊ എങ്ങനെയാണ്, നമ്മൾ പല രൂപത്തിലുള്ള മെഴുകുതിരികളൊക്കെ നിർമ്മിക്കോ? എല്ലാണ്ട് അല്ലേ. എങ്ങനെയാ, പുതിയ നമുക്കൊരു ഭാവന വന്ന അതും നിർമ്മിച്ചെടുക്കാൻ സാധിക്കോ?
1: ഇടക്കൊക്കെ ഉണ്ടാക്കുമ്പോ വെള്ളത്തിലൊക്കെ ഇങ്ങനെ മെഴുകൊഴിക്കുമ്പോ താനെ ഓരോ രൂപത്തില് ആകൃതിയിലൊക്കെ വകുപ്പേ.
0: കൊള്ളാലോ. അങ്ങനെ നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും അവിടെ തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ?
1: പറ്റിയിട്ടുണ്ട്. മാതാവിന്റെ രൂപമൊക്കെ വരും.
0: മാതാവിന്റെ രൂപം. അപ്പൊ അത് നമുക്കൊരു വിശ്വാസമായിട്ട് തോന്നും അല്ലേ? അത് കൊള്ളാട്ടോ. അപ്പൊ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ഈ മെഴുകുതിരി കൊണ്ട് അല്ലെങ്കിൽ മെഴുകുകൊണ്ട് പലവിധ രൂപങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആ, എനിക്കിത് കേട്ടിട്ട് തന്നെ സന്തോഷം തോന്നുന്നു. ഒന്ന് വന്ന് ട്രൈ ചെയ്യാൻ തോന്നുക.
1: ഒഴിക്കുമ്പോ അതിന് ഒഴുകി പോണേനത്
0: കുരിശിന്റെ
1: ഇടക്ക് മാതാവിന്റെ പ്രാവ്

0: അങ്ങനെ ഓരോരോ രൂപങ്ങൾ താനേ വന്നിരുന്നു. നമ്മ ചെയ്യണല്ലോ, പിന്നെ നമുക്ക് ഷേപ്പാക്കി എടുക്കാം, അത്ര ഉള്ളു.
1: ആ ഇത് കേട്ടപ്പോ എനിക്കൊന്ന് വന്നു ഉരുക്കിയിട്ട് എന്റെ മനസ്സിലൊരു രൂപം സൃഷ്ടിക്കാനൊരു തോന്നല്. വരണുണ്ട് വരണുണ്ട്. ഓക്കെ, നമുക്കിന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
0: എന്റെ അനിയന്റെ ബർത്ത്ഡേ ആണ് നാളെ.
1: ഓക്കെ,
0: അപ്പൊ അവന് വേണ്ടിട്ട് ആഗതൻ മൂവിയിലെ മറ്റേ മഞ്ഞുമഴക്കാട്ടിന.
1: ഓക്കെ, അനിയന്റെ പേരെന്താ?
0: ഷാഗിൽ.
1: ആ അപ്പൊ ഷാഗിലിന് ഹാപ്പി ബർത്ത്ഡേ കേട്ടോ ഫ്രം റെയിൻബോ. ഓക്കെ പറയാ. ആ ആദ്യമായിട്ട് വിളിച്ചതല്ലേ, ഇന്ന് എല്ലാവരും ആദ്യമായിട്ട് വിളിക്കുന്നവരാണ്. കേട്ടതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് നേരെ സോങ്ങിലേക്ക് പോവാട്ടോ, കാരണം സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ
0: ഓക്കെ,
1: അപ്പൊ താങ്ക് യു.

0: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം യുവർ ചോയ്സ് തുടരും.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദ്ദെ മത്സരം നാളെ പുലർച്ചെ 3:30. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യയും ജപ്പാനും. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകൈച്ചിയും സംയുക്തമായി ആഹ്വാനം ചെയ്തു. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ഭീകരാക്രമണങ്ങളെ ഇരുവരും അപലപിച്ചു. അൽഖയ്ദ, ഐസിസ്, ലഷ്കർ ഇ ത്വയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾക്കെതിരെ സംയോജിത നടപടികൾ വേണമെന്നും നേതാക്കൾ വ്യക്തമാക്കി.

0: മൂന്ന് ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജാപ്പനീസ് പ്രധാനമന്ത്രി അല്പസമയം മുൻപ് മടങ്ങി. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ അടുത്ത ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പാരീസിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയായതായും ആയിരത്തോളം ഫ്രഞ്ച് കമ്പനികൾ ഇന്ത്യയിൽ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആധാർ, യുപിഐ തുടങ്ങിയ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ഇന്ത്യ ആഗോള ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ്. 2030ഓടെ 500 GW ഫോസിൽ ഇതര ഇന്ധനശേഷി കൈവരിക്കുകയാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പുതിയ അനുഭവങ്ങൾ ഉൾക്കൊള്ളുവാനും നിയമസഭാ അംഗങ്ങൾ ശ്രമിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പശ്ചിമബംഗാൾ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങൾക്കായുള്ള രണ്ട് ദിവസത്തെ ഓറിയന്റേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയ്ക്കുള്ളിൽ അംഗങ്ങൾ നടത്തുന്ന യുക്തിസഹവും വസ്തുതാപരവുമായ ചർച്ചകളിലൂടെയാണ് നേതൃത്വം കൂടുതൽ മികച്ചതാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: अच्छी चर्चा संवाद करेंगे उतना ही आप अच्छा नेतृत्व दे पाएंगे और ये विधानसभा के इस नेतृत्व से ही राज्य का नेतृत्व निकलता है देश का नेतृत्व निकलता है और इसलिए मेरा आपसे निवेदन है हमेशा जीवन में सीखते रहें नए अनुभव लेते रहें अच्छे श्रेष्ठ विचारों को साझा करते रहें.
0: 2047ഓടെ വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ യുവജനകാര്യ വകുപ്പ് സംഘടിപ്പിച്ച മൈ ഭാരത് ഇൻഡസ്ട്രി അസോസിയേഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ മേഖലയും മൈ ഭാരതം തമ്മിലുള്ള സഹകരണം ദേശീയ പുരോഗതി വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അസോച്ചം, ഫിക്കി, CII തുടങ്ങിയ വ്യവസായ സംഘടനകൾ കോൺക്ലേവിൽ പങ്കെടുത്തു. വെനസ്വേലയിൽ അന്തരിച്ച ഇന്ത്യൻ നാവികൻ രാകേഷ് ചൌഹാന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. വിഷയത്തിൽ പ്രാദേശിക അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് കാരക്കാസിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനിലും ഗുജറാത്തിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്ത് പകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യം സംബന്ധിച്ച് മദ്യനയത്തിൽ വ്യക്തത വരുത്തുമെന്ന് മന്ത്രി എം ലിജു. മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നികുതി ഘടന മുൻകൂട്ടി നിശ്ചയിച്ചുവെന്ന് മാത്രമേ ഉള്ളൂവെന്നും സർക്കാരിന്റെ വിജ്ഞാപനം വന്നാൽ മാത്രമേ അത് നടപ്പിൽ വരൂവെന്നും അദ്ദേഹം പറഞ്ഞു.
3: ഫിനാൻസ് ബില്ലിലെ ഈ ക്ലോസുകൾ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ നിലവിൽ വരണം. നോട്ടിഫിക്കേഷൻ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അബ്കാരി നയം പാസ്സാക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ പോരെ? അബ്കാരി നയത്തിൽ വിൽക്കാനാണ് എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് വരും. വിൽക്കണ്ടെന്നാണെങ്കിൽ തീരുമാനം വരും. ഇപ്പം മുൻകൂട്ടായിട്ട് പറയാൻ പറ്റുമോ? അബ്കാരി നയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഉള്ള ഇനിഷ്യേഷൻ ഗവൺമെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു.
0: പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. മൂന്നാമത്തേതും അവസാനത്തേതും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. 3,880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4,822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്നതാണ് അമർനാഥ് തീർത്ഥാടനം. അടുത്തമാസം 28ന് സമാപിക്കും. യാത്രയ്ക്കായുള്ള രണ്ടാം സംഘം ജമ്മുവിൽ നിന്ന് ഇന്ന് രാവിലെ യാത്ര ആരംഭിച്ചു. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന അമർനാഥ് യാത്രയ്ക്കായി മെഡിക്കൽ ക്യാമ്പുകൾ ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടകർക്ക് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസ നേർന്നു. തൃണമൂൽ കോൺഗ്രസിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ വിശദീകരണം തേടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംഘടനാ തെരഞ്ഞെടുപ്പ്, നേതൃത്വ ചുമതലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജിക്കും ഋതപ്രതാ ബാനർജിക്കും വെവ്വേറെ

കത്തയച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ചയ്ക്കകം ഇരുവിഭാഗവും മറുപടി നൽകണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനേയി പങ്കെടുക്കില്ലെന്ന് റിപ്പോർട്ട്. മുജ്തബ ഖമനേയിക്ക് നേരെ വധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. നാളെ മുതൽ ഈ മാസം 9 വരെ ഇറാനിലും ഇറാഖിലുമായാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരറ്റിയും ബീഹാർ ഗവർണർ സയ്യിദ് അദാഹസ്നേനും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം മുജ്തബ ഖമനേയിക്ക് നേരെയുള്ള വധഭീഷണികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി യുഎസിനോട് ആവശ്യപ്പെട്ടു. ഇറാന് നേരെയുള്ള ഏത് ഭീഷണികൾക്കും ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യയെ 1-2 രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. രാവിലെ നടന്ന മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്റ്റ് മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ലോക ചാമ്പ്യൻമാരായ അർജന്റീന നവാഗതരായ കാബോ വെർദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് ഫെബ്രുവരിയിലാണ് നടക്കുക. രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്കായി എയർ സുവിധ 2.0 പോർട്ടൽ ആരംഭിച്ച് വ്യോമയാന മന്ത്രാലയം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. ഭൂകമ്പത്തിൽ കനത്ത നാശനഷ്ടം നേരിട്ട വെനസ്വേലയിലേക്ക് ഇന്ത്യ ഓപ്പറേഷൻ അമിസ്താദ് വഴി മാനുഷിക സഹായം എത്തിക്കുന്നത് വിപുലീകരിച്ച് ഇന്ത്യ. ദുരന്തബാധിത മേഖലയിൽ ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്ത്രാജ് മന്ത്രാലയം എന്ന ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്ത്രാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിക്കും. 16 ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായാണ് ശില്പശാല. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന് ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

0: റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങളിൽ ജൂലൈ 4 പുലർച്ചെ 3:30 ഏവരും കാത്തിരിക്കുന്ന മത്സരം. തങ്ങളുടെ അൺബീറ്റൺ റൺ തുടരാനായി ക്യാബോ വേർദെ എതിരിടുന്നു ടൂർണമെന്റ് ഫേവറേറ്റുകളായ അർജന്റീനയുമായി. അർജന്റീന വേഴ്സസ് ക്യാബോ വേർദെ ജൂലൈ 4 പുലർച്ചെ 3:30 രാവിലെ 7 ലാറ്റിൻ അമേരിക്കൻ കരുത്തിന് തടയിടാനായി ആഫ്രിക്കയിൽ നിന്നുള്ള കരുത്തന്മാർ. കൊളംബിയ വേഴ്സസ് ഘാന ജൂലൈ 4 മോർണിംഗ് 7 AM ജൂലൈ 4 തന്നെ രാത്രി 10:30 ഡച്ച് പടയെ തച്ചുടച്ചു വരുന്ന മൊറോക്കോയെ എതിരിടുന്നു ഹോസ്റ്റ് നേഷൻ കാനഡ. കാനഡ വേഴ്സസ് മൊറോക്കോ ജൂലൈ 4 10:30 PM
1: Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
2: Welcome back to Your Joy. സമയം 1 കഴിഞ്ഞ് 7 യെസ് 1 കഴിഞ്ഞ് 8 ആയിട്ടുണ്ട്. അപ്പോ യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിലേക്ക് നെക്സ്റ്റ് ഒരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം, ആരാണ്?
3: നമസ്കാരം മാഡം, പെരുമ്പാരുന്നു മുടക്കുഴന്ന്
2: കുഞ്ഞുട്ടൻ. എങ്ങനെയാ വിളിക്കുന്നത്?
3: കുഞ്ചു
2: എന്നാണ് എല്ലാവരും വിളിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയായി ശീലം കേട്ട് കേട്ട്. പാടുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും കൂടിയാണ് എല്ലായിടത്തും പാടാൻ പോകുന്നത് അല്ലേ?
3: മഴ
2: മഴയെ വരുമ്പോ ഇങ്ങനെയൊക്കെയുള്ള വർക്കിന് ബുദ്ധിമുട്ടാണല്ലേ? പാടി പാടി പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു ആഴ്ചയില് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യോ?
3: ഞങ്ങള് ആഴ്ചയില് ഒരു മിക്കവാറും 5
2: പോകും.
3: വണ്ടിക്കാരനെന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ
2: നിർത്തും. ഓക്കെ, അപ്പൊ ഇനി നാളെ പോകുന്നുണ്ടോ?
3: നാളെ പോകും.
2: എവിടെയാണ് നാളെ?
3: നാളെ നമ്മള് അവരാണ് തീരുമാനിക്കുന്നത്, വരുന്ന ഓരോ ലൈനേ.
2: ഓക്കെ ഓക്കെ. അപ്പൊ സോങ് നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്?
3: നമ്മള് പറയും, പക്ഷേ ചിലപ്പോ അവര് മഴയൊക്കെ കാണുമ്പോ ദിശകളൊക്കെ നോക്കിട്ട്
2: അവര് സ്ഥലങ്ങള് സെലക്ട് ചെയ്യും അല്ലേ? ഓക്കെ. അപ്പൊ സോങ് പാട്ടുകൾ നമ്മളാണോ സെലക്ട് ചെയ്യുന്നത്? ഏത് ഗാനം പാടണമെന്ന്?
3: പാട്ടുകളൊക്കെ നമ്മളാണ് സെലക്ട് ചെയ്യുന്നത്.
2: അപ്പൊ നാളെ പോവാണെങ്കിൽ ഏത് പാട്ടായിരിക്കും ആദ്യം പാടുക?
3: എല്ലാ ദിവസവും ഭക്തിഗാനങ്ങളോട് കൂടിയിട്ടാണ്
2: തുടങ്ങുന്നത്.
3: ഭക്തിഗാനങ്ങളോട് കൂടിയിട്ടുള്ള പാട്ടുകൾ ആദ്യം പാടും, പിന്നെ സിനിമാ ഗാനങ്ങള്.
2: ഓക്കെ, സിനിമാ ഗാനങ്ങളിൽ ഏതായിരിക്കും ആദ്യം?
3: സിനിമാ ഗാനങ്ങൾ ഈ ഹരിത പാടുന്ന പാട്ട്, ഭൂമാനമേ എന്നുള്ള പാട്ടുകൾ പാടും, പിന്നെ മൗനമേ എന്നുള്ള പാട്ട് ശനയുടെ പാട്ടൊക്കെ പാടും.
2: അതൊക്കെയാണ് നാളെ പാടാൻ പോകുന്ന പാട്ടുകള്.
3: ഞാൻ പാടുന്ന പാട്ടുകള് യേശുദാസിന്റെ പാട്ട്, ദാസന്റെ പാട്ടുകള്, നീർമിഴിപ്പീലി.
2: ഓക്കെ, വചനം എന്ന മൂവിയിലെ പാട്ടല്ലേ?
3: മഞ്ജു വർക്കിനി പാട്ടുകളും പാടും
2: പാടും. ഓക്കെ, ഏറ്റവും കൂടുതൽ കയ്യടി നേടിയിട്ടുള്ള ഒരു സോങ് ഏതാണെന്ന് ഓർമ്മയുണ്ടോ ഈ ഒരു നമ്മുടെ ഈ ഒരു രംഗത്ത് വന്നിട്ട്?
3: ഇപ്പൊ ഏറ്റവും കൂടിയ കലാമണിയുടെ പാട്ട്
2: അത് പാടുമ്പോഴാണല്ലേ കൂടുതല് അഭിനന്ദനം കിട്ടുന്നത്. നല്ല കയ്യടിയായിരിക്കും അല്ലേ? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ നമുക്ക് കേൾക്കേണ്ട പാട്ട് ഏതാണ്?
3: ഞാനൊരു പാട്ട് പറഞ്ഞായിരുന്നു,
2: ജോസഫിലെ ഉയിരിനാഥനെ അല്ലേ, വിജയ് യേശുദാസ്.
3: ഓക്കെ,
2: നമുക്ക് കേട്ടാലോ? ഓക്കെ, അപ്പൊ നാളത്തെ പ്രോഗ്രാം അടിപൊളിയാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. മഴയൊക്കെ മാറി മാനം തെളിഞ്ഞ് നന്നായിട്ട് പാടാനായിട്ട് സാധിക്കട്ടെ രണ്ടുപേർക്കും, സരിതയ്ക്കും.
3: ഒരു മിനിറ്റ്
2: കൊടുത്തോളൂ.
4: ഹലോ,

0: ഹലോ, നമസ്കാരം. ഇതാരാണ്?
1: അതാണ് സരിത.
0: ആ, ഇതാണ് സരിത. അപ്പൊ നാളെ പാടാനുള്ള പാട്ടൊക്കെ സെറ്റല്ലേ?
1: ആ പാട്ട് ഇന്ന് പാടുന്ന പാട്ട് തന്നെയാണ്. ഓരോ ഒരു സ്റ്റോപ്പിലല്ലല്ലോ, വേറെ സ്റ്റോപ്പിലേക്കൊക്കെ പോയി പാടും.
0: അപ്പൊ പ്രാക്ടീസ് ഒന്നും ചെയ്യണ്ട അല്ലേ, നിത്യ തൊഴിലല്ലേ.
1: പ്രാക്ടീസ് ചെയ്യണ്ട.
0: ഓക്കെ, അപ്പൊ നാളെ നല്ല സൂപ്പറായിട്ട് പാടാൻ സാധിക്കട്ടെ രണ്ടുപേർക്കും കൂടി.
1: ഇപ്പൊ രണ്ടുപേർക്കും ജലദോഷം പനിയൊക്കെയാണ്. രണ്ടാഴ്ച പനിയൊക്കെ ഇരിക്കണം.
0: ഓക്കെ, അതൊക്കെ എന്തായാലും നാളെ ആകുമ്പോഴത്തേക്ക് മാറിപ്പോകട്ടെ. എന്റെ പേര് ധന്യ.
1: ധന്യ.
0: അപ്പൊ എല്ലാവിധ ആശംസകളും കേട്ടോ. ഓക്കെ, നമുക്കിപ്പോ ദാ ജോസഫില് പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു. ഇഷ്ടഗാനങ്ങൾ കേൾക്കണമെങ്കിൽ ഫോൺ എടുക്കുക, ഡയൽ ചെയ്യുക 0484242810104842814

0: News, views, entertainment. This is Mind FM 107.5. Musically yours.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്. അപ്പോൾ യുവർ ചോയ്സിലേക്ക് പ്രിയഗാനം ചോദിച്ചുകൊണ്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഗുഡ് ആഫ്റ്റർനൂൺ,
1: യുവർ ചോയ്സിലേക്ക് സ്വാഗതം കേട്ടോ. ആരാണ്?
2: ഞാൻ മാടായിക്കോണത്ത് ശശികല.
1: ശശികലയാണ്. എവിടെയാണ് സ്ഥലം പറഞ്ഞത്?
2: മാടായിക്കോണം, മാപ്രാണം.
1: മാപ്രാണം അല്ലേ? ഓക്കെ. ഒരുപാട് നാളായി അവിടെ താമസിക്കുന്നത്?
2: കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് ഇങ്ങടെ.
1: എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്?
2: 34
1: വർഷങ്ങൾ അല്ലേ, വിജയകരമായ 34 വർഷങ്ങൾ.
2: ഓക്കെ,
1: ഹസ്ബൻഡിന്റെ പേരെന്താ?
2: പ്രകാശ്.
1: പ്രകാശ്. അപ്പൊ ഇന്നത്തെ സോങ് ചോദിക്കുന്നത് നമ്മുടെ പ്രകാശ് ചേട്ടന് വേണ്ടിയാണോ? കൂടെ ഇരിക്കട്ടെ അല്ലേ. ഓക്കെ, പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ എവിടെയെങ്കിലും? അവിടെ ഉണ്ടല്ലോ ധാരാളം പണികളൊന്നും അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
2: ഇന്ന് കിരീടത്തില് മേടപ്പൊന്നണിയും മേടപ്പൂടിയും പൂക്കാലം.
1: നല്ലൊരു സോങ് ആണ്. കിരീടം ഒരു മൂവി കണ്ടിട്ടുണ്ടോ?
2: കണ്ടിട്ടുണ്ട്.
1: എല്ലാ മലയാളികളും കണ്ടിരിക്കുന്ന ഒരു പടമാണ് അല്ലേ കിരീടം. ഒരുപാട് വേദന തന്നൊരു ചിത്രം കൂടിയാണ്. ഓക്കെ, പിന്നെ വേറെ എന്താണ് വിശേഷം പറയാനുള്ളത്? പാട്ട് കേട്ടാ മതിയോ?
2: മൂന്ന് കുഞ്ഞുമക്കളുണ്ട്,
1: അവർക്കും വേണ്ടിട്ട്. മൂന്ന് കുഞ്ഞുമക്കളുടെ പേരൊന്ന് പറയാമോ?
2: ത്രിഷ്, ബാന്തി, ഭവിക്.
1: ആരാണ് ഈ പേരൊക്കെ സെലക്ട് ചെയ്തേ?
2: അതൊക്കെ
1: അവരൊക്കെ തന്നെ അല്ലേ, അവരുടെ പേരൻസ് തന്നെ. ഓക്കെ, അപ്പൊ മൂന്ന് ബാവമാർക്കും വേണ്ടിട്ട് നമുക്ക് സോങ് എടുക്കാം എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു,
2: ബൈ.
1: ഇതുപോലെ വിളിച്ചിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാം, അപ്പം തന്നെ പ്രിയ ഗാനവും ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242810104 8424281.

0: ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.
1: You are listening to Your Choice. Only on Akashvani Kochi from Rainbow 107.5. സമയം 1 മണി കഴിഞ്ഞ് 23:46 ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഹലോ,
2: ഹലോ,
1: ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ് സംസാരിക്കുന്നത്?
2: മഹിമ.
1: ആ, മഹിമ എവിടെ നിന്ന് വിളിക്കുന്നു?
2: പെരുമ്പാവൂർന്ന്
1: വിളിക്കുന്നു. എന്താ ചെയ്യുന്നത് മഹിമ?
2: ഞാൻ മാട്രിമോണിയിൽ വർക്ക് ചെയ്യാ.
1: ഓക്കേ, ഒരുപാട് നാളായോ ഈ ഒരു ഫീൽഡിൽ എത്തിയിട്ട്?
2: ഒരുപാടായിട്ടില്ല.
1: എത്രയായി?
2: ഒരു 2 ആഴ്ച പറയട്ടുള്ളൂ.
1: ആഹാ, ഫ്രഷ് ആണ്. ഫ്രഷ് അല്ലേ? ഓക്കെ. ഇഷ്ടപ്പെട്ടോ ജോലി?
2: കുഴപ്പമില്ല.
1: ആ, പഠിച്ചു വരുന്നുണ്ടാവുമല്ലോ അല്ലേ? കുറച്ചല്ലേ ആയിട്ടുള്ളൂ. ഓക്കെ, അവിടെ തന്നെയാണോ?
2: അതെ, വീട്ടിലിരുന്ന് ചെയ്താൽ മതി.
1: ആ, വീട്ടിലിരുന്ന് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ സൗകര്യമായല്ലോ. അങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ജോലികളാണോ തിരഞ്ഞുകൊണ്ടിരുന്നത്? അതുകൊണ്ടാണ് അല്ലേ, നമുക്ക് വീട്ടിൽ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടാവും. ചില ജീവിത സന്ദർഭങ്ങൾ അങ്ങനെയായിട്ട് വരും അല്ലേ, ചില സമയത്ത് നമുക്ക്. അപ്പൊ ഇതുപോലുള്ള ജോലികൾ
2: അത്ര
1: തിരക്കൊന്നുമില്ല, എന്നാലും വീട്ടിലിരുന്ന് ചെയ്യാനാണ് ഇഷ്ടം. ഓക്കെ, ഏതായാലും ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ടല്ലേ ലൈഫില്. അതാണ് കാര്യം. മടിയാണോ? മടി ചെറുതായിട്ട് ഒരു സൈഡിൽ കൂടാ. ഇങ്ങനെ മടി കൂടെ കൊണ്ട് നടക്കാൻ പറ്റിയ ജോലികളൊക്കെ ഉണ്ടെങ്കിൽ സ്വീകരിക്കപ്പെടും അല്ലേ. ഓക്കെ, കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏതായാലും ഏത് സോങ് ആണ് ഇന്ന് ഇപ്പൊ ഈ മടിച്ചിക്ക് കേൾക്കേണ്ടത്? പാൽനിലാവില്ല. ഓക്കെ, വാർദ്ധക്യ പുരാണം എന്ന മൂല പാട്ടല്ലേ. ആർക്കാണ് ഡെഡിക്കേഷൻ?
2: എല്ലാവർക്കും വേണ്ടി.
1: എല്ലാവർക്കും വേണ്ടിട്ട്. ഒരുപാട് നാളായോ ഈ ഒരു പാട്ട് കേട്ടിട്ട്? സിനിമ കാണുമ്പോ കേൾക്കും. അപ്പോഴാണ് നമ്മൾ ഓരോ പാട്ടുകൾ ഓർമ്മയിൽ നിന്ന് എടുത്ത് പൊടി തട്ടി എടുക്കുന്നതെന്ന് പറയില്ലേ, അതുപോലെ അല്ലേ. അപ്പൊ നമുക്ക് തോന്നും ഈ ഒരു പാട്ട് കേട്ടിട്ട് കുറെ നാളായല്ലോ. ഓക്കെ, അപ്പൊ ഈ ജോലിക്ക് ഇടയിലാണോ സിനിമയൊക്കെ കാണുന്നത്? രാത്രി കാണുന്നത് അല്ലേ. ഓക്കെ, മൂവി കാണാനായിട്ട് അങ്ങനെ ഒരു ഷെഡ്യൂൾ ചെയ്തേക്കാണ് സമയം രാത്രി. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ, മടി മാത്രം അങ്ങ് മാറ്റി കളഞ്ഞേക്ക്. ഓക്കെ ഓക്കെ, നമുക്ക് അയ്യോ പഴയതും പുതിയതൊക്കെ ഉണ്ടോ?
2: വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചേച്ചി ഉണ്ടായിരുന്നില്ലേ?
1: അത് ഞാനാണോ എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ കുറച്ചായിണ്ട് ഇവിടെ തന്നെ. ഏതാ, എന്തുകൊണ്ട് ചോദിച്ചു? ഇഷ്ടം കൊണ്ടാണോ? എങ്കിൽ ഞാൻ തന്നെയാണ് നിങ്ങൾ ഉറപ്പിച്ചോ?
2: അല്ല, ഞാനേ
1: അതല്ലേ,
2: ഇപ്പൊ
1: കേൾക്കാറില്ല.
2: ഗെയിം പ്രോഗ്രാം കേൾക്കുള്ളൂ.
1: ആ, ഗെയിം പ്രോഗ്രാമിൽ ഞാൻ വരാറില്ല കേട്ടോ. ഗെയിം ആണോ ഇഷ്ടം?
2: അതെ.
1: ഒത്തിരി ഗെയിമുകളൊക്കെ കളിക്കാറുണ്ടോ? ഗെയിം പ്രൈസ് ഒക്കെ കിട്ടാറുണ്ടോ? വിന്നർ ആവാറുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഈ ഒരു ടാലന്റ് ഒക്കെ അങ്ങനെ തന്നെ നിലനിർത്തി പോന്നോട്ടെ.
2: വീണ്ടും ചേച്ചി ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ.

0: ആ ചേച്ചി ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ആണെന്ന് തന്നെ വിചാരിച്ചോ, ഞാനോ അല്ലയോ എന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി. ഒരു ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കുമ്പോ നമുക്കൊരുണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ ഇല്ലേ, അതാണ്. ഓക്കെ, നമുക്കിപ്പോ പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു.
1: ശരി.

സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 മണി കഴിഞ്ഞ് 31 മിനിറ്റ് 33 സെക്കൻഡും ആയിട്ടുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: അപ്പോൾ ഇനി നമുക്കിപ്പം ഇഷ്ടഗാനം ചോദിച്ചുകൊണ്ട് ഒരാളെത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ,
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
1: എന്റെ പേര് മായ.
0: എവിടെ നിന്ന് വിളിക്കുന്നു?
1: എരൂർ കണിയാമ്പുഴയിൽ നിന്ന്.
0: കണിയാമ്പുഴ. ഓക്കേ, വർക്ക് ചെയ്യുന്നുണ്ടോ?
1: വർക്ക് ചെയ്യണത് ഇവിടെ അടുത്ത് തന്നെ, എനിക്ക് ഇങ്ങനെ വീട്ടു ജോലി.
0: അപ്പൊ അടുത്ത് തന്നെയാണ് അല്ലേ, നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്.
1: വീടിന്റെ അടുത്ത് തന്നെ.
0: ഓക്കേ, വീട്ടിലാരൊക്കെ ഉണ്ട്?
1: ഇവിടെ ഞാനും രണ്ട് മക്കളും പിന്നെ ചേട്ടന്റെ അമ്മയാണ്. ചേട്ടൻ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു.
0: ഓക്കേ, മക്കളൊക്കെ പഠിക്കുകയാണോ?
1: ഒരാള് +2-ന്, ഒരാള് 3-ാം ക്ലാസ്സിന്.
0: ഓക്കെ, അപ്പൊ രണ്ടുപേരും ഇന്ന് ക്ലാസ്സിൽ പോയേക്കല്ലേ.
1: മോന് ക്ലാസ് ഉണ്ട്, മോൾക്ക് ഇല്ല. +1-ന്റെ മറ്റേ
0: അഡ്മിഷനൊക്കെ
1: സർട്ടിഫിക്കറ്റ്
0: കറക്റ്റ്
1: വരുന്നുണ്ട്.
0: ആവണല്ലോ അല്ലേ.
1: അതുകൊണ്ട് അവർക്ക് ഇല്ല ക്ലാസ്.
0: ഓക്കേ, അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന ആളോട് പറയണോട്ടോ വിളിച്ചിരുന്ന് ഇഷ്ടഗാനമൊക്കെ ലഭിച്ചു എന്ന്.
1: അവർക്ക് പുതിയ പാട്ടുകളാണ്. എനിക്കാണ് ഈ റേഡിയോയിൽ ഇങ്ങനെ പഴയ പാട്ടുകൾ കേൾക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം.
0: ഇഷ്ടമാണ്. അപ്പൊ പുതിയ പാട്ടിന്റെയും പഴയ പാട്ടിന്റെയും കൂടി ഒരു ഒരു ഒരു സ്റ്റണ്ട് അവിടെ നടക്കുന്നുണ്ടാവും അല്ലേ.

0: വിട്ട് വരുന്ന ആളോട് പറയണോട്ടോ, വിളിച്ചിരുന്ന് ഇഷ്ടഗാനമൊക്കെ ലഭിച്ചു
1: അവർക്ക് പുതിയ പാട്ടുകളാണ്, എനിക്കാണ് ഈ റേഡിയോയിൽ ഇങ്ങനെ പഴയ പാട്ടുകൾ കേൾക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം.
0: ഇഷ്ടമാണ്. അപ്പൊ പുതിയ പാട്ടിന്റെയും പഴയ പാട്ടിന്റെയും കൂടി ഒരു ഒരു ഒരു സ്റ്റണ്ട് അവിടെ നടക്കുന്നുണ്ടാവും അല്ലേ?
1: ഉണ്ട് രാവിലെ ഭയങ്കര സ്റ്റണ്ടാണ്. ഞാൻ മറ്റേ പഴയ പാട്ടുകൾ കേൾക്കാനായിട്ടൊന്നും ഇവരും ഇവര് സമ്മതിക്കില്ല. റേഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് അടുക്കളയിലില്ല, റേഡിയോ മുറിയിലായിരിക്കണതേ. അപ്പൊ ചേട്ടൻ മരിക്കണതിന് മുമ്പ് അങ്ങനെ വാങ്ങിച്ചു വെച്ചതാണ്. അത് നമുക്ക് അടുക്കളയിൽ പൊക്കിക്കൊണ്ടൊന്നും വെക്കാനും പറ്റാത്തൊരു സംഭവമാണ്. അപ്പൊ ഇവര് സമ്മതിക്കില്ല, പിന്നെ ഇവര് പോകുമ്പോഴാണ് ഞാൻ ഇങ്ങനെ കേൾക്കുന്നത്. ഞാൻ ഫോണിലൊക്കെ എടുത്തിട്ടാണ് കേൾക്കുന്നത് പാട്ട്.
0: അപ്പൊ പുതിയ പാട്ട് അതുകൊണ്ട് തന്നെ പരിചിതമാണ്. അവർ കേൾക്കുമ്പോ നമുക്ക് ചെവി അടച്ച് നടക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ അതിന്റെ ഒരു ഗുണം ഉണ്ടാവും. പുതിയ പാട്ടും അറിയാം, പഴയ പാട്ടും അറിയാം. അപ്പോ
1: അറിയാം അറിയാം.
0: അതാണ് അതാണ്. അപ്പൊ അവർക്കും എത്ര ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും പഴയ പാട്ടുകൾ അവർ കേൾക്കുന്നുണ്ടാവും,
1: കേൾക്കും
0: കേൾക്കും. അതാണ്.
1: അങ്ങനെ പാടിക്കൊണ്ട് നടക്കുകയും ചെയ്യും ഞാൻ പാടുന്ന പോകും.
0: ആ അതാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം ഇതുപോലെ വിശേഷങ്ങൾ കേട്ടതിൽ. ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
1: നിന്നിഷ്ടം എന്നെ ഇഷ്ടത്തിലെ ഇളം മഞ്ഞിൽ കുളിരുമായിരുന്നു പാട്ട്.
0: യേശുദാസും ജാനകിയും ചേർന്ന് പാടുന്ന ഒരു സൂപ്പർ ഹിറ്റ് സോങ് അല്ലേ,
1: അതെ അതെ.
0: കേട്ടാലോ നമുക്ക്?
1: കേൾക്കാം.
0: ഓക്കെ, സോങ് വരുന്നുണ്ട്
1: ഓക്കെ
0: കേട്ടോ.
1: ഓക്കെ ഓക്കെ.
0: താങ്ക് യു.
1: താങ്ക് യു താങ്ക് യു.
0: വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 0484-24-28-1. You are listening to Akashvani Kochi FM Rainbow 107.5.

0: മഞ്ഞിന്റെ നേരമല്ല, നല്ല മഴയുടെ നേരമാണ്. 1 മണി കഴിഞ്ഞ 38 മിനിറ്റ് 43 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോ ദാ ഇഷ്ടഗാനം ചോദിച്ചിട്ട് മറ്റൊരാൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ,
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ ചേർത്തലയിൽ നിന്ന് രാജീവ് കുമാർ എന്ന് പറയും.
0: രാജീവ് കുമാർ.
1: അതെ അതെ,
0: ഓക്കെ, ആദ്യമായിട്ട് വിളിക്കാണോ?
1: ഞാൻ ഫസ്റ്റ് ടൈം വിളിക്കും. അതെ.
0: എന്താണ് ഇന്ന് വിളിക്കാൻ തോന്നാൻ ഒരു കാരണം?
1: കുറെ ദിവസങ്ങളായി അങ്ങനെ വിചാരിക്കുന്നു, വിളിക്കണം. ഇതുവരെ വിളിച്ചിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കിയതാണ്.
0: അതായത് ഫസ്റ്റ് ട്രൈ ആണ് ഇന്ന്?
1: ഫസ്റ്റ് ട്രൈ ആണ്.
0: അപ്പൊ ഭാഗ്യമുള്ള ആളാണ്.
1: അതെ അതെ,
0: ഫോൺ കാത്തിരിക്കുകയായിരുന്നു അല്ലെ ഒന്ന് കണക്ട് ആവാനായിട്ട്? നമ്മളൊന്ന് ട്രൈ ചെയ്യേണ്ട താമസം, താ കണക്ട് ആവുന്നു. അപ്പൊ ഒരു ലോട്ടറി ഒക്കെ എടുത്താ കൊള്ളായിരുന്നു. ഇപ്പൊ ഒരു ആത്മവിശ്വാസമൊക്കെ വന്നില്ലേ? അതാണ്. എന്താ വർക്ക് ചെയ്യുന്ന ആളാണോ?
1: ഇലക്ട്രിക്
0: ഷോപ്പാണ്. അപ്പൊ ഇപ്പൊ ഷോപ്പിൽ നിന്നാണോ വിളിക്കുന്നേ? ഊണടിക്കാൻ വന്ന. അപ്പൊ ഇന്ന് വിത്ത് സോങ് ആണല്ലേ? ഊണ് ലഞ്ച് വിത്ത് സോങ്. ഓക്കെ, അപ്പൊ ഹാപ്പി ആയി. തീർച്ചയായിട്ടും. ആ പാട്ട് പുറകെ വരുന്നുണ്ട്. ഏത് പാട്ടാണ്? ബ്യൂട്ടിഫുൾ സോങ്. ആർക്കാണ് ഡെഡിക്കേഷൻ? അമ്മയ്ക്ക് തന്നെ. ഞാൻ ചോദിക്കാൻ പോയതാണ് അമ്മയ്ക്കാണോ എന്ന്. എന്നമ്മേ. ഓക്കെ, നമുക്കെന്നാ പാട്ടിലേക്ക് പോവാ കേട്ടോ. അപ്പൊ എല്ലാവിധ ആശംസകളും. അപ്പൊ ഊണിനൊപ്പം ഇതാ ആ ഒരു ആഗ്രഹിച്ച പാട്ട് കൂടി വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഇതാ ഇതുപോലെ വിളിച്ചിട്ട് ട്രൈ ചെയ്യാനായിട്ട് മടിച്ചു മടിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒട്ടും വൈകണ്ട, ഭാഗ്യം ഒന്ന് പരീക്ഷിക്കാം. വിളിച്ചോളൂ 0444-2428-101, 0104-2424-1801. കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ് ഓൺലി ഓൺ ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: ഇഷ്ടഗാനങ്ങൾ നിനച്ചിരിക്കാതെ ഇതാ ഡയൽ ചെയ്തിട്ട് ഇഷ്ടഗാനങ്ങൾ ചോദിക്കാനുള്ള നേരമാണ്. ഇത് യുവർ ചോയ്സിന്റെ സമയമാണ്. സമയം 1 മണി കഴിഞ്ഞ് 45 മിനിറ്റും 22 സെക്കൻഡ് ആയിട്ടുണ്ട്. നമുക്ക് പുതിയൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: ആരാണ്?
0: സരസനാണ്. ഓക്കെ, എന്തുണ്ട് വിശേഷം? ചെറുതുള്ളോ മഴ? ഓക്കെ. എന്താ മഴയത്ത് എവിടെയെങ്കിലും യാത്ര ചെയ്തോ? മഴയാത്രകൾ? വർക്കിന് കയറിയൊക്കെയാണ്. ഓക്കെ, അപ്പൊ വർക്കിനൊപ്പം ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്? ആരാണ് ഈ കണ്ടച്ചിരിക്കാത്ത? വൈഫ് അടുത്തുണ്ടോ എന്നിട്ട്?
1: ഇല്ല, വൈഫ് അടുത്തില്ല, ഞാൻ പറക്കില്ല.
0: അതുകൊണ്ടാണ് ഇത്ര ആത്മവിശ്വാസത്തോടെ കളിയാക്കിയതല്ലേ? എല്ലാവരും ആരും പറഞ്ഞു കൊടുക്കില്ല കേട്ടോ, ആരും കേട്ടിട്ടില്ല, ആരും കേൾക്കാൻ സാധ്യതയില്ല. ഏതായാലും നമുക്ക് സോങ് കേൾക്കാം. ഓക്കെ, അതാ വരുന്നു കേട്ടോ സോങ്. നല്ല വിശേഷം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു.
1: ഓക്കെ,
0: തീർച്ചയായിട്ടും പാട്ട് വരുന്നുണ്ടേ. ഓക്കെ, താങ്ക് യു.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. യുവർ ചോയ്സിലേക്ക് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഹലോ,
1: ഹലോ,
0: ആരാണ് ഈ ലാസ്റ്റ് കോളർ?
1: എന്റെ പേര് ഷെമീന.
0: ഷെമീന, അപ്പൊ യുവർ ചോയ്സിലേക്ക് സ്വാഗതം.
1: സ്വാഗതം.
0: എന്താ ഇത്ര വൈകി എന്ന് ചോദിക്കട്ടെ ഞാൻ വിളിക്കാനായിട്ട്?
1: ഞാൻ ക്ലാസ് കഴിഞ്ഞ് എത്തിയുള്ളൂ.
0: പഠിക്കുന്ന കുട്ടിയാണ്? പി ജി എവിടെയാണ്? ഓക്കെ, അപ്പൊ നെന്മാറയാണ് വീടല്ലേ. ഓക്കെ, പിന്നെ എന്തുണ്ട് വിശേഷം? ഏതാണ് പി ജി എടുത്തിരിക്കുന്നത്? ഓക്കെ, താല്പര്യം കൊണ്ട് എടുത്താണോ? ആരുടെയും പ്രഷർ കൊണ്ട് എടുത്തല്ലോ. നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് എടുത്താണല്ലേ. എങ്ങനെ, എന്നിട്ട് എങ്ങനെയാണ്, എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ടോ?
1: അതെ, ഫീൽഡ് വർക്ക് ഉണ്ട്, ക്ലാസ്സിൽ ഫുൾ പ്രാക്ടിക്കൽ തിയറി ഒക്കെ അല്ലേ.
0: ആ, ഇഷ്ടപ്പെട്ടു അല്ലേ കോഴ്സ്?
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇത് മാത്രമല്ല, കോഴ്സ് കഴിഞ്ഞാലും ഇതോടനുബന്ധിച്ചുള്ള ജോലിയും ഇതുപോലെ എൻജോയ് ചെയ്ത് ആസ്വദിച്ച്

0: മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
1: താങ്ക് യു.
0: ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
1: അച്ഛനോട് ഇല്ല, വർക്കിന് പോയിരിക്കുകയാണ്. അപ്പൊ അച്ഛന് വേണ്ടിയിട്ട് ഒരു ഒപ്പത്തിലെ സോങ് അല്ലേ.
0: ഓക്കെ, അച്ഛന്റെ പേരെന്താ?
1: ജബ്ബാർ.
0: ജബ്ബാർ. അപ്പൊ അച്ഛന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ടല്ലേ?
1: അതെ.
0: ഓക്കെ, അപ്പൊ ആദ്യമായിട്ടാണോ നമ്മളെ വിളിക്കുന്നത്? ഓക്കെ, അപ്പൊ വെരി ഗുഡ്. അപ്പൊ നമ്മുടെ ഈ ഒരു PG കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് ഒക്കെ പറയാൻ വീണ്ടും വിളിക്കണം കേട്ടോ. അതിനോടൊപ്പം ഉടൻ തന്നെ ജോലി കിട്ടി എന്നുള്ള സന്തോഷ വാർത്ത കൂടി പറയാൻ വിളിക്കാൻ ഇടവരട്ടെ. ഓക്കെ, നമുക്കിപ്പോ സോങ്ങിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

ഇഷ്ടഗാനത്തോടൊപ്പം സഞ്ചരിച്ച 2 മണിക്കൂർ യുവർ ചോയ്സിന്റെ സമയം ഇവിടെ തീരുകയാണ്. വിളിച്ചവർക്കും വിളിച്ചിട്ട് കിട്ടാതെ പോയവർക്കും കേട്ടിരുന്നവർക്കും നല്ലൊരു മനോഹര ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സ്നേഹത്തോടെ ഇറ്റ്സ് മീ ആർ ജെ ധന്യ. സ്റ്റേ ട്യൂൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: News, Views, Entertainment.
1: This is
0: Rainbow FM 107.5. Musically yours.
2: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.
3: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇനി കേൾക്കാം വിവിധ് ഭാരതി റിലേ.
4: യു ആർ ലിസണിംഗ് ടു 107.5 റെയിൻബോ എഫ് എം കൊച്ചി. മ്യൂസിക്കലി യോഴ്സ്.
5: सुन रहे हैं विविध भारती राष्ट्रीय सेवा, देश की सुरीली धड़कन कार्यक्रम. हेलो सहेली, बस कुछ ही पलों में.

0: आप सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान। हेलो सहेली।

0: FM Rainbow 107.5 MHz. Musically yours.
1: News Rainbow.
2: നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ ശരത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. എറണാകുളം ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം പാർക്കിൽ സന്ദർശകർക്ക് താൽക്കാലിക പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി. ഈ മാസം 6 മുതൽ 10 വരെ 5 ദിവസത്തേക്കാണ് പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 104 പേർ അറസ്റ്റിലായി. 96 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ദൌത്യത്തിന്റെ ഭാഗമായി ഇതുവരെ 5449 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 5840 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. വെനസ്വേലയിൽ ജൂൺ 24 ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 2595 ആയതിനെ തുടർന്ന് 7 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ ഭേദഗതി വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കോബോവെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
3: Musically yours, FM Rainbow 107.5. Stay tuned.

0: മൈ ഡിയർ ലിസ്ണേഴ്സ്, അവർ ഡിയർ ലിസ്ണേഴ്സ്, വെൽക്കം ടു ദ ഷോ ഓൺ ദ ഗോ ടൈ ടൈം മ്യൂസിക്. സമയം 5 മണി കഴിഞ്ഞ് 7:24 ആയിട്ടുണ്ട്.
1: എന്താ പറയണ്ടത്, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ പോവല്ലേ, അപ്പൊ എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല.
0: റിലേ ബാറ്റൺ ബഹുമാനപ്പെട്ട വിദ്യാജിക്ക് കൈമാറിക്കൊണ്ട് ഞാൻ ആർജ ശരത്,
1: ഞാൻ ആർജ വിദ്യ.
0: യെസ്. അപ്പൊ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട, സന്തോഷങ്ങൾ നിറഞ്ഞ ദിവസമാണ്. നല്ല മഴ, രാവിലെ മുതല് ഏട്ടതരവില്ലാണ്ട് മഴയാണ്.
1: അതെ,
0: എന്ത് ഭാവിച്ചാണ് മഴ
1: അറിയില്ല.
0: അതെ, അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഓറഞ്ച് യെല്ലോ അലേർട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്.
1: അലേർട്സ് മാത്രമല്ല, നമുക്ക് റോഡിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ പറ്റണ്ടായിരുന്നില്ല.
0: ബ്ലോക്ക് ഉണ്ട്,
1: നല്ല ബ്ലോക്ക് ഉണ്ട്, ഒരുപാട് ആക്സിഡന്റുകൾ നടക്കുന്നുണ്ട്.
0: യെസ്, അതാണ്. പിന്നെ ഏറ്റവും വലിയ സങ്കടം എന്നറിയ വിദ്യ, നമ്മള് അത് ഒരു അഹങ്കാരമായിട്ടൊന്നും വിചാരിക്കരുത് പ്രിയപ്പെട്ടവരെ. നമ്മളുടെ വണ്ടി ഒരു കുഞ്ഞു ഗ്യാപ്പ് കിട്ടുമ്പോൾ എടുത്തിട്ട് പോവാന്നുള്ളത് നമ്മളുടെ കോൺഫിഡൻസ് ആണ്.
1: അതെ,
0: ചിലപ്പോൾ അപ്പോഴേക്കും ചിലപ്പോൾ ഒരു ഒരു കാറോ അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയൊരു വാഹനമോ ആ ഗ്യാപ്പിലേക്ക് അടുപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കുക അതിഭീകരമായൊരു
1: ബ്ലോക്ക് ആയിരിക്കും.
0: ബ്ലോക്ക് മാത്രമല്ലടാ, സ്ക്രാച്ച് വീഴുമ്പോൾ ഈ അത്രയും കൊതിച്ച് ആഗ്രഹിച്ച് കാത്തുകാത്തൊരു വാഹനം എടുത്തിട്ട് അതിലൊരു സ്ക്രാച്ച് ആക്കിയിട്ട് ആൾ ഒരു കലിപ്പ് നോട്ടം നോക്കിയിട്ട് ചേട്ടനങ്ങ് പോകും. സി, അതുകൊണ്ട് 10-2000 രൂപ കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമുള്ളൂ, പക്ഷെ എങ്കിലും ആ മനസ്സിലുണ്ടാകുന്ന മുറിവില്ലേ,
1: അത് വലുതാണ്,
0: അത് വലുതാണ്.
1: ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് ഇതുപോലെ തന്നെ ഞാൻ ഓട്ടോയിലാണ് വന്നത്. അപ്പോൾ ആ ഓട്ടോ വളരെ മാന്യമായിട്ട് വളരെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഒതുക്കി ഓടിക്കുന്ന വണ്ടിയായിരുന്നു. എവിടെ നിന്നാണ് വന്നതെന്നല്ലൊരു ശബ്ദം കേട്ടിട്ടാണ് ഞാനും ആ ഓട്ടോക്കാരനും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാറിന്റെ ലെഫ്റ്റ് സൈഡിലെ മിറർ തിരിഞ്ഞു പോയിട്ടുണ്ട്. ആ കാറുകാരന്റെ മിസ്റ്റേക്ക് ആണെന്നാണ് എനിക്ക് മനസ്സിലായത്, പുറകിൽ നിന്ന് യാത്ര ചെയ്ത ആളെന്ന നിലയിൽ. പക്ഷെ അയാൾ വന്നിട്ട് ആ ചേട്ടനെ കുറേ ചെയ്ത. അപ്പൊ ഈ ആളിങ്ങനെ മിണ്ടാതിരുന്ന് കേൾക്കുകയാണ്. ഞാനപ്പോ എടുത്തു, ഒരു ഉപജീവനത്തിന് വേണ്ടിയാണ് അവർ ഓടുന്നത്.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ നമുക്ക് പറ്റിയ തെറ്റെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പോലും അല്ല മനസ്സ് പലർക്കില്ല.
0: ഒരു വിഖ്യാത എഴുത്തുകാരന്റെ ഗാർബേജ് ട്രക്ക് എക്സാമ്പിൾ എന്ന് പറയാറുണ്ട് നമ്മള്. അത് ഒരാള് അയാളുടെ ദേഷ്യവും ഫ്രസ്ട്രേഷനും മുഴുവൻ നമ്മളിലേക്ക് ഇറക്കി വെക്കുമ്പോൾ നമ്മൾ എല്ലാത്തിനോടും പ്രതികരിക്കാതെ മിണ്ടാതിരിക്കലും. അയാളുടെ ആ മാലിന്യത ഞാനതിനെ ചുമക്കണം എന്നുള്ളത്.
1: അതെ അതെ.
0: സോ ആ ഓട്ടോക്കാരന്റെ ഭാഗത്ത് തന്നെ

0: ാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഇയാളുടെ മാനസികാരോഗ്യവും സന്തോഷവും കളഞ്ഞില്ല. അയാൾക്ക് പറയാനുള്ള മനുഷ്യ ശബ്ദിച്ചിട്ട് പോയി.
1: ഇയാളുടെ ഫോൺ നമ്പർ ഒക്കെ വാങ്ങിച്ച് ഭയങ്കര ഷൗട്ട് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അല്ല, എന്നിട്ട് ഈ പോയ വഴിക്ക് ഇയാൾ ചെയ്തതെന്നറിയാമോ? ഇയാളെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ആളുടെ ഒരു ലേഡിയാണ് ഇരിക്കുന്നത്. ആ ഡോർ പോലും ക്ലോസ് ചെയ്തിട്ടില്ല. ആ ഡോർ അങ്ങനെ തന്നെ വെച്ചിട്ട് ഈ ദേഷ്യം മുഴുവൻ തീർത്തിട്ടാണ് ആ വണ്ടി എടുത്തിട്ട് പോവാ.
0: സംഭവിക്കുന്ന അപകടങ്ങൾ, അതായത് നമ്മളുടെ കുറച്ച് നേരത്തെ ദേഷ്യം കൊണ്ട്. സോ പ്രിയപ്പെട്ടവരെ, ഇന്നിപ്പോ ഓൺ ദ ഗോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം കെടുത്തുന്ന, സമാധാനം കെടുത്തുന്ന അവസ്ഥകളെ നമ്മൾ എത്ര മനോഹരമായിട്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു ടെക്നിക്സിനെ കുറിച്ചൊക്കെ നമുക്ക് വഴിയെ പറയാം. എന്നാൽ ഇന്ന് ശുഭകരമായ, സന്തോഷകരമായ ചിന്തകൾ പങ്കുവച്ചുകൊണ്ട് തന്നെ ക്ഷമ എന്ന, സ്നേഹം എന്ന, സഹനം എന്ന, ഒരാളുടെ ബാഡ് ഡേയെ കൂടുതൽ ബാഡ് ഡേ ആക്കല്ലേ എന്ന ആഹ്വാനത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്യാണ്
1: ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്.
0: കൂടെ ഞങ്ങളും നിങ്ങൾക്കൊപ്പം. നിലയ്ക്കാത്ത പാട്ടും
1: പിരിയാത്ത കൂട്ടും.

0: ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിലേക്ക് വീണ്ടും വീണ്ടും വീണ്ടും സ്വാഗതം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഇന്ന് ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിൽ ഞങ്ങൾ ആർജെ ശരതും ആർജെ വിദ്യയും കൂടി ഉള്ളപ്പോൾ പറഞ്ഞു തുടങ്ങിയത് എവിടെയായിരുന്നു? നമ്മള്
1: ക്ഷമ
0: ക്ഷമ
1: മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കരുത്.
0: അതെ, അപ്പൊ അതിന് തുടക്കമായത് ആ ഓട്ടോച്ചേട്ടന്റെ എക്സ്പീരിയൻസ് ആണ്. സി, നമ്മൾ പലപ്പോഴും ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ആക്സിഡന്റ് ഈ സമയത്ത് വല്ലാണ്ട് പാനിക്കോ, വല്ലാണ്ട് ടെൻസ്ഡ് ആവും നമ്മള്. ശരിക്കും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാല് ഇൻഷുറൻസ് അടക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും, അപ്പൊ അതിന് ആ സ്പോട്ടിൽ അത് കമ്പനിക്കാർ ചെയ്യേണ്ടതും കൂടിയാണ്.
1: പക്ഷെ ആ സമയത്ത് നമ്മൾ പാനിക്കാവും.
0: അപ്പോ എങ്ങനെയാണ് നിങ്ങൾ ആ അവസ്ഥയെ കൈകാര്യം ചെയ്തെന്നുള്ളത് നമുക്ക് ചോദിക്കാം. എപ്പോഴെങ്കിലൊക്കെ നിങ്ങളുടേതല്ലാത്ത തെറ്റുകൊണ്ട് നിങ്ങളുടെ വണ്ടി എവിടെയെങ്കിലും മുട്ടുകയോ തട്ടുകയോ ചെയ്തോ, വലിയ സീരിയസ് ആയിട്ടുണ്ടായ ഒരു അപകടത്തെ കുറിച്ചിട്ടല്ല, സാധാരണ ഒരു അപകടം ഉണ്ടായാൽ നിങ്ങൾ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, ആ സാഹചര്യത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളെ പേടിപ്പിച്ച അല്ലെങ്കിൽ രസകരമായ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. അപകടത്തിൽ പ്രിയപ്പെട്ട ആൾക്കാർ മരിച്ചുപോയ സങ്കടകഥയൊക്കെ ആയിട്ട് ദയവായിട്ട് നമ്മൾ വിളിക്കേണ്ട. ഇപ്പോ ഇതൊരു ഒരു ഒരു സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നറിയാൻ വേണ്ടി മാത്രം നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് കരുതുക. വിളിക്കേണ്ട നമ്പർ പറയാം വിദ്യ, 0484-242-8101, 0484-242-8101 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എന്നിട്ട് ഞങ്ങളോട് പറയണം

0: ഇങ്ങനെയാണ് ഒരു കുഞ്ഞ് അപകടം ഉണ്ടായപ്പോൾ
1: നേരിട്ടതെന്ന്
0: ആ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതും കൂടി പറയണം. യെസ്, ഫസ്റ്റ് കോൾ വന്നല്ലോ,
1: എടുക്കാലോ.
0: ഹലോ റെയിൻബോ.
1: ഹലോ,
0: ആരാണ്? നമസ്കാരം, ആരാണ്?
1: ബൈജു.
0: ബൈജു, ബൈജു എവിടെ നിന്നാണ്? പാലക്കാടാണ്. എങ്ങനെയാണ് ബൈജു ഒരു അപകടം അവസ്ഥ ഉണ്ടായ സമയത്ത് ബൈജു എങ്ങനെ പ്രതികരിച്ചത്?
2: അവിടത്തെ ഒരു സ്റ്റാഫ് റോങ് സൈഡ് വന്ന് എന്റെ വണ്ടി കൊണ്ട് ഇട്ടാണ്. രാത്രിയായിരുന്നു, പക്ഷെ ഇപ്പറത്തെ നല്ല ഇൻസ്പെക്ട് ഉണ്ടായിരുന്നു. ഞാൻ അപ്പൊ തന്നെ പോലീസ് ആൾക്കാരൊക്കെ വിളിച്ച് അത് വേണ്ട രീതിയിലാണ് ഹോസ്പിറ്റലിലേക്ക്.
0: നമ്മളത് ഇട്ടിട്ട് പോയില്ല, നമ്മൾ അയാളുടെ ആരോഗ്യത്തെ കൂടെ അവസ്ഥയെ പരിഗണിച്ചിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയിട്ട് ഒരു ഏറ്റവും നല്ല സിവിക് സെൻസോട് കൂടി പെരുമാറി അല്ലേ. ഗ്രേറ്റ്. അയ്യോ, അതെന്ത് പറ്റി?
2: ഒന്നുമില്ല, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനാണ് കേസാക്കണം പറഞ്ഞു.
0: ആ
2: അത് കേസാക്കിയതിന് ശേഷം പിന്നെ നമുക്ക്
0: പിന്തുറ്റി പിന്നെ
2: അത് സോൾവ് ചെയ്തു.
1: ചെറിയ ചെറിയ ഈ പറയുന്ന പോലെ പോലീസ് കേസ്
0: ഓ അതിന് വേണ്ടിട്ട്
1: ബുദ്ധിമുട്ടേണ്ടി വന്നു അല്ലേ. പൊതുവെ കേസൊക്കെ ആകുമ്പോ അങ്ങനെ ആയിരിക്കുമല്ലോ.
0: അതാണ്,
1: പക്ഷെ എന്തായാലും അതിന്റെ അൾട്ടിമേറ്റ് ആ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയല്ലോ.
0: അത് കാര്യം ആൾക്കില്ല, അപകടമൊന്നും ഇല്ലാണ്ട്, അത് വലിയ കാര്യമല്ലേ. ഇനി ചില മനുഷ്യന്മാരുണ്ട് കേട്ടോ, വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട് കോംപ്രമൈസ് ചെയ്യാനുള്ളൊരു മനസ്സൊക്കെ കാണിച്ച് അവർക്ക് ഒരു ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് സാർബക്കോ എന്ന് പറഞ്ഞ് നമ്മളെ സ്നേഹത്തോടെ യാത്രയാക്കുന്നവരുമുണ്ട്. ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു കുഞ്ഞിക്കാര്യം ചെയ്തതെന്ന് പറഞ്ഞിട്ട് പിന്നെ കേസ് നൂലാമാലയായിട്ട് കുറെ നാളുകൾ എന്റെ പുറകെ ഓടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് അല്ലേ. ബൈജു ആരൊക്കെ ഉണ്ട് വീട്ടില്?
2: വീട്ടിലെ അമ്മയുണ്ട്, അച്ഛനുണ്ട്,
0: പിന്നെ കഴിക്കടോ. നല്ലതാ,
1: സാത്താൻ പല രൂപത്തിൽ വരും ബൈജു.
0: അപ്പൊ ബൈജു ഏറ്റവും സന്തോഷമായിട്ടിരിക്കുക, ഈ നല്ലൊരു പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ
2: ഓക്കെ,
0: ബ്രോ, താങ്ക് യു. എന്തൊരു മനുഷ്യത്തോളം മനുഷ്യനാണല്ലേ, അങ്ങനെ വേണം. അല്ലാണ്ട് നമ്മളിങ്ങനെ വലിയ ഇടിച്ചും കിട്ടേണ്ട് പോവാ, നിർത്താണ്ട് പോവാ, അവരെ കുത്തിട്ട് പോവാ.
1: ഒരിക്കൽ ഇതുപോലെ ഒരു ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിട്ട് കണ്ടിട്ട് ആ ഹോസ്പിറ്റലിലുള്ള ആളെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ രാത്രി ബുള്ളറ്റിനായിരുന്നു, ഞാനും ഹസ്ബൻഡും കൂടി. അപ്പൊ വരുന്ന വഴിക്ക് നമ്മുടെ വരാപ്പുഴ പാലം ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മള് മെയിൻ
0: റോഡിലൂടെ,
1: അപ്പൊ അവിടെ നിന്ന് ഒരു ഷോർട്ട് കട്ട് റോഡുണ്ട്. ആ റോഡിൽ നിന്ന് റോങ് സൈഡ് കയറി ഒരു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു സഫാരിയോ അങ്ങനത്തെ എന്തോ ഒരു വണ്ടിയാണ്, വലിയ വണ്ടിയായിരുന്നു അത് വരുന്നു. അത് പക്ഷെ ഞങ്ങൾ കാണുന്നില്ല കേട്ടോ, അത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ആ വണ്ടി ആ റോഡിൽ നിന്ന് റോഡിന്റെ നടുക്കെത്തി. അത്ര സ്പീഡിലായിരുന്നു ആ വണ്ടി, ഒന്നും പറയണ്ടല്ലോ. നേരെ ഞങ്ങളുടെ വട്ടം നിൽക്കുന്നു, ഞങ്ങൾ ഇടിക്കുന്നു, തെറിക്കുന്നു. തെറിച്ചു എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ആകാശത്തൊക്കെ കറങ്ങി വന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തിരിച്ചു വന്ന് പക്ഷെ എനിക്ക് കണ്ണുറക്കുമ്പോൾ ഞാൻ വീണത് ഇടത്തേക്കാണ്, ഞാൻ എഴുന്നേക്കുന്നത് വലത്തേക്കാണ്. അപ്പോൾ ആ സമയത്ത് എന്റെ ഒരു ചെറിയ മെമ്മറി ഇത് വന്നു. പക്ഷെ അപ്പൊ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമ്മുടെ മെമ്മറി നമ്മളൊന്ന് ഒരു ഫ്രീസ് ആയി പോകുന്ന തിരിച്ച് എഴുന്നേറ്റു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ അപ്പോഴേക്കും ഞാൻ ഓക്കെയായി. അപ്പൊ ഹസ്ബൻഡ് ഞാൻ നോക്കുമ്പോ വേഗം, അപ്പൊ ഈ ഇടിച്ച ആള് പറഞ്ഞു നമുക്കിപ്പോ തന്നെ ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്റെ ബ്രദർ അന്ന് മെഡിക്കൽ ട്രസ്റ്റില് ആണ് ഞങ്ങള് പേഷ്യന്റിനെ കാണാനാണ് പോയത്, ഒരു കസിനെ കാണാൻ പോയത്. അപ്പോൾ ഞങ്ങളുടെ വരാൻ പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോകണം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്റെ ഹസ്ബൻഡ് പെട്ടെന്ന് വണ്ടി കയറി പോകാൻ, ജീവൻ രക്ഷിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. അപ്പൊ എന്റെ കാലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വീർത്തൊക്കെ വരുന്നുണ്ട്, ബോട്ടം ഇങ്ങനെ കീറി പോകുന്നുണ്ട്, മുട്ടിന്റെ താഴത്ത് എവിടെയോ നീര് വെച്ചിട്ട്. അപ്പൊ കാലൊടിഞ്ഞു എന്നാണ് വിചാരം. അപ്പൊ ഞാൻ നോക്കുമ്പോ, സ്വാഭാവികമായിട്ടും സ്ത്രീകൾ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കുമ്പോ ഹസ്ബൻഡ് ATM കാർഡ്, ക്യാഷ്, ബാഗ്, പേഴ്സ് ഒക്കെ പറന്നു പോയിട്ടുണ്ട്. ഞാൻ ഓടിച്ചെന്ന് ഇതൊക്കെ പെറുക്കിയെടുത്തു. എന്റെ മനസ്സില് ക്യാഷ് ഉണ്ടെങ്കിലല്ലേ ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യം, കാർഡ് പോലും ഇല്ലാണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ കാര്യം. ഞാനത് രാത്രി 10-11 മണിയായ സമയത്ത് ഇതൊക്കെ പെറുക്കിയെടുത്തിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ക്യാഷ് ഇല്ലാണ്ട് നമ്മൾ എങ്ങനെ ഹോസ്പിറ്റലിൽ പോവാ. അപ്പൊ ആ ആക്സിഡന്റ് സംഭവം ആയി വണ്ടി കൊണ്ടുവന്ന പയ്യൻ പറയുന്നുണ്ട്, ചേച്ചി അതൊന്നും നോക്കണ്ട, നമുക്കിപ്പൊ ഹോസ്പിറ്റലിൽ പോവാം. പക്ഷെ ഞാൻ
0: അതാണ് മോളെ കാണാതെ പോലത്തെ മനസ്സിന്റെ നന്മ.
1: എനിക്ക് ഒരുപാടുണ്ട്
0: പറയുമ്പോ, വളരെ തമാശയായിരിക്കും. പക്ഷെ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു
1: അവസ്ഥ,
0: ഞാൻ ഇതുപോലെ വരാപ്രഭാതത്തിന്റെ മുകളിൽ വെച്ചിട്ട് വണ്ടി ഇടിച്ച് വീണ ഒരു സമയത്ത് നമ്മൾ വണ്ടി ഇടിച്ച് നമ്മൾ വീണു, ഒരാരെ തട്ടിയിട്ടൊന്നുമില്ല, ജസ്റ്റ് കുഴിയിൽ വീണിട്ട് നമ്മൾ അടിച്ച് വീണതാണ്. കാല് ചെറിയൊരു പൊട്ടിക്കുക ചെയ്തു.

0: എന്റെ അനുഭവത്തില് എത്രയും പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ചിന്ത അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നാണ്. ആൾക്കാരുടെ സഹാനുഭൂതിയുള്ള നോട്ടം, സഹകരിക്കാൻ വരല്, സഹായിക്കാൻ വരല്, ഇതൊക്കെ എനിക്ക് ഭയങ്കര എന്തോ ഒരു പ്രശ്നം പോലെയാണ്. പെട്ടെന്ന് അവിടെ നിന്ന് ആ ഒടിഞ്ഞ വല്ലാണ്ട് വല്ലാണ്ട് നീര് വെച്ചു, ചെറിയൊരു ഒടി പറ്റി, ആ കാലും തൂക്കിയിട്ടുണ്ട്, ഞാൻ വണ്ടി കിക്കർ അടിച്ച് ബുള്ളറ്റ് ഓടിച്ച് പെട്ടെന്ന് വന്ന് രക്ഷപ്പെടുകയാണ്. എന്റെ അടുത്തൊരു സ്ഥലത്ത് വന്നിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് നോക്കുകയാണ്. അപ്പൊ നല്ല മുറിവുണ്ട്. അപ്പോ ഇതുപോലെ പലർക്കും പല അനുഭവങ്ങളാണ്.
1: ഞാൻ ഓർക്കുന്നത് ചിലപ്പോ ഒരു ലേഡി ആയതുകൊണ്ടായിരിക്കും, നമ്മള് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അങ്ങനത്തെ കാര്യങ്ങൾ കോൺഷ്യസ്
0: ആവും. നമ്മുടെ സാധനങ്ങൾ എന്തായാലും മിസ്സായി,
1: അല്ല അത് മാത്രമല്ല അവിടെ ചെന്നാൽ നമ്മൾ എങ്ങനെ ആ ഒരു
0: കാര്യങ്ങൾ
1: മാനേജ്. അപ്പൊ ആ സമയത്ത് ഈ കൊണ്ടുപോകുന്ന ആള് നമ്മളെ നോക്കുമെന്നൊന്നും നമുക്ക് ഉറപ്പില്ലല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പൊ അതിനുവേണ്ടി
0: അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ അവിചാരിതമായിട്ട് ഉണ്ടായിട്ടുള്ള ഇതുപോലത്തെ ഒരു അവസ്ഥയെ നിങ്ങൾ എങ്ങനെ തരണം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. വളരെ സിൻസിയർ ആയിട്ട് ഇനിയുള്ള ആൾക്കാർക്ക് അത് പ്രചോദനമാവുന്ന രീതിയിൽ തന്നെ ആവട്ടെ. വിദ്യ പറഞ്ഞ പോലെ വണ്ടി ഇടിച്ചെടുക്കുമ്പോൾ എന്റെ ATM കാർഡും പൈസ തപ്പിയത് പോലെയുള്ള കഥകളും ആവാം.
1: അത് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചതാണ്.
0: അതാണ് ബുദ്ധിയാണ് നമ്മുടെ മെയിൻ.
1: അതെ,
0: സൗണ്ട് ഗുഡ് ആയിട്ട് മ്യൂസിക് ആണ്. കൂടെ ഞങ്ങളുണ്ട്. കൂടെ കൂടാൻ വിളിക്കൂ 0484-242-8101.
1: ഞാനൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാലോ?
0: 0484-242-8101.
1: അതാണ്.

0: This is Akashvani Kochi FM Rainbow 107.5.
1: On the go, tight time music ആണ് കൂടെ ഞങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ള ചില റോഡ് ആക്സിഡന്റ് കഥകൾ പറയണോ എന്നാണ് നമ്മൾ പറഞ്ഞതെങ്കിലും, ഇപ്പോൾ ഒരു ചേട്ടൻ വിളിച്ചിട്ട് നമ്മളോട്, ബിനു എന്നാണ് ചേട്ടന്റെ പേര്, ആ ചേട്ടൻ വണ്ടി ഇടിച്ചു കഴിഞ്ഞ കാല് നഷ്ടപ്പെട്ട അനുഭവം പറഞ്ഞു. പ്രിയരെ, അത്ര അപ്പോൾ ഒരു അപകടം ഉണ്ടായപ്പോൾ ഉണ്ടായ ഒരു സങ്കടത്തെ കുറിച്ചല്ല നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങനെ ആ സിറ്റുവേഷൻ ഓവർകം ചെയ്തു, അതായത് ഒരു പാനിക് സിറ്റുവേഷനെ ഹൗ യു കെ ഹാൻഡിൽ ദാറ്റ്, അത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രം നമ്മൾ ചോദിക്കുന്നത്, അത് പറയാൻ വേണ്ടി വിളിക്കണം.
0: ഒരുപാട് നമ്മളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി പാസ് ചെയ്യുന്ന അനുഭവങ്ങൾ എല്ലാവർക്കും, പക്ഷെ എന്നാലും
1: അത് പാസ് ചെയ്യേണ്ട നമുക്ക് ഈ ഒരു, നമ്മൾ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരു പെട്ടെന്നൊരു ഹിറ്റ് മല വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആ സിറ്റുവേഷനിൽ പെരുമാറി എന്നുള്ളത് മാത്രം. അങ്ങനത്തെ അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ
0: അത് പറയാനൊക്കെ ഒരു രസമായിരിക്കുമല്ലോ.
1: പിന്നീട് ആലോചിക്കുമ്പോഴും ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു പാനിക് സ്റ്റേജ് എങ്ങനെ നിങ്ങൾ ഓവർകം ചെയ്തു എന്നുള്ളത് മാത്രം പറയാ. വിളിക്കേണ്ട നമ്പർ
0: 0484-242-8101.
1: യെസ്, കോൾ വന്നിട്ടുണ്ട്. ഹലോ, ആരാ വിളിക്കുന്നേ? ഫെമിൻ.
2: നൈസ്
1: നെയിം. പറയൂ,
0: ഓക്കെ,
1: നമ്മുടെ നാട്ടുകാരനാണ്. പറയൂ, എവിടെയാ?

0: എവിടെ? കൂട്ടുകാടോ?
1: അതെ,
0: ആ കൂട്ടുകാട് പറയാട് ആ ഭാഗം അല്ലേ? യെസ്. എന്താ ചെയ്യുന്ന ബ്രോ?
1: ഞാൻ KSEBയിലാണ്.
0: അമ്പോ, സ്ട്രോക്ക് അടിക്കും തൊട്ടാല് വിദ്യ. പറയൂ, എന്താ അനുഭവമാണ് നമ്മൾ പറയാനുള്ളത്? എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു, എങ്ങനെ ഹാൻഡിൽ ചെയ്തു? പറയൂ.
1: ഞാന് കളംശ്ശേരിക്ക് വരുന്നതിന് മുമ്പ് കൂത്താട്ടുകുളത്തായിരുന്നു.
0: ആ
1: അപ്പൊ അവിടുന്ന് കുറച്ച് വർക്ക്

0: ആ ഒരു വളവ് അതാണ് ഉദ്ദേശിച്ചേ.
1: ആ റൈറ്റ് റൈറ്റ്, അതിന്
0: ആ
1: തൊട്ടുമുണ്ട്.
0: ആ ആ
1: അവിടെ വെച്ച് രാത്രി ഉറങ്ങിപ്പോയി, വാഹനം ഒരു സ്കൂട്ടറിൽ തട്ടി.
0: അയ്യോ. ആ കാറായിരുന്നു നമ്മുടെ.
1: ആ കാറായിരുന്നു, സ്കൂട്ടർ അർദ്ധരാത്രിയാണ്, സ്കൂട്ടർ വെറുതെ വെച്ചിരിക്കായിരുന്നു.
2: ഓ, ആളുണ്ടായിരുന്നില്ല.
0: ഓ,
1: ആളുണ്ടായില്ല. സ്കൂട്ടറിൽ തട്ടി. അപ്പോ ഞാനിങ്ങനെ തട്ടി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിങ്ങളൊക്കെയാണ്. അപ്പോഴൊരു കോമഡി ഉണ്ടായത്, ഒരു ട്രക്ക്, വലിയൊരു ട്രക്കുകാരൻ വന്നിട്ട് എന്നോട് വഴി ചോദിക്കുന്നു.
3: ഈശ്വര, ഇടി വെട്ടിയുടെ പാവം പഠിച്ച് പോണോ? ഞാൻ തന്നെ കിളിമാറി നിക്ക, എവിടെ ഇങ്ങോട്ട് പോണെന്ന് അറിയാൻ പാടില്ല. അപ്പഴാ
1: ആലുവക്കുള്ള വഴി ചോദിച്ചു, ഞാൻ ആലുവക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു.
2: അതിനെടുക്കും, അതെ, ഒരാളെ വഴിതെറ്റിക്കാതെ
0: എത്തിക്കാതെ. എന്നിട്ട്
1: എന്നിട്ട് ഞാൻ വീട്ടിൽ പോയപ്പോ അതിന്റെ ഒരു
0: വേറെ ഒന്നും പറ്റിയില്ല, കുഴപ്പമൊന്നും ഉണ്ടായില്ല അല്ലെ? ഭാഗ്യം
1: ഇല്ല, വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല.
0: ഓക്കേ ഓക്കേ, ചെറിയൊരു ചളുക്കം.
2: പക്ഷെ അത് എന്തൊരു വലിയ ഭാഗ്യമാണ് അല്ലെ? ആ ഒരു വലിയ വളവല്ലേ അത്?
0: അതെ അതെ. അയ്യോ, നമ്മള് വല്ലാത്തൊരു അവസ്ഥയാണ് ഈ ഉറങ്ങിപ്പോവാന്ന്. എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഉറക്കമായിരിക്കും നമുക്ക് വരുന്നത്. എന്റെ ഒരു സുഹൃത്തുണ്ട് ഇതുപോലെ, മൂപ്പര് കഴിഞ്ഞ ദിവസം ട്രിപ്പ് പോയി വന്നപ്പോ, അപ്പൊ ഉറങ്ങിപ്പോണ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എത്തിയപ്പോ അവൻ പറയാ, ഇടയ്ക്ക് എപ്പോഴും ഞാനും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു, നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല.
3: ഈശ്വര, അവന്റെ കയ്യിലാണ് ഞാൻ വളയം കൊടുത്തത്.
0: അപ്പൊ ഇതുപോലെ മനുഷ്യന്മാരുണ്ട്. പിന്നെ ഇപ്പൊ ശ്രദ്ധിക്കാറുണ്ടോ? അപ്പൊ യാത്ര ഒരുപാടുള്ളപ്പോഴേക്കൊന്ന് വണ്ടി നിർത്തി സൈഡാക്കിയിട്ടൊക്കെ ഒന്ന് ഉറങ്ങാറുണ്ടോ?
1: ആ, അതൊരു പാഠമാണ്.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ അതില് നമ്മുടെ വൈഫ് അറിയാണ്ട് ഞാനത് ഡീൽ ചെയ്തെന്നാണ് ഏറ്റവും വലിയ വിജയം.
2: വൈഫ് കൂടെ ഉണ്ടായിരുന്നോ?
1: ഇല്ലില്ല, വൈഫ് ഉണ്ടായിരുന്നില്ല.
0: വീട്ടിലെത്തുമ്പോ ചെറിയ പാടുണ്ടെങ്കിൽ അറിയും വിദ്യ, വൈഫല്ലേ. എന്നിട്ട്
1: ഇത്തരം അപ്രിയ സത്യങ്ങൾ മറച്ചുവെക്കുന്നതാണ്ട് നമ്മുടെ ഭാവിക്കുന്നത്.
0: തീർച്ചയായിട്ടും ഐക്യദാർഢ്യം.
1: അപ്പൊ അങ്ങനെ പുള്ളിക്കാരത്തെ അറിയാണ്ട് ഡീല് ചെയ്ത, അല്ലെങ്കിൽ എപ്പോഴും ഇറങ്ങുമ്പോ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ വരികയല്ല.
0: സത്യം,
2: അത് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒന്നും അല്ല, നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു ഒരു നേരത്തെ മുൻകൂട്ടി പറയുന്നതാണ്.
0: ശരിയാ ശരിയാ. മറുപടി ഞാനത് പ്രോഗ്രാം കേൾക്കണം കേട്ടോ കേട്ടോ, കോള് കണ്ടി ഞാൻ കൊടുക്കാൻ വിദ്യക്കുള്ള മറുപടി. ഞങ്ങളുടെ പാട് ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. അപ്പൊ നല്ലൊരു പാട്ട് പറഞ്ഞ ഞാൻ വെച്ചുതരാം.
2: എന്തോ
1: ഒരു ക്ലൈമാക്സ്
2: കഴിഞ്ഞിട്ടില്ല.
1: അപ്പൊ അത് പിന്നെ ഈ സ്കൂട്ടർ അടിച്ചിട്ടില്ല, സ്കൂട്ടർ തട്ടി. അപ്പൊ സ്കൂട്ടറിന് അയാൾക്ക് അയാൾ കോമ്പൻസേഷൻ കൊടുക്കണല്ലോ. അയാള് അല്ല, അപ്പൊ ഒരു ഭീതിയായി, കാരണം ഈ സിസിടിവി അങ്ങനെ ട്രേസ് ചെയ്ത് പോലീസൊക്കെ അന്വേഷിച്ചാൽ ഭീതിയായി. അപ്പൊ അങ്ങനെ നമ്മള് വർക്ക് ചെയ്യുന്ന ഒരു കോൺട്രാക്ടർ വിഷയം പറഞ്ഞു, പുള്ളിയുടെ കസിന്റെ സ്കൂട്ടർ അദ്ദേഹത്തെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ കോമ്പൻസേഷൻ കൊടുത്തു.
0: എല്ലാ കോംപ്ലിമെന്റ്സ് ആയി.
2: അല്ല, ആ സ്കൂട്ടറിന്റെ ഒരു ഭാഗ്യം നോക്കണേ,
0: നല്ല മനുഷ്യൻ
2: അയാൾ, എന്ത് നല്ല മനുഷ്യനാണ്.
0: വലിയൊരു മര്യാദയാണ് ബ്രോ അത്, കാരണം അവർക്ക് എന്തെങ്കിലും ഒരു ഒരു അല്ലെ തട്ടേട് പറ്റിയിട്ടുണ്ടെങ്കിൽ.
1: അല്ല, മര്യാദക്കുള്ള ഉപരിയായിട്ട് നമുക്ക് എപ്പോഴും മനസ്സിലൊരു രീതിയാണല്ലോ, രാത്രി നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോലീസ് തന്നെ കണ്ടുപിടിച്ചാലും നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ.
2: ഇപ്പോഴും സത്യസന്ധമായി പറയുന്നുണ്ട് കേട്ടോ, ഞാനത് ഇന്നത് കൊണ്ട് സത്യസന്ധമായിട്ട് ചെയ്തതല്ല, അങ്ങനെ ഒന്നും അല്ല പറയുന്നത്.
0: മനസ്സും കൂടെ ഉണ്ട്.
2: അത് മാത്രമല്ല ശരത്തെ, പോലീസ് അന്വേഷിച്ചത് നാണക്കേടാവുമല്ലോ, അതും തുറന്നു
0: പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു ബ്രോ ഞങ്ങൾ കേട്ടോ.
2: അല്ലെങ്കിൽ പറൂർക്കാരൊക്കെ എങ്ങനെയായിരിക്കും അല്ലേ?
0: അതെ അതെ, പറൂർക്കടയിൽ സൂപ്പറാണ്. പറഞ്ഞോ. ആ,
1: നിങ്ങളെ നിങ്ങളെ ഈ 7 മണിക്ക് ഒരു സ്വാഗതം കൊച്ചി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തുന്നുണ്ടല്ലോ
0: രാവിലെ.
1: ആ രാവിലെ ഞാൻ ശരത്തോ അല്ലെങ്കിൽ മറ്റേ സുരേഷ് കാഞ്ഞിരക്കാട്ടെ ലൈനിലേക്കിടും പറയണം എന്ന് കരുതിയാണ്. ഈ 7 മണിക്കുള്ള പരിപാടി എന്ന് പറയുന്നത് ഈ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തി സെലക്ട് ചെയ്യുന്ന പാട്ടുകളാണ് നിങ്ങൾ വെക്കുന്നത്.
0: അതെ,
1: അത് അത് മിക്കവാറും സുരേഷ് കാഞ്ഞിരക്കാട്ടിന്റെ മോട്ടിവേഷൻ സ്പീക്കിന് ശേഷം വരുന്നത്.
0: അതെ,
1: ആ അത് മിക്കവാറും രാവിലത്തെ അറ്റ്മോസ്ഫിയർ ശോകമൂകമാക്കുന്ന സെലക്ഷൻ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. നിങ്ങള് നിങ്ങള് ഞാൻ പറഞ്ഞ ഇത് മാനേജ്മെന്റിനോട് പറഞ്ഞു, ഏതെങ്കിലും പർട്ടിക്കുലർ വ്യക്തിയുടെ ആ ഒരു പാട്ട് രാവിലെ കാണിച്ച അതിന് നെറ്റ് എഫക്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ ആ റേഡിയോ അങ്ങോട്ട് ഓഫ് ചെയ്തറിയും.
0: ഓ, മനസ്സിലായി മനസ്സിലായി.
1: അപ്പൊ ഞാൻ പറയുന്നത് അത്തരം സെലക്ഷൻ നിങ്ങള് ഈ അപ്രകാരമായ ഏതെങ്കിലും ടൈം സ്ലോട്ടിലേക്ക് നിങ്ങൾക്ക് മാറ്റി
0: ഓക്കെ, അതിനും പകരമായിട്ട് നമ്മൾ മറ്റൊരു കാര്യം കൂടി ഇടക്ക് നമ്മൾ ചർച്ച വന്നിരുന്നു ഇവിടെ, ആ സോങ് സെലക്ഷനിൽ അത്രമേൽ ഭയങ്കര ശോകാദ്രമായ പാട്ടുകളുടെ എണ്ണം കുറച്ചിട്ട് ആ പ്രോഗ്രാം ചെയ്യുന്ന ആളുടെ സ്വാതന്ത്ര്യത്തിന്, അതായത് ആ പാട്ട് സെലക്ട് ചെയ്ത ആളുടെയും കൂടി പെർമിഷനോട് കൂടി മറ്റ് കുറച്ചും കൂടെ ഒരു പ്രതീക്ഷാ നിർഭരമായതോ അത്തരത്തിലുള്ള പാട്ട്

0: ചെയ്യാമെന്നുള്ളൊരു ഒരു ചർച്ചയോട് വന്നിരുന്നു. താങ്കൾ പറഞ്ഞ വിഷയം സീരിയസ് ആയിട്ട് നമ്മൾ ആലോചിച്ചിട്ടുള്ള കാര്യം കൂടിയാണത്. അരികാലത്ത് എഴുന്നേക്കുമ്പോൾ ദുഃഖഭാരം ചുമക്കുന്ന ദുശ്ശകുനമാണ് നീ എന്ന് പാട്ട് കേൾക്കുമ്പോഴുള്ള അവസ്ഥ നമുക്ക് ഊഹിക്കാം ബ്രോ.
1: അത് നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷം.
0: തീർച്ചയായിട്ടും ഞാൻ ഒന്നുകൂടി സാറിനോട് തീർച്ചയായിട്ടും പറയാം, എന്നോട് ഉറപ്പായിട്ടും പറയാം കാണുമ്പോ. ഓക്കെ, ഒരുപാട് സന്തോഷം, ഒത്തിരി സംസാരിച്ചു, നമ്മള് നല്ല പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ, ഒരു ജെനുവിൻ പേഴ്സണാലിറ്റി, ഇതേക്കുള്ളൊന്നും പറയാലോ മനുഷ്യനെ കുറിച്ച്. ജെനുവിൻ പേഴ്സണാലിറ്റി, നമുക്ക് പറ്റുന്ന തെറ്റുകൾ പറ്റാം നമുക്ക്, പക്ഷെ അത് അംഗീകരിക്കാനുള്ള മനസ്സെന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യങ്ങളില്ല. അപ്പൊ വിദ്യ ചോദിച്ചിട്ടുള്ള മറുപടിയൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞേ പാട്ട് കൊടുക്കട്ടെ. എനിക്ക് വിദ്യയുടെ മുഖത്ത് നോക്കുമ്പോ എനിക്ക് തോന്നുന്ന ഒരു പാട്ടാണ് ഞാൻ വെക്കുന്നത്. അല്ല, എൻകറിൽ താമസിച്ചാലല്ല ഇത്, ശരിക്കുള്ള പാട്ട് കേൾക്ക്. നിലക്കാത്ത പാട്ടും
2: പിരിയാത്ത കൂട്ടും.

0: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5.
1: കൂടെയുള്ളത്
0: അജീശരത്തും വിദ്യയുണ്ട്. ആൾ വിളിച്ചോട്ടെ,
1: വിളിച്ചോളൂ.
0: യെസ്, ഹലോ.
2: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്. ആരാ വിളിക്കുന്നത്?
2: എന്റെ പേര് മനോരഞ്ജിനി.
0: മനോരഞ്ജിനി, ആഹാ മനോരഞ്ജിനി. നിങ്ങളുടെ പേരെന്താ പറഞ്ഞ? വിദ്യ. ഓ, ദാരിദ്ര്യം.
1: മനോരഞ്ജിനി,
0: ഇത് രസമുള്ള പേരാ നോക്കി.
1: ശരത്തിനേക്കാളും ഭേദമാണ്.
0: അതെ,
2: ഡയലോഗ്
0: അത് തന്നെ.
1: അതല്ലേ മനോരഞ്ജിനി, ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞാൽ ഏതെങ്കിലും ശരത്തിന്റെ തലയിലായിരിക്കും താഴെ വന്ന് വീഴും.
0: മനോരഞ്ജിനി എന്താ ചെയ്യുന്ന കുട്ടി, പറയൂ.
2: ഞാൻ

0: കുട്ടിയല്ല, ഞാൻ വീട്ടമ്മയാണ്.
1: എനിക്കറിയാം, അതുകൊണ്ടല്ലേ കുട്ടീനെ വിളിച്ചത്.
2: ശരത്തിന്റെ പ്രായം അനുസരിച്ച് കുട്ടിയാണ്.
0: കുട്ടീനെ വിളിക്കുന്നതാണ് ഇഷ്ടം.
1: ഇഷ്ടം അതാണ്, എല്ലാവരും ഉള്ളൊരു കുട്ടിയുണ്ട്, വിദ്യനെ പോലെ കുരുതം കെട്ട കുട്ടി. എന്നിട്ട് ആരൊക്കെ എന്റെ വീട്ടില്? കറക്റ്റ്, അതാണ് നല്ല മതിപ്പ വിദ്യയെ കുറിച്ചിട്ട്.
2: ടൈമിംഗ് കിട്ടിപ്പോയി.
1: അമ്മ ആരൊക്കെ എന്റെ വീട്ടില്?
0: എനിക്കൊരു മോനാണ്, അവൻ തൃശ്ശൂര് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് പാസ് ഔട്ടായി. ഇപ്പോ പി എസ് സി എസ് എസ് സി അങ്ങനെയുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു.
1: പെട്ടെന്ന് മോൻ ജോലിയിൽ കയറട്ടെ കേട്ടോ.
0: താങ്ക് യു.
1: പറയൂ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. എവിടെ വെച്ചാണ്, എന്താണ് ഉണ്ടായത്?
0: ഓക്കേ, നിങ്ങള് ഞാനിവിടെ അടുത്ത് തന്നെ തുതിയൂരാണ്, അതുകൊണ്ട് അവിടെ വടിയും ഇതൊന്നും ആയിട്ട് വരരുത് എന്റെ കഥ കേൾക്കുമ്പോ.
1: ഇല്ല, വിധിപ്പ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, മെഡിസിൻ ഉണ്ട്.
0: ഞാന് ഡ്രൈവിംഗ് പഠിക്കുന്നത് ഒരു 17 വർഷം മുമ്പാണ്. കാറ് ആൾട്ടോ ആയിരുന്നു നമ്മുടെ വണ്ടി അന്ന്. ഞാൻ വണ്ടി എടുത്ത് പതുക്കെ ഞാനും മോനുമായിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോ പാലക്കാട് തിരുവിശാല എന്ന് പറഞ്ഞൊരു ചന്ദ്രനഗർ ഹൗസിംഗ് കോളനിയാണ് നമ്മുടെ. അപ്പൊ അവിടെ ഗവൺമെന്റ് റോഡിലേക്ക് ഇറങ്ങുമ്പോ ഒരു ഇറക്കം വന്നിട്ടിരി. അങ്ങനെ നമ്മൾ ഇറങ്ങുമ്പോ ഞാൻ ബ്രേക്ക് ഔട്ടി വണ്ടി നിർത്തിയിരിക്കുവാണ്. ഇറക്കത്തിലെ ബി പി എൽ അവിടെ കമ്പനി ഉണ്ട്, അത് വരുന്ന സമയം വൈകുന്നേരം 5 മണി. മോനെ തബല പഠിപ്പിക്കാൻ കൊണ്ടുപോവാ. അങ്ങനെ ഇറങ്ങുമ്പോ പെട്ടെന്ന് വണ്ടി കുറച്ച് മൂവ് ആവണ പോലെ തോന്നി, ഇറക്കമാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്താ, ഞാൻ ബ്രേക്ക് അല്ലേ ചവിട്ടിയിരിക്കണേന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ബ്രേക്ക് ചെയ്യുന്നു, കാലെടുത്തു. പിന്നെ തൊട്ടു മുമ്പിലൊരു ബൈക്ക് നിൽക്കുന്നുണ്ട്, ബി പി എല്ലിൽ വിട്ട് സ്ത്രീകൾ ഇങ്ങനെ ജോലി കഴിഞ്ഞ് പോണുണ്ട്. ഈ വണ്ടി ചെന്ന നേരം ബൈക്കിൽ തെറ്റി. പിന്നെ ബൈക്കുകാരനെ എവിടെ പോയി എന്നറിയില്ല, അങ്ങനെ പറഞ്ഞു.
1: ചെറുതായിട്ട് മാറിപ്പോയി, ബ്രേക്കിന് പകരം ആക്സിലേറ്ററും ചവിട്ടി. അതിനാണ് ഈ ബൈക്കുകാരൻ തെറിച്ചു പോയത്. എന്ത് മനുഷ്യനാണല്ലേ അയാള്. പറയുന്നിട്ട്
0: തെറിച്ചില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു. പക്ഷെ അങ്ങേര് പറഞ്ഞ കാര്യം, അങ്ങേരുടെ ബൈക്ക് എന്ന് ഫ്രണ്ടിൽ പോണ കാലിൽ കയറി.
1: ഓ,
2: ചുരുക്കി പറഞ്ഞ ആ പ്രദേശം മുഴുവൻ
1: സ്തംഭിപ്പിച്ചു. മനോരഞ്ജിനി പറയൂ എന്നിട്ട്.
0: അപ്പൊ ഞാൻ ആക്സിലേറ്റർ കൊടുത്തില്ല, ബ്രേക്ക് ചെയ്യുന്ന ജസ്റ്റ് കാലെടുത്തേ ഉള്ളു. ബ്രേക്ക് ആണോ ചവിട്ടിയിരിക്കുന്നതെന്നുള്ളൊരു ഡൗട്ടില്.
2: ഓ, അങ്ങനെ
1: അത്ര ഉള്ളു.
0: എന്റെ അവസ്ഥ ഇപ്പൊ ഞാൻ ചിരിച്ച അതേ ചിരി അന്ന് അവിടെ ഇരുന്നും
2: ചിരിച്ചു.
1: ഒന്നുമില്ല കുട്ടിക്ക്, ഒന്നുമില്ല
2: ഇപ്പഴാ കറക്റ്റ് ആയി.
0: എന്റെ മോനന്ന് 10 വയസ്സ്, അവൻ സൈഡിൽ ഇരിപ്പുണ്ട്. അവൻ ഇങ്ങനെ വിറയ്ക്കോ എന്നെ നോക്കിക്കൊണ്ട്, അമ്മയെ ചിരിച്ചല്ലേ.
1: ചിരിക്കാണ്. അല്ല, രണ്ട് ഗുണമുണ്ട്. ആൾക്കാർ വിചാരിക്കും എന്തെങ്കിലും വല്ല പ്രശ്നം തകരാറുള്ള ആളാന്ന് വെച്ച് വെറുതെ വിടും. അതുണ്ടല്ലോ, അത് തന്നെ മതിയുള്ള അടിക്കോളൂ. ഒന്നുമില്ല കുട്ടിക്ക്, ഒന്നുമില്ല.
0: ആളുകൾക്ക് ദേഷ്യം,
1: സ്വാഭാവികമായിട്ടും വരുമല്ലോ.
0: ഞാൻ വേഗം ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, അവർക്കൊന്നും പറ്റിയിട്ടില്ല. ജസ്റ്റ് ഞാൻ അവരുടെ ചേച്ചിയുടെ അടുത്ത് ചെന്നു. ചേച്ചി കാറിലേക്ക് കയറും, ഞാൻ
1: ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. മര്യാദ, ഗ്രേറ്റ്.
0: ഞാൻ നോർമൽ ഒരു നല്ലൊരു പേഴ്സൺ ആയി.
2: അവര് ചീത്ത പറഞ്ഞപ്പോ
1: ശരിക്കും അന്നേരത്തെ മനോരഞ്ജനെയാണ് നോക്കുകയാണെങ്കിൽ തലക്ക് ചുറ്റും ഒരു 3 വലയോ എങ്കിലും ഉണ്ടാവൂലെ.
0: ചേച്ചി കണ്ടിട്ടില്ല.
1: അതെ അതെ,
0: ഞാൻ ചെന്ന് ചേച്ചി വണ്ടിയിൽ കയറും, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് വേഗം ചേച്ചി വണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി.
2: അതല്ല ഞാൻ ആലോചിച്ചതേ, എന്നിട്ടും ആ വണ്ടിയിൽ കയറാനുള്ള അവരുടെ ധൈര്യമില്ലേ, ആ ചേച്ചിയുടെ ധൈര്യം, അതിനെ പറ്റി ഞാൻ ആലോചിച്ചു.
1: അത് കൊള്ളാം. എന്തായാലും ഇന്ന് ഓർത്ത് ചിരിക്കാനുള്ള ഒരു തമാശയാണെങ്കിൽ അന്ന് ഈ പറഞ്ഞ പോലെ അവരെങ്കിലും ടെൻഷൻ
2: അടിച്ചിരിച്ചു, ഇന്നും ഓർത്ത് ചിരിക്കുന്നു.
1: ഒരു മാറ്റമില്ല. അപ്പൊ മനോരഞ്ജിന് ചേച്ചിക്ക് പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ, പറ്റു പാട്ട് വെച്ചു തരാൻ പോകുന്ന ഞാൻ. ഓക്കെ ബാബാ, ഇനി വിളിക്കണേ. അപ്പൊ വിളിക്ക, പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടായ അപകടത്തിൽ എങ്ങനെയാണ് നിങ്ങൾ പെരുമാറിയെന്നുള്ളത് പറയാനായിട്ട് വിളിക്കണം. നമ്പർ
2: 0484-242-8101.
1: 0484-242-8101.

0: മ്യൂസിക്കിലേക്ക് അടുത്ത കോൾ വന്നിട്ടുണ്ട്. വിദ്യ കടത്തി വിടട്ടെ.
1: കടത്തി വിട്ടോ?
0: ഹലോ,
2: ഹലോ,
0: ആരാണ്?
2: എന്റെ പേര് അഭിവർണ.
0: അഭിവർണ, അയ്യോ നല്ല പേര്.
1: അച്ഛന്റെ അമ്മയുടെ തീരുമാനമായിരുന്നോ അബി എന്ന അച്ഛനും വർണ്ണ
0: എന്നിട്ട് കൊടുത്ത് മാറ്റിയത്? പണ്ടത്തെ പേര് ചിഞ്ചു റാണി എന്നായിരുന്നു. മഞ്ജു കുമാരി പറ.
1: എന്നെ എന്നോടുള്ള ദേഷ്യം നിർത്തുകയാണ് കണ്ടത്.
0: അബി എല്ലാ സ്റ്റോ പഠിക്കണേ?
2: ഞാൻ പഠിക്കുന്നല്ല, ഞാന് വർക്ക് ചെയ്യാണ്.
0: എന്ത് വർക്കാ ചെയ്യുന്നേ?
2: ഞാന് വെറ്ററിനറി കോളേജില് ടീച്ചിങ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്.
0: ഞാൻ പറഞ്ഞില്ലേ നല്ല പ്രായമുള്ള ഒരാളാന്ന്? വിദ്യ പറഞ്ഞു കുട്ടിയാണ്, കുട്ടീനെ കോൾ എടുക്കും, കുട്ടിയുടെ കോൾ എടുക്കുമെന്ന് കണ്ടോ?
1: എനിക്കല്ലെങ്കിലും എല്ലാ മക്കളെ പോലെയാ.
0: ശരിയാണ്, ഒരു 52 വയസ്സായ ഒരാൾക്ക് അങ്ങനെ കുട്ടികളെ പോലെ കാണാനുള്ള മനസ്സുണ്ടാവും.
1: എന്നിട്ട് ഞാൻ ശരത്തിനെ ചേട്ടാന്ന് വിളിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം.
0: അതാണ്
1: എന്നെക്കാളും മൂത്ത ഒരാളെ പോലും ഞാൻ
0: ബഹുമാനിക്കാറിയില്ല. അതാണ്. എന്നാൽ അഭിവർണ എവിടെയാണ് വീട്? അഭിവർണ
2: എന്റെ വീട് തൃശ്ശൂര്.
1: തൃശ്ശൂര്?
0: നമ്മുടെ തൃശ്ശൂര്. തൃശ്ശൂർ എവിടെയാ?
2: മണ്ണുത്തി.
0: മണ്ണുത്തിൽ?
1: മണ്ണുത്തി.
0: മണ്ണുത്തിൽ എന്താ ഉള്ളത്? വിദ്യ അഭിവർണ പറയല്ലേ. വിദ്യ മണ്ണുത്തിൽ എന്താ ഉള്ളത്?
1: മണ്ണ്.
0: കാർഷിക സർവകലാശാല എവിടെയാന്ന് അറിയാത്ത സ്ത്രീ എന്റെ മുമ്പ് ഇരിക്കുന്നത്.
1: സർവവിജ്ഞാനകോശമാണ് എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്.
0: അഭിവർണ പറയൂ, അഭിവർണയുടെ വിശേഷങ്ങൾ പറയൂ. വീട്ടില് സ്വന്തം ആരൊക്കെ ഉണ്ട് പറയൂ.
2: വീട്ടില് അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, രണ്ട് കുട്ടികള്.
1: രണ്ട് കുട്ടികള്?
0: മക്കളെ എത്ര വയസ്സായി? എന്ത് ചെയ്യുന്നു പിള്ളേര്?
2: മൂത്ത ആള് രണ്ടാം ക്ലാസ്സില്, രണ്ടാമത്തെ ആള് എൽ കെ ജിയില്. രണ്ട് പെൺകുട്ടികളാ.
0: ആഹാ, മാലാഖ കുട്ടികൾ. പിള്ളേരുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു?
2: അച്ഛനൊക്കൊന്നും ഇല്ല, കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുകയാണ്.
0: പിള്ളേരുടെ അച്ഛൻ?
2: പിള്ളേരുടെ
0: വിദ്യ അഭിമാനിച്ചു. നാളെ തൊട്ട് ചേട്ടനോട് പറയണം അഭിവർണ വിളിച്ചിരുന്നു, അഭിവർണയുടെ ഭർത്താവ് മക്കളെയൊക്കെ നോക്കണ, വീട്ടിലിരിക്കണ മനുഷ്യനാണെന്ന് പറയണമെന്ന് വിദ്യ വിചാരിച്ചപ്പോഴേക്കും മുപ്പര കോയമ്പത്തൂർ കൂട്ടും. സാരില്ല, അഭിവർണ മാട്രിക് വരാം നമുക്ക്.
1: ശരത്തിനോട് സംസാരിക്കുമ്പോ പൊതുവെ വെപ്രാളം നമുക്ക് വന്നു പോവും.
0: അങ്ങനെ തോന്നി അഭിവർണ പറയൂ. അങ്ങനെ തോന്നി അഭിവർണക്ക്? ഇല്ലല്ലോ, വെപ്രാളം ഒന്നും വന്നില്ല, കംഫർട്ട് ഫീൽ ചെയ്തില്ലേ? അതാണ് അതാണ് പറവൂര് തൃശ്ശൂരുകാരുടെ ബന്ധം.
1: തല്ലി പറയിപ്പിക്കും. അഭിവർണ പറയൂ, അഭിവർണക്ക് എന്താ എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്?
0: ദുരന്തം കേൾക്കാനുള്ള കൊതികണ്ട.
2: അപകടത്തിനെ പറ്റി എന്ന് പറഞ്ഞ കാരണം പ്രത്യേകം വിളിച്ചത് വെച്ചായിരുന്നു.
1: ഓ പറഞ്ഞോളൂ.
2: ഒരു അപകടം പറ്റി കിടക്കാണ് ഞാന്.
0: എന്ത് പറ്റിയെ?
2: ഒരു സ്കൂട്ടർ, ഒരു ബുള്ളറ്റ് വന്ന് ഇടിച്ച്. ഞാൻ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മണ്ണത്തിയില് വെച്ചിട്ട്. അപ്പം

0: സർവീസ് റോഡിൽ കൂടെ തന്നെ പോവായിരുന്നു. അപ്പൊ ഹൈവേക്ക് കയറാനായിട്ട് ഒരു ബുള്ളറ്റ് വരുന്ന സമയത്ത് ഒരു ചെറിയ പയ്യനങ്ങനെയാണ്. അപ്പം ബുള്ളറ്റ് ഞാൻ ഇൻഡിക്കേറ്റർ ഓടിക്കുന്നത് ഹോണൊക്കെ അടിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ആ പയ്യൻ വന്ന സമയത്ത് എന്നെ കണ്ടില്ല, ഹൈവേ എന്ന് വരുന്ന ശ്രദ്ധിച്ചു വരുന്ന കാരണം എന്നെ കാണാണ്ട് എന്നെ എന്റെ വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് തട്ടി തട്ടിയപ്പോ എന്റെ വണ്ടി മറിഞ്ഞ് അങ്ങനെ സൈഡിലേക്കായി. പക്ഷെ ഞാൻ ഭാഗ്യത്തിന് എനിക്ക് വേറെ പരിക്കുകളൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് നോക്കിയപ്പോ കാലിലെ കുറച്ച് മാംസൊക്കെ പോയി. അപ്പൊ അതിനായിട്ട് സർജറി ഒക്കെ ചെയ്യേണ്ടി വന്നു. അങ്ങനെയൊക്കെ ആയിട്ട് കിടന്ന് ഒരു മാസം ഇപ്പം കിടപ്പിലായിരുന്നു.
1: ബ്രസ്റ്റിലാണ്.
0: അതെ
2: അതെ.
1: എന്തോ
0: ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു അപകടം പറ്റിട്ടേ കിടപ്പായിപ്പോയി.
2: എന്തായാലും ആ ഒരാളെ പ്രാഗിയും അല്ലാണ്ട് ദേഷ്യം വന്നിട്ടൊന്നും പറഞ്ഞില്ലല്ലോ.
0: ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഇത്തിരി പാനിക്കായി എന്ന് മാത്രം. പിന്നെ ഞാന് തൃശ്ശൂർക്ക് പോകുന്ന വഴിയായതുകൊണ്ട് വീട്ടില് അച്ഛനമ്മക്കൊക്കെ ടെൻഷൻ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞ് ചെറിയ മുറിവെള്ളെന്നൊക്കെ പറഞ്ഞാണ് പോയത്. എന്നെ ഇടിച്ചിട്ട് ആ പയ്യനും എന്റെ കൂടെ വന്ന് ഹോസ്പിറ്റലിലാക്കി ഒക്കെ ചെയ്തിട്ടാണ് പോയത്.
2: അതിനുശേഷം വണ്ടി എടുത്തോ? പിന്നെ
0: വണ്ടിയൊക്കെ എടുത്തു. പിന്നെ പോലീസിലെ കേസ്.
2: അതല്ല ചോദിച്ചേ,
1: അഭിവാദ്യം
0: ഇല്ല, ഞാൻ ഫുള്ള് ബെഡ് റെസ്റ്റിലാണ്.
2: അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉടനെ വണ്ടി എടുത്ത് പഴയ പോലെ ഓടിക്കാൻ തുടങ്ങണം. ഒരു പേടി മനസ്സിൽ വെച്ചേക്കരുതിട്ടോ.
0: ഇല്ല, അത് അത് പറയുന്നേരുന്നു. വണ്ടി എന്ന് പറയുമ്പോ എനിക്ക് കുറച്ച് പേടിയുണ്ട്.
2: പക്ഷെ അത് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഓടിക്കാണ്ടിരുന്നെങ്കിൽ പിന്നെ പേടിയിലേക്കായി പോവും. ഒരു ടെൻഷനും വേണ്ട, വണ്ടി ആവുമ്പോ തട്ടേമുട്ടൊക്കെ ചെയ്യും. പക്ഷെ ചേച്ചി പേടിക്കരുതിട്ടോ.
0: അല്ല, നമ്മള് ഇപ്പൊ ദിവസം തോറും കൊറേ അപകടങ്ങൾ കാണുകയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മള് ഒരപകടം പറ്റി കിടക്കുകയാണെങ്കിൽ നമ്മളിപ്പോ കാണുന്ന സിനിമകളിലാണെങ്കിൽ പോലും കാലൊടിഞ്ഞ് നടക്കുന്ന ആൾക്കാരെ
2: കാണുന്നേ. അങ്ങനെ നെഗറ്റീവിലേക്ക് നോക്കൊന്നും വേണ്ട. അഭിപറഞ്ഞ ഇനിയും വണ്ടി എടുക്കും, പറക്കും, ചെറിയ തട്ടുമുട്ടൊക്കെ ലൈഫിൽ ഉണ്ടാവും. അത് കാര്യമാക്കും വേണ്ട കേട്ടോ. ഓക്കെ, ഒരുപാട് ദൂരം പോവാണ്ട് നമുക്ക് കേട്ടോ. അത്ര ഓക്കെ. അപ്പൊ കോയമ്പത്തൂർ ചേട്ടൻ വരുമ്പോ പറയൂ, നമ്മൾ തിരക്കിന്ന് പറയണം കേട്ടോ. നല്ലൊരു ബുള്ളറ്റ് പാട്ട് വെച്ചുതരാം.
0: എന്റെ വീട്ടില് അമ്മയൊക്കെ സ്ഥിരമായിട്ട് കേട്ടോണ്ടിരിക്കുന്ന.
2: അമ്മേന്റെ പേര്?
0: എന്റെ അമ്മയുടെ പേര് നാരായണി.
2: നാരായണമ്മോ ഹലോ. എടാ ഹലോ കൊടുത്തിട്ടുണ്ട്
0: കേട്ടോ. അമ്മ വിളിച്ചിട്ട് കിട്ടാറില്ല, അതിപ്പോ ഞാൻ ആദ്യമായിട്ട് വിളിക്കുകയാണ്.
2: അമ്മ എന്താ
1: വിളിച്ചോളാൻ പറയൂ.
0: അമ്മ അടുത്ത് അടുത്തുണ്ട്, എന്നാലും കേട്ടോണ്ടിരിക്കുകയാണ്.
2: അമ്മയ്ക്ക് ഒന്ന് കൊടുത്തേ.
0: അമ്മയ്ക്ക് കൊടുക്കാം. ഹലോ.
2: എന്താണ് നാരായണമ്മ, ഞങ്ങളെ ഒന്നും വിളിക്കൂല, ഞങ്ങളോട് സ്നേഹമില്ലല്ലോ. ഒന്ന് വല്ലപ്പോഴും വിളിച്ചിട്ട്.
3: പിന്നെ ഞാൻ കൂടുതലും കേൾക്കുന്ന ഏഴ്
2: മണിക്കുള്ള സഞ്ചാരം, മിനു ഉലക സഞ്ചാരം.
3: പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കും.
1: എന്നിട്ട് സ്വാഗതം കൊച്ചിയിലേക്ക് കത്തുകൾ അയച്ചിരുന്നോ?
3: ഇല്ല, ലെറ്റർ ഒന്നും എഴുതാനില്ല, എഴുതിയിട്ടില്ല.
2: ഇനിയിപ്പോ അഭിവാദം അവിടെ ഉണ്ടല്ലോ.
3: രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തു കിട്ടാനായിട്ട്.
2: അമ്മ ഒരു കാര്യം ചെയ്യൂ, നമുക്ക് മെയിൽ അയക്കാൻ പറയൂ, അഭിവാദനയോട് മെയിൽ അയക്കാൻ പറയൂ കേട്ടോ. ഒരു പത്ത് പത്ത് പത്ത് പതിനഞ്ച് പാട്ടുകൾ അമ്മ സെലക്ട് ചെയ്തിട്ട് സിനിമയുടെ
1: നല്ല പാട്ടുകൾ
2: അന്ന് അഭിവാദനം അത് മെയിൽ ചെയ്ത് തരും കേട്ടോ.
1: ഓക്കെ, അഭിവാദന അടുത്ത് പറഞ്ഞേക്കോ, അല്ലെങ്കിൽ ശരത്ത് നല്ല അടി കൊടുക്കുന്നു.
2: ഒരുപാട് സന്തോഷം. അപ്പൊ വിദ്യയോ ശരത്തോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ചെയ്തുതരാം സ്വാഗതം കൊച്ചി കേട്ടോ. ഓക്കെ അമ്മ, ബൈ
3: ബൈ.
2: ശരി അഭിവാദന ബൈ.
0: ആ
2: അതായത് അമ്മയ്ക്ക് നിന്റെ കുട്ടിയെ പോലെ നോക്കാനുള്ള അവസരം കിട്ടിയേക്കാണ് ഇപ്പോ, നോക്കട്ടെ കേട്ടോ. അല്ല എനിക്ക് അത്ഭുതം
1: അല്ല സ്വാഗതം കൊച്ചി വിദ്യ ശരത്ത് ഉന്തിനിടക്കിട്ടല്ലോ,
2: നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തു കൊടുക്കാമല്ലോ. അപ്പൊ നമുക്ക് പറയാമല്ലോ, നാരായണമ്മയുടെ ആൾക്കാരാന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം.
1: പിന്നല്ല
2: വേണ്ടെങ്കിൽ വേണ്ട, വിദ്യക്ക് സ്നേഹമില്ലെങ്കിൽ വേണ്ട. ഞാൻ പറയട്ടെ വിദ്യ, സാധാരണ സ്ത്രീകള് വണ്ടി വളക്കാണെന്നൊക്കെ അത്യാവശ്യം ഏതൊരാൾക്കും മനസ്സിലാവൂലേ. കാരണം സ്ത്രീകൾ വണ്ടി വളക്കണേക്കാളും മുന്നേ കവളിങ്ങനെ വീർപ്പിച്ചു പിടിക്കുക, രണ്ടു കാലം താഴത്തേക്ക് ഇടുക, അങ്ങനെയൊക്കെ ഒരു മുൻകരുതലാണ് അവരുടെ മെയിൻ. പുരുഷന്മാരെ പോലെ കെയർലെസ് ആയിട്ട് വളച്ചിട്ട് സ്ത്രീ പെണ്ണുങ്ങൾ പോകൂലപ്പാ. അവർ ശരിക്കും ശ്രദ്ധിച്ച് നേരത്തെ തന്നെ രണ്ടു കാലം താഴേക്ക് ഫ്രീ ആക്കി വെച്ച്
1: ചില്ല് കൂടി കിട്ടോ ശരത്തെ.
2: എന്തിനപ്പാ
1: രണ്ട് മെഴുകുതിരിക്കല്ലേ,
2: പാട്ടിലേക്ക് പോവാല്ലേ. യെസ്, അപ്പൊ വീണ്ടും വിദ്യയെ പോലെ അഭിവർണ്ണയെ പോലെയുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഗംഭീര പാട്ടും അതിന് പുറകെ ഒരു ബുള്ളറ്റ് പാട്ടും കൊടുക്കാനുണ്ട്. അത് ആരും ചെയ്യാം, ആദ്യം ബുള്ളറ്റ്
1: പാട്ട് ആദ്യം പോട്ടെ.
2: അത് പോട്ടെ. യെസ്, ബുള്ളറ്റ്
1: ബുള്ളറ്റ് പാട്ടോടുകൂടി അഭിനയ അഭിവർണ്ണയുടെ പേടി പോയിക്കൊള്ളാം.
2: അതെ, പേടി അങ്ങനെ മാറ്റാം.
1: കേട്ടോ, ഫസ്റ്റ് ഡോസ് ആണ് വരുന്നത്, കേട്ടോളൂ.
2: ഹോണ്ടക്കോ ഡൈറ്റ് മ്യൂസിക് ആണ് കൂടെ ഞങ്ങളുണ്ട്.

0: ഗസലിന്റെ പാട്ടാണല്ലേ, നല്ല മെൽറ്റായി പോകുന്ന ഒരു പാട്ടാണ്.
1: യെസ്,
0: ഏനുണ്ടോടി അമ്പിളി ചന്തം
1: അല്ലോ,
0: ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, എല്ലാവർക്കും കൊടുക്കില്ലോ. അടുത്ത ആളെ വിളിക്കട്ടെ.
1: പിന്നെ ആയിക്കോട്ടെ. ഹലോ
2: ഹലോ
1: ഹലോ, സ്വാഗതം. ആരാണ്? പേര് പറഞ്ഞോളൂ.
2: എന്റെ പേര് സരസൻ.
1: എന്തോ
2: സരസൻ?
0: സരസൻ
1: സരസൻ ചേട്ടാ, എവിടെ നിന്നാണ്?
2: കടുങ്ങല്ലൂർ വളഞ്ഞമ്പലം.
1: കടുങ്ങല്ലൂർ വളഞ്ഞമ്പലം,
0: അവിടെ സ്ഥലമുണ്ടല്ലേ വളഞ്ഞമ്പലം.
2: ഇവിടെ
0: ചേട്ടൻ എന്താ പറയാനല്ലേ, പറഞ്ഞോ.
2: ഞാനേ ഒരു കടയിൽ നിൽക്കണം, ഈ കംഫർട്ട് സോഫ എന്ന് പറയുന്ന ഒരു ഫർണിച്ചറിന്റെ കടയിൽ ഇരിക്കണം. അപ്പൊ അതിന്റെ ഫ്രണ്ടില് ഒരു വളവാണ്. ആ വളവില് ഒരു വണ്ടിന്ന് എല്ലാ ദിവസവും നാലേകാലി ആലുവക്ക് പോണ ടൈമാണ്. അതിൽ നിന്ന് വണ്ടിയിൽ നിറച്ച് ഡീസൽ അടിക്കുമെന്നാണ് അവര് പറയണ. അവ ആ വളവ് വീശിയെടുക്കും. വീശി എടുത്ത് കഴിയുമ്പോഴേ ആ ഡീസൽ അവിടെ പോകും.
0: അയ്യോ,
1: എല്ലാ ദിവസവും?
2: എല്ലാ ദിവസവും. അപ്പൊ മാർച്ച് മാസം തുടങ്ങിയാണ് ഞാൻ കണ്ടേക്കണത്.
1: വണ്ടി പോയി
2: കഴിഞ്ഞപ്പത്തന്നെ ടൂ വീലർ
0: വരെയാണെങ്കിലും
2: ആ ടൂ വീലർ സ്ലിപ്പ് ചെയ്ത് പോവും. സ്ലിപ്പ് ചെയ്ത് പോയിട്ട് ഞങ്ങളുടെ കടയുടെ ഫ്രണ്ടില് വളഞ്ഞമ്പലം എന്ന് പറഞ്ഞ അമ്പലത്തിന്റെ കാറ്റോള അമ്പലത്തിന്റെ ഫ്രണ്ടില് എല്ലാ ദിവസവും വീഴലാണ്. ഏഴ് വണ്ടികൾ
0: വീണിട്ടുണ്ട്.
2: അവർക്ക് അപകടം പറ്റുന്ന പറഞ്ഞ മുട്ടുകാലി
0: തെന്നിപ്പോ തെന്നടിച്ച് വീഴല്ലോ, വലിയ അപകടം സംഭവിക്കും ശരിക്കും.
2: ഞാൻ എന്നിട്ട് ഒരു ദിവസം ഈ ഏഴ് പേര് വീണ് കഴിഞ്ഞപ്പോഴും ഇത് ഏത് വണ്ടിയാണെന്ന് അറിയണല്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം പുറത്തിറങ്ങി അപ്പൊ ഈ വണ്ടിയിൽ കത്തിന് പോലും ഒഴിക്കണോട്ടാണ് പോണത്.
0: അയ്യോ,
2: എന്നിട്ട് ആ വണ്ടി തിരിച്ചു വന്നപ്പോ ഞാൻ അയാളോട് വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, മാഷെ നിങ്ങളുടെ വണ്ടിന്ന് ഡീസൽ പോയിട്ട് ഇവിടെ മൂന്നാല് പേരുണ്ട്,

0: അയക്കുന്നത്. അപ്പൊ അതിന് എന്തെങ്കിലും ചെയ്യണം. നിങ്ങൾ ആ വളരെ വീശിയെടുക്കാണ്ടിരുന്നാ മതി. അപ്പൊ ആദ്യത്തെ ദിവസം ഒരു നമ്മുടെ തീയെന്നാണ് അവിടെ പരിഗണിച്ചത്. ആ ആദ്യം ചെയ്യുന്ന ആളാ. അപ്പൊ ഞാനെന്താ ചെയ്യണത്, ഞാൻ ഇവിടുന്ന് ഓടിപ്പോയി വെള്ളമായിട്ടാണ് പോണത്. ആ വീടിന് ആൾക്കാർക്ക് വെള്ളം കൊടുത്തിട്ട് അവിടെ മണ്ണ് ആ സൈഡിൽ ഞാനൊരു തൂമ്പ് എടുക്കുന്നുണ്ട് കൈക്കോട്ട്. അപ്പൊ ഞാൻ എല്ലാവരോട് പറയും, അവിടെ നിന്ന് വണ്ടികൾ തടഞ്ഞാലും അപ്പൊ ഞാൻ ഈ മണ്ണിടുള്ളൂ, കാരണം അവിടെ നിന്ന് വീശി എടുത്ത് വരും
1: ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി അല്ലേ.
0: ആ നമ്മളുടെ സേഫ്റ്റി നോക്കുന്നില്ല
2: സത്യം. എന്തായാലും ആ ഒരു കാര്യം
1: അവര് പരിഗണിച്ചോ അത്.
0: ഇപ്പൊ വണ്ടിക്കാരോട് ഞാൻ നിർത്തിയിട്ട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഇന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പിന്നെയും പറഞ്ഞു
2: ഒയ്യോ അയ്യോ. എന്തായാലും അത് നമ്മള് അധികാരികളുടെ ശ്രദ്ധയിലൊക്കെ പെടുത്തേണ്ടതും അവിടുത്തെ ഒരു പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ അവരുടെ സൂര്യവിഹാരത്തിന് തടസ്സമുള്ള രീതിയിലാണെങ്കിൽ അത് തീർച്ചയായിട്ടും നടപടികൾ എടുക്കണം. നമ്മള് എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ മണ്ണ് വാരിയിടാനും വെള്ളം കൊടുക്കാനും പോയി നിൽക്കാൻ പറ്റുമോ?
0: ഇതിന്റെ അപ്പുറത്ത് തന്നെ പാരഡൈസ് എന്ന് പറയുന്ന കോളിഡൈസ് എന്ന് പറയുന്ന
2: ഓ
0: അവിടുത്തെ പാപ്പൊക്കെ കൂടി ഒന്നാണ് ഈ സാധനം പരിഗണിക്കുന്നത്. ഇവർക്ക് വെള്ളവും കൊടുക്കലും
2: അയ്യോടാ
0: ഈ അവരുടെ കാലി മുട്ട് കാലി
2: പൊട്ടും. എന്തായാലും
0: ചിലപ്പോ മരുന്നൊക്കെ കൊടുക്കും.
2: എന്തായാലും ഇത് നിങ്ങളുടെ ആ ഒരു അധികൃതരോട് ഞങ്ങളുടെ ജനപ്രതിനിധികളോടൊക്കെ പറഞ്ഞിട്ട് ഒരു പരിഹാരം തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ എന്തൊരു കഷ്ടമാണ് ആൾക്കാർക്ക് സ്ഥിര അപകടം ഉണ്ടാക്കാന്ന് പറയുന്നത്. ഒരു ഉത്തരവാദിത്തമല്ലേ അത്. കഷ്ടമാണ് കാരണം അന്നം മുടങ്ങി
1: പറഞ്ഞിട്ടും അവരത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ സങ്കടം.
2: അത് തന്നെ വളവാണല്ലോ തിന്നിയങ്ങ് പോകുന്ന നേരെ
1: തീർച്ചയായും.
2: എന്നാലും അപകടങ്ങൾ വന്നിട്ട് ഒരു പ്രിക്കോഷൻ എടുക്കാൻ നിക്കണ്ട, ഇപ്പഴേ തന്നെ അത് കേട്ടോ ചെയ്യൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആകാശവാണിയിലേക്ക് തന്നെ അടുത്ത് ഓഫീഷ്യൽ വിളിച്ചു പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് സഹായം അറേഞ്ച് ചെയ്യാം കേട്ടോ.
0: കാരണം നാലേകാലാകുമ്പോഴത്തേക്ക്
1: ഞാൻ ഇവിടെ മാറും. കാരണം
2: ഈശ്വരാ. ഇപ്പൊ എന്തായാലും അതിനോടൊരു സൊല്യൂഷൻ അടിയന്തരമായിട്ട് അധികാരികൾ കേൾക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇടപെട്ടിട്ട് തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് ആ വണ്ടിക്കാർ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ആയിരിക്കില്ല, ഒരു അനാസ്ഥയായിരിക്കും.
1: സ്ഥലം ഒന്നുകൂടി
2: പറയൂ.
0: ഇപ്പഴുണ്ടല്ലേ
2: ആ സ്ഥലം ഒന്ന് പറയൂ. സ്ഥലത്തിന്റെ പേരെന്താണ്? വളഞ്ഞമ്പലം.
0: അടുങ്ങല്ലൂർ വളഞ്ഞമ്പലം. ഞങ്ങൾ സോഫയുടെ കടന്നു.
2: ഓ നമ്മുടെ ചാറ്റുകുളങ്ങര അമ്പലത്തിന്റെ ഒക്കെ അടുത്തല്ലേ. ചാറ്റുകുളങ്ങര അല്ലേ? ഓ അറിയാം അറിയാം അറിയാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും
0: അല്ല ആ പുള്ളി ഡ്രൈവറുണ്ടല്ല ആലോക്ക് പോകുമ്പ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടാണെന്ന് അപകടം പറ്റാണ്ട്
2: ശ്രദ്ധിക്കണ്ടെങ്കിൽ പോകുന്നായിരിക്കും സ്പീഡിൽ.
1: എന്നാലും ഒരാൾ പറയുമ്പോ അതിനെ പരിഗണിക്കാനുള്ള മനസ്സ് കാണിക്കും.
2: പരിഗണിപ്പിക്കാം നമുക്ക് കേട്ടോ. ഓക്കെ ഏട്ടാ. എന്തായാലും ഒരു ഒരു പൗരബോധമുള്ള ഒരു ആളോട് സംസാരിച്ച സന്തോഷത്തിൽ ഞങ്ങള് പാട്ട് വെച്ചു തരാം കേട്ടോ.
0: താങ്ക്
2: യു. അതൊരു വലിയ കാര്യല്ലേ, ഒരു സ്ഥിരമായിട്ട് അപകടം സംഭവിക്കുമ്പോൾ അവിടെ
1: മാറി നിൽക്കുന്നു പറയുമ്പോ എത്രമാത്രം
2: തീർച്ചയായിട്ടും. പിന്നെ വീടുന്നവർക്ക് ഇയാളെ കൊണ്ട് അവിടെ എല്ലാ സഹായവും
1: ചെയ്തു കൊടുക്കുന്നുണ്ട്.
2: പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഒരു ചെറിയ സഹായം ചെയ്താല് ഒരു ജീവനായിരിക്കും രക്ഷപ്പെടാൻ പോകുന്നത്. അപ്പൊ അത് അപകടത്തിൽ പറ്റുന്ന ആൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെ ആണെങ്കിൽ പോലും നമ്മളെ കൊണ്ടാവുന്ന പോലെ അത് വലിച്ചു വാരി. അതായത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത് ആ ഒരു അവസ്ഥ കൈകാര്യം ചെയ്യുന്നവരെ കൊണ്ടാണ്. ചുമ്മാ വലിച്ചു വാരി കൂട്ടി എടുക്കാണ്ട് അതൊരു ഒരു പ്രഥമ ശുശ്രൂഷ എപ്രകാരം വേണമെന്നുള്ളത്.
1: കാർ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആളെ പൊക്കി എടുക്കുമ്പോ നട്ടെല്ലിന് പ്രശ്നം വരാത്ത രീതിയിൽ പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് ഈ പറയുന്ന പോലെ നമ്മളുടെ തിരക്കുകളും അല്ലെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് അവിടെ എത്തണം എന്നൊക്കെയുള്ള ചിന്ത മാറ്റിവെച്ച് നമുക്ക് പുറകെ അവനാ ജീവനും വിലയുണ്ടെന്ന് ഒന്ന്
2: സത്യം
1: ചിന്തിക്കാം. ഒരു 5 മിനിറ്റ് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു പക്ഷേ പുറകെ വന്നേരെ നമുക്ക് രക്ഷിക്കാം.
2: അത് മാത്രല്ല, നമ്മളുടെ വണ്ടി കഴുക്കാകും ചോരയാകും എന്നൊക്കെ ഒരു ചിന്ത മാറ്റി നമ്മളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ആയിരുന്നെങ്കിലോ എന്ന ചിന്തയാണ് എമ്പതി ഉണ്ടാക്കിയെടുക്കുക. പ്ലസ് കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കണം എങ്ങനെ ശുശ്രൂഷ ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടും ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയും മക്കൾക്ക് ഉണ്ടാവട്ടെ. എന്തായാലും ഇതുപോലെ ഓടുന്ന വണ്ടികൾക്ക് ഇതാ ഇതുപോലത്തെ ഒരു പാട്ടായിരിക്കും. ശ്രദ്ധിക്കാതെ പോകുന്ന വണ്ടികൾക്ക് ഈ പാട്ടായിരിക്കും ഉത്തമം അല്ലേ.
1: അതെ.
2: എൻബോ FM കൊച്ചി 107.5 ഓൺ ദ ഗോ
1: റൈറ്റ് ടൈം മ്യൂസിക്.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: മ്യൂസിക് ആണ് കൂടെ ശരത്തും വിദ്യയുമാണ് ഞങ്ങൾക്കൊപ്പം. ആരാണ് ഞാനല്ല നീയല്ല മണ്ണെണ്ണ പെട്രോൾ
2: പോയി കത്തിപ്പോയി.
1: നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് കഥ പറഞ്ഞു തുടങ്ങാം. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞേ ഭാര്യമാരുടെ കാര്യം, ഞാൻ പുതിയ വണ്ടി എടുത്തിട്ടോ ആരോടും പറയാത്ത കാര്യമാണ് തരം. ഈ രഹസ്യം നമ്മളോട് കൂടി മണ്ണടിയണം. യെസ്, അപ്പൊ ഞാൻ പുതിയ വണ്ടി എടുത്തു, ഡ്രീം കാറാണ്. ഇത്രയും പൈസ മുടക്കിയിട്ട് നമ്മൾ ലോൺ എടുത്തിട്ടും തേടിയും പാടിയും ഒക്കെ കാൽക്കോടി രൂപയുടെ വണ്ടി എടുത്തു. പൂജ, അപ്പൊ നമ്മൾ ദൃഷ്ടിദോഷം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മാറ്റാൻ പൂജ കഴിച്ചു. അപ്പൊ നമ്മുടെ ബന്ധുവായിട്ടുള്ളൊരു ആള് അവിടെ പോയപ്പോ വൈഫ് പറയുകയും ചെയ്തു, മേ ഇയാളൊക്കെ ദൃഷ്ടി ഉണ്ടാവും. ഞാൻ പറഞ്ഞു നമ്മളിതിനൊക്കെ അന്ധവിശ്വാസം. പിന്നെ വീടിനടുത്ത് എന്റെ വീട്ടിലേക്ക് കയറ്റി വളക്ക എനിക്ക് പുതിയ വണ്ടി. ഞാൻ ഇനി എന്റെ വീടിൻ്റെ ഇട്ടാവട്ടത്തിൽ വളച്ചിട്ട് ഒരു പറ്റണ്ടെന്ന് ഓർത്തിട്ട് നേരെ എന്റെ വീടിനോട് അറ്റത്തേക്ക് പോയിട്ട് അവിടെ ഞാൻ നൈസായിട്ട് നോക്കി വളക്കുന്നു. ഞാൻ മിക്കപ്പോഴും ഫ്രണ്ട്സിന്റെ ഒക്കെ കുറച്ച് വലിയ വണ്ടിയാണല്ലോ, ഈ വലിയ വണ്ടി ആയതുകൊണ്ട് ഏത് ഫ്രണ്ട്സിന്റെ ഒക്കെ വണ്ടിയൊക്കെ വരുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് വളക്കാറുള്ളത്. ഇന്ന് വരെ പറ്റിയിട്ടില്ല. പൂജിച്ചു കൊണ്ടുവന്ന വണ്ടി തൊട്ട് ബാക്കിലുള്ള ആ ഒരു പോസ്റ്റില് ബാക്ക് എടുക്കുമ്പോൾ അത് ക്യാമറയുണ്ട്, ചുറ്റുപാട് എല്ലാ സാധനമുണ്ട്, എന്നിട്ടും ആ ബാക്കിൽ ഇടിക്കുന്നു. ഒരു 4000 രൂപ അതിന്റെ ബാക്കിൽ ചില്ലങ്ങ് പൊട്ടിപ്പോയി. ചില്ല് മീൻസ് ഈ മറ്റേ ലാമ്പില്ലേ, ആ ലാമ്പിന്റെ കവർ. അപ്പോ ചെറിയ സ്ക്രാച്ചും വന്നു. പ്രധാന കാര്യം ഇത് വീട്ടിൽ പറയാൻ പറ്റില്ല, വീട്ടിൽ പറഞ്ഞ ടെൻഷനാവും. നേരത്തെ മൂപ്പര് പറഞ്ഞ പോലെ ഇതെങ്ങനെ ഭാര്യേനെ അമ്മേനെ, ഒരു കള്ളം ഏറ്റവും കൂടുതൽ മറക്കാൻ പ്രയാസം ഭാര്യേനെ അമ്മേനെ ആയിരിക്കുമല്ലോ, നമ്മുടെ മുഖഭാവം മാറിയേ മനസ്സിലാവും വീട്ടുകൾക്ക്. അപ്പൊ എന്ത് പറഞ്ഞാൽ ഇവരെ ഇവിടെ മറച്ചു വെക്കും. ഞാൻ നേരെ വണ്ടി തിരിച്ചിടാണ്ട് അങ്ങടേക്ക് തിരിച്ചു. എനിക്ക് ക്ലാസ് ഉണ്ട്, ഞാൻ സെഷൻ ഉണ്ട് പോണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഉച്ചക്കൽ സെഷൻ, ഉച്ചക്കൽ ഇപ്പഴേക്ക് പോണം അവര് സമയമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം കുറെ എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നേരെ ഇവിടെ ചെന്നിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ട് എനിക്ക് ഇത്രയും പെട്ടെന്ന് ഈ സാധനം ഒന്ന് ശരിയാക്കി തരാൻ പറയുന്ന സാറേ, രാവിലെ ഇട്ടാലും ഉച്ചക്ക് കിട്ടുള്ളൂ, സ്റ്റോക്കില്ല. ഞാൻ കൊടുത്ത സ്ഥലത്ത് സ്റ്റോക്കില്ല, മേഴ വണ്ടി മേടിച്ചു വേറെ ഷോറൂമിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ 2 മണിക്കൂർ എടുക്കും. അപ്പോൾ 2 മണിക്കൂർ ബാക്കിൽ സ്ക്രാച്ച് എന്ത് ചെയ്യും ഞാൻ, കാരണം പുത്തൻ വണ്ടി പൂച്ചിറക്കുള്ളടാ, എന്ത് ചെയ്യും? അപ്പോഴാണ് ഞാൻ ഒരു ചേട്ടൻ്റെ അടുത്ത് ചേട്ടാ എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടി ചെയ്യാൻ പറ്റും, അല്ല പച്ച മഞ്ഞ നീലെ കൊട്ടി എന്തെങ്കിലും ചെയ്യാൻ
2: പറ്റും.
1: ഇത് ശരിക്കും അറിയാൻ പറ്റും, പുള്ളി ഭയങ്കര താത്വിക ചിന്ത. അപ്പൊ ഞാൻ നോക്കി, പുള്ളി ഭയങ്കര സ്കില്ലുള്ള മനുഷ്യനാണ്. പുള്ളി എവിടെയോ അയക്കാനുള്ള കുറച്ച് വണ്ടിയുടെ മെറ്റീരിയൽസ് അതിങ്ങനെ പ്രത്യേകമായിട്ട് പാക്ക് ചെയ്യുന്ന കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇയാളുടെ കയ്യിൽ പണി അറിയാം, കുറച്ച് വെയിറ്റ് ചെയ്താലും എന്തെങ്കിലും ചെയ്യും. കാരണം ഒരു ഒരു ഒരു പാഴ്സൽ ചെയ്യേണ്ട സാധനം ഇയാൾ പാക്ക് ചെയ്യുന്ന രീതി കണ്ടപ്പോൾ മനസ്സിലായി ഐഡിയ ഉള്ള മനുഷ്യനാണെന്ന്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, കുറച്ച് ജാടെ കിട്ടെങ്കിലും ചേട്ടൻ വന്ന് നൈസായിട്ട് ആർജി നമ്മൾ ചേട്ടൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൊന്നുരുളിയെ പാടിയില്ല ചേട്ടനാ, നൈസ് ചേട്ടൻ. ചേട്ടൻ വന്ന് ഡിങ് ഡിങ് ഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബ്ലാക്ക് സാധനം ഒട്ടിച്ചു. സി എന്നോട് പലരും അത് കണ്ടിട്ട് എങ്ങനെയാണ് സാധനം, അത് നൈസ് സ്റ്റിക്കർ വർക്ക് ഇപ്പോഴും അടിയിൽ വരഞ്ഞ പാടുണ്ട്, ആരോടും പറഞ്ഞിട്ട്.

0: പക്ഷെ അന്ന് വൈകുന്നേരത്തേക്ക് സാധനം മാറ്റി കിട്ടി, നേരെ വീട്ടിലേക്ക് പോകുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല,
1: ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ
0: ഇല്ല, ഞാൻ പറഞ്ഞു കാരണം നമുക്ക് ഈ ഒരു കുറ്റബോധം തോന്നി ചെയ്യുന്നതിൽ യാന്ത്രിക ഒരിക്കലോ നീ ഇത് പോയിട്ട് വിളിച്ചു പറയാന്നുള്ള ധാരണ എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞു കേട്ടോ. നേരത്തെ പറഞ്ഞതാണ് നമുക്ക് ചില സന്ദർഭങ്ങളിൽ ചില അപകടങ്ങൾ ഉണ്ടായാലും ആദ്യം വിചാരിക്കല് ഇതൊന്നും ആരോടും പറയാണ്ട് നമുക്ക് ആ രഹസ്യം ഒന്ന് കുഴിച്ചുമൂടാനായിരിക്കും. പക്ഷേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കുഴിച്ചു മൂടുന്ന സമയത്ത് അത്രയും ബദ്ധശ്രദ്ധരായിരിക്കുക, കാരണം ചില കാര്യങ്ങൾ നമ്മൾ ആരോടെങ്കിലും ഷെയർ ചെയ്യാത്തിടത്തോളം കാലം ഒരാഘാതം തുറന്നുണ്ടാവുന്ന വള്ളികൾ ചിലപ്പോൾ നമുക്ക് ഒറ്റക്ക് താങ്ങാൻ പറ്റുന്ന വരില്ല. അതുകൊണ്ട് ഏത് കാര്യവും ആരോടെങ്കിലും ഒന്ന് പറയേ അല്ലേ വിദ്യ.
1: വണ്ടി തട്ടി പറയാതിരുന്നു, എനിക്ക് പറയാനുള്ള ഒരു ചാൻസ് നഷ്ടപ്പെടുത്തി, ഒരു കുടുംബം കലക്കാൻ പറ്റുമായിരുന്നു.
0: ദി കാർ മൂവിയിലെ രാജയോഗം പാട്ട് വെച്ചിട്ട് ചാച്ചിക്ക്
1: ആയിക്കോട്ടെ.
0: അപ്പൊ വിളിക്കൂ 0484-2-4-2-8-1-0-1 വിളിച്ചിട്ട് എവിടെയെങ്കിലും ചെറുതായിട്ട് മുട്ടി തട്ടി പൊട്ടി ആ കാര്യങ്ങൾ പറയാ നമ്മളോട്.
1: ഇനി വേറെ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങളോട് മാത്രം പറഞ്ഞു.
0: ഇതുപോലെ
1: ആരും അറിയില്ല,
0: ഞങ്ങൾ ആരോടും പറയൂല.
1: അങ്ങനെ പറയുമോ നമ്മള്?
0: നമ്മൾ അത്രക്കാരൻ ഹിഹും
1: അതല്ല.
0: പാട്ടേക്ക്.

0: Rainbow FM presents Giant of Waves. Giant of Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. It's the World Cup time. റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങളിൽ ജൂലൈ 4-ാം തീയതി പുലർച്ചെ 3:30 ഏവരും കാത്തിരിക്കുന്ന മത്സരം. തങ്ങളുടെ അൺബീറ്റൺ റൺ തുടരാനായി ക്യാബോ വേർദെ എതിരിടുന്നു ടൂർണമെന്റ് ഫേവറേറ്റുകളായ അർജന്റീനയുമായി. അർജന്റീന വേഴ്സസ് ക്യാബോ വേർദെ ജൂലൈ 4-ാം തീയതി പുലർച്ചെ 3:30 രാവിലെ 7 മണിക്ക് ലാറ്റിൻ അമേരിക്കൻ കരുത്തിന് തടയിടാനായി ആഫ്രിക്കയിൽ നിന്നുള്ള കരുത്തന്മാർ. കൊളംബിയ വേഴ്സസ് ഘാന ജൂലൈ 4th morning 7 AM. ജൂലൈ 4-ാം തീയതി തന്നെ രാത്രി 10:30 ഡച്ച് പടയെ തച്ചുടച്ചു വരുന്ന മൊറോക്കോയെ എതിരിടുന്നു ഹോസ്റ്റ് നേഷൻ കാനഡ. കാനഡ വേഴ്സസ് മൊറോക്കോ ജൂലൈ 4th 10:30 PM. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
2: Rainbow FM 107.5. Musically yours.
3: You are listening to Akashvani Rainbow FM Kochi 107.5. 107.5.

0: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും. സ്റ്റേഷൻ ഓഫ് ദി നേഷൻ റെയിൻബോ 107.5 വിദ്യ
1: കൂടെ ഉള്ളത്.
0: അർജു ശരത്തും വിദ്യ ഉണ്ട് കൂടെ. വേറെ ആരാണ്
1: കൂടെ ഉള്ളത്? ആരാന്ന് പറയണ്ടേ.
0: ഹലോ
2: ഹലോ
0: ആരാണ്?
2: ഈ ശബ്ദം കേട്ട് ഒരുപാട് നാളായല്ലോ.
0: ഞാനിവിടെ ഉണ്ടല്ലോ.
2: ഞാനും കിടന്നവരൊക്കെ അന്വേഷിക്കുവാണ്. എവിടെ പോലും ചോദിക്കണേ സ്വരക്കല്ലാപത്തി കേട്ടിട്ട് പിന്നെ അങ്ങോട്ട് കേൾക്കണ്ടായില്ലേ.
0: അച്ചടാ,
2: ഞാനിപ്പോ അവസാനം റേഡിയോ വെച്ചപ്പോഴും നിങ്ങൾ വിളിക്കാൻ പറയും. എന്ത് പതിവാണെന്ന് കാഴ്ച എനിക്ക് മനസ്സിലായില്ല. മോന്റെ ഒറ്റ കേട്ടാന്ന് വിളിച്ചതാണ്.
0: അയ്യോളാ,
1: ആരാണെന്ന് പറഞ്ഞില്ലല്ലോ.
2: എന്റെ പേര് സിന്ധു. ഞാൻ ഗോസ് ജംഗ്ഷനിന്നാണ് വിളിക്കാറ്. വൈറ്റ്
0: സിന്ധുക്കുട്ടി പറയൂ.
2: നിങ്ങളുടെ പരിപാടി കേട്ടപ്പോഴാണ് എന്താ ശ്രദ്ധിച്ചപ്പോഴാണ് നിങ്ങള് അവിചാരിതമായി സംഭവിച്ച കാര്യങ്ങൾ പറയാം.
0: അപകടത്തെ കുറിച്ചൊക്കെ എന്താണ് ആ സമയത്ത് ഉണ്ടായത്? എവിടെയെങ്കിലും തട്ടോ മുട്ടോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥ എന്തായിരുന്നു?
2: അത് എനിക്കല്ല മോനെ, ഞങ്ങളുടെ അമ്മളത്, ഞങ്ങളുടെ അമ്മ. പുള്ളിയുടെ പണി എന്താന്നാ, 82 വയസ്സായി. അധികം പുറത്തോട്ടൊന്നും പോരുന്നു. ഞങ്ങളെല്ലാവരും പോയിക്കഴിഞ്ഞു ഇവിടുന്ന് അമ്പലത്തിലോട്ട് ചാടും. വേറെ പോകില്ല, അമ്പലത്തിലോട്ട് ചാടും. വണ്ടി എന്താ എന്തായാലും നോക്കൂല, മറ്റേ ചാട്ടം. അങ്ങനെ ചാടി. ഇപ്പൊ ഒരു സ്കൂട്ടർ വന്ന് മുട്ടി. സ്കൂട്ടർ വന്ന് മുട്ടി അമ്മ വീണ്, കാലിതൊക്കെ പൊട്ടി. അപ്പൊ ഞങ്ങള് വേണ്ടപ്പെട്ട ഒരു പയ്യൻ കണ്ട്. അപ്പൊ ചോദിച്ചു കനകമ്മയെ, കനകമ്മയെന്ന് എല്ലാവരും വിളിക്കാറ്. അപ്പൊ ഇതിന് കനകമ്മ ഹോസ്പിറ്റലിൽ പോണോ? അവര് വേണ്ട മോനെ,
0: ഒരു കുഴപ്പമില്ല, നമുക്കൊരു കുഴപ്പമില്ല.
2: അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാല്, ഞങ്ങളുടെ പെങ്ങളുടെ മോൻ അപ്പു അവന്റെ കൂട്ടുകാരെ ഇത് കണ്ടിട്ടുണ്ടായി. അവൻ അപ്പൊ തന്നെ വിളിച്ച് അപ്പുവിനോട് പറഞ്ഞു. അവൻ ഞങ്ങളോട് വീട്ടിൽ തന്നെ വിളിച്ച് പറഞ്ഞു. അമ്മ ഒന്നും അറിയാത്ത മട്ടിങ്ങനെ വന്ന് കേറി അകത്തോട്ട്. അകത്തോട്ട് കേറി കഴിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ അവൻ വന്ന്, കനകമ്മേ എന്ത് പറ്റി, എനിക്കൊന്നും പറ്റിയില്ലടാന്ന് പറഞ്ഞു. അപ്പൊ കനകമ്മ വീണെന്ന് പറഞ്ഞല്ല, ആര് പറഞ്ഞു? അവസാനം കൊളമായി, കാല് പതുക്കെ ഒന്ന് ഒടിഞ്ഞു. അങ്ങനത്തെ അവസ്ഥ സ്ഥിരം ഇതൊക്കെ തന്നെ പണി. എങ്ങനെയെങ്കിലും ഒളിച്ചു പോകും, ആരെങ്കിലും നിന്ന് വിളിച്ച് വീട്ടിലോട്ട് പറയും. ഞാനൊന്നും പറഞ്ഞില്ലേ, നാമ നാരായണാമത്ത്
0: എന്തായാലും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിപ്പോ തമാശക്കപ്പുറത്തേക്ക് അമ്മയുടെ പ്രായം വെച്ച് നോക്കുമ്പോഴേ പാവല്ലേ,
1: കുട്ടികളുടെ സ്വഭാവമായല്ലേ.
2: എന്താ ചെയ്യാ, പറഞ്ഞാ കേക്കണ്ട. അമ്മയുടെ വിചാരം എന്താന്നാ, അമ്മ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ, അമ്മയുടെ മൂന്ന് ആമക്കളാണ്, ഈ ആമക്കൊക്കെ വേണ്ടിയാണ് അമ്പലത്തിൽ പോണത്, ഇല്ലെന്ന് പറയാനില്ല. ഞങ്ങൾ പറയാം, അമ്മ അമ്മ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാ പോരെ, ദൈവം കേൾക്കൂല. ദിവസം പോകുന്നു പറഞ്ഞാ എല്ലാരും അങ്ങാടും ഇങ്ങാടും പോയി കഴിയുമ്പോ ഒളിച്ചും പാത്തും പോകും. അത് ഈ അവസ്ഥയിലെത്തും.
1: മക്കളോടുള്ള സ്നേഹമാണ് പ്രധാനം.

0: പ്രധാന കാരണം അല്ലേ? അല്ല, പ്രായമായി കഴിയുമ്പോ ഇങ്ങനെ ആയിരിക്കുമല്ലോ കുട്ടികളുടെ സ്വഭാവമൊക്കെ.
1: അപ്പൊ എന്തായാലും ആ അമ്മേനെ പൊന്നുപോലെ നോക്കാം നമുക്ക് കേട്ടോ. നല്ല പാട്ടും വെച്ച് തന്നേക്കാം. ഓക്കെ, ഒരുപാട് സ്നേഹം അമ്മ, ഇനി നമുക്ക് സംസാരിക്കാം കേട്ടോ.
2: പണ്ടത്തെ അമ്മു സന്തുഷ്ട കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ആഗ്രഹം.
1: തീർച്ചയായിട്ടും. അപ്പൊ അരികെ എന്ന് പറഞ്ഞ പ്രോഗ്രാം വന്നിട്ടുണ്ട്, നമുക്ക് കുറച്ചും കൂടി സമയമൊക്കെ നീട്ടി പിടിച്ച് നമ്മള് കഥയൊക്കെ വായിച്ചു തരാം കേട്ടോ. ഓക്കെ അമ്മ, ഓക്കെ, ബൈ ബൈ ബൈ ബൈ. ശരി അമ്മ, ശരി. വിദ്യക്ക് മനസ്സിലായി എന്താ പറഞ്ഞേന്ന്? പണ്ട് പ്രണയസിലാവത്ത് ഞാൻ ഈ കഥകൾ വായിക്കുമായിരുന്നു. അപ്പൊ ആ കഥകളുടെ വിശേഷമാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു കുഞ്ഞു പാട്ടിന് ശേഷം നമുക്ക് ഓണപ്പെരുക്കത്തിന്റെ കാര്യം വിട്ടുപോയി, നമുക്ക് നേരെ അത് കേൾക്കാം. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ഇതാ വരുന്നു. അടുത്ത പാട്ടിന് ശേഷം ലോകകപ്പിന്റെ വിശേഷങ്ങളുമായി ഓണപ്പെരുക്കം.

0: ഫിഫ വേൾഡ് കപ്പ് അതിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. റൌണ്ട് ഓഫ് 16 ടീമുകൾ കപ്പ് സാധ്യതകൾ നിലനിർത്താനായി പൊരുതിയപ്പോൾ ചില വമ്പൻ ടീമുകൾ പുറത്തായി. ജർമ്മനിയും ഡച്ച് ടീമും അക്കൂട്ടത്തിൽപ്പെടുന്നു. റൌണ്ട് ഓഫ് 32 ജീവൻ മരണ പോരാട്ടമാണ് നടന്നത്. അവസാന നിമിഷങ്ങളിൽ ഫലങ്ങൾ മാറി മായുന്ന ആവേശമാണ് ഈ മത്സരങ്ങൾ നൽകിയത്. ഒരു പ്രത്യേകത എന്ന് പറയാനുള്ളത്, 9 ആഫ്രിക്കൻ ടീമുകൾ യോഗ്യത നേടിയെങ്കിലും കുറേയധികം ടീമുകൾ 16 യോഗ്യത കയറിയില്ല എന്നതാണ്. എങ്കിലും കഠിനമായ മത്സരങ്ങളിൽ എതിരാളികൾക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ഇക്കൂട്ടർ ലോകകപ്പ് വേദിയിൽ നിന്ന് പിൻവാങ്ങിയത്. ആവേശം തുടിക്കുന്ന ഗ്രൂപ്പ് 32 പോരാട്ടങ്ങളെക്കുറിച്ചും 16 വരുന്ന ടീമുകളെക്കുറിച്ചും വിവരണം നൽകുന്നു സ്പോർട്സ് കമന്റേറ്ററും എഴുത്തുകാരനുമായ ശ്രീ ഹാരിസ് നെന്മേനി.
1: ലോകകപ്പിലെ നോക്കൌട്ട് മത്സരങ്ങൾ തുടരുന്നു, അട്ടിമറികളും തുടരുന്നു. ടൂർണമെന്റിലെ വമ്പൻ ടീമുകളായ ജർമ്മനിക്കും നെതർലൻഡിനും മടക്ക ടിക്കറ്റ് കിട്ടുന്നതും ഇംഗ്ലണ്ടും ബ്രസീലും പോർച്ചുഗലും ബെൽജിയവുമെല്ലാം അവസാന ഘട്ടത്തിൽ കളിപിടിക്കുന്നതും കണ്ടു. അതേസമയം ജപ്പാനെയും കോങ്കോയെയും പോലുള്ള പുതുശക്തികൾ കടുത്ത പോർവീര്യം പുറത്തെടുത്ത് പുറത്താവുന്നതും കണ്ടു. മത്സരങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. അട്ടിമറികളുടെ ദിനം എന്ന് വിശേഷിപ്പിക്കണം ബ്രസീലും ജർമ്മനിയും നെതർലാൻഡുമെല്ലാം കളത്തിലിറങ്ങിയ മത്സരങ്ങളുടെ ദിവസത്തെ. ബ്രസീലും പരാഗ്വയും മൊറോക്കോയും ജയം കണ്ട ദിവസം ജർമ്മനിക്കും നെതർലാൻഡിനും കണ്ണുനീരിന്റേതായി. ബ്രസീൽ ജപ്പാൻ. അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവിക്കാൻ ബ്രസീൽ അനുവദിച്ചില്ല. ജപ്പാന്റെ വെല്ലുവിളി 2-1 മറികടന്ന് അവർ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചു. ആദ്യ പകുതിയുടെ തുടക്കം തൊട്ട് ആക്രമിച്ചത് ബ്രസീലായിരുന്നുവെങ്കിലും ഖാനതികളെ നടുക്കിക്കൊണ്ട് ഗോളടിച്ചത് ജപ്പാനാണ്. ഗോൾ സ്കോർ ചെയ്ത സാനോയുടെ മാത്രം മിടുക്കിൽ പിറന്ന ഗോൾ. മിസ്പാസ് റാഞ്ചി എടുത്ത് കുതിച്ച സാനോ ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത വെടിയുണ്ട ബ്രസീലിനെ നടുക്കി. രണ്ടാം പകുതിയിൽ പക്ഷേ കളത്തിൽ കണ്ടത് മറ്റൊരു ബ്രസീലിനെയായിരുന്നു. ഹെൻറിക് ഇറങ്ങിയത് അവരുടെ നീക്കങ്ങളുടെ ഗതിവേഗം കൂട്ടി. 52 മിനിറ്റിനും 57 മിനിറ്റിനും ഇടയിൽ 4 ഗോൾ ശ്രമങ്ങൾ. ഗുയ്മെറസിന്റെ ഹെഡർ സുസുക്കി തടഞ്ഞു. പിന്നാലെ ടോമിയാസുവും സുസുക്കിയും ചേർന്നുള്ള ഗോൾ ലൈൻ സേവ്. തൊട്ടു പിന്നാലെ ബ്രസീലിന്റെ ഗോൾ. ഗബ്രിയേലിന്റെ തകർപ്പൻ പാസിൽ കാസിമേറയുടെ ഹെഡർ. സ്കോർ 1-1. ഇതിനു പിന്നാലെ വിനീഷ്യസിന്റെ തകർപ്പൻ ഓട്ടവും അടിയും കണ്ടു. പക്ഷേ ഗോളി സുസുക്കി വീണ്ടും ജപ്പാന്റെ രക്ഷകനായി. ഒടുവിൽ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങവെ മാർട്ടിനെല്ലിയുടെ വിജയഗോൾ. ഗുയ്മെറസിന്റെ അസിസ്റ്റ് പിടിച്ചെടുത്ത് ശാന്തമായ ഫിനിഷ്. 2-1 ബ്രസീൽ പ്രീ ക്വാർട്ടർ. ജർമ്മനി പരാഗ്വേ. നോക്കൌട്ടിലെ ആദ്യ അട്ടിമറിയിൽ ജർമ്മനിയെ വീഴ്ത്തി പരാഗ്വേ പ്രീ ക്വാർട്ടറിൽ. എക്സ്ട്രാ ടൈമും കടന്ന ടൈബ്രേക്കറിലേക്കു നിന്ന മത്സരത്തിനൊടുവിലായിരുന്നു ലാറ്റിൻ അമേരിക്കൻ ടീമിന്റെ ജയം. മുഴുവൻ സമയവും അധിക സമയവും പൂർത്തിയായപ്പോൾ കളി 1-1 സമനിലയിലായിരുന്നു. ഗലാർസയുടെ അസിസ്റ്റിൽ എൻസിസോ അടിച്ച ഗോളിൽ പരാഗ്വേയാണ് ആദ്യം മുന്നിലെത്തിയത്. വീര്യം വിടാതെ പൊരുതിയ ജർമ്മനി കൈ ഹാവേർട്സിന്റെ ഗോളിൽ സമം പിടിച്ചു. ഫ്ലോറൻവിഡ്സിന്റെ അസിസ്റ്റ്. സ്കോർ 1-1. ജർമ്മനി തന്നെ പിന്നെയും ആധിപത്യം തുടർന്നുവെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു. ഒടുവിൽ ഷൂട്ട് ഔട്ട് എന്ന അനിവാര്യത. കൈ ഹാർഡ്വർട്സിന് പിഴവ് പറ്റുന്നത് കണ്ടുകൊണ്ടാണ് ഷൂട്ട് ഔട്ട് തുടങ്ങിയത്. അവസരം മുതലെടുത്ത് മൗറൂഷ്യോ പരാഗ്വേയെ മുമ്പിലെത്തിച്ചു. തുടർന്ന് ജോഷ്വാ കിമ്മിച്ചും ജമാൽ മുസിയലയും ജർമ്മനിക്കായി പെനാൽറ്റി പിഴവില്ലാതെ വലയിലെത്തിച്ചു. ഗോമസും ഗലാർഡയും പരാഗ്വേയുടെ കിക്കുകളും ഗോളാക്കി മാറ്റി. അപ്പോഴും പരാഗ്വേ 3-2 മുമ്പിൽ തന്നെയായിരുന്നു. നാലാം കിക്കെടുത്ത ജർമ്മനിയുടെ വോൾട്ടേഴ്സിനും പരാഗ്വേയുടെ സനാബിറയ്ക്കും പിഴച്ചു. അമീതി ജർമ്മനിയുടെ 5th കിക്ക് വലയിലെത്തിച്ചതോടെ 3-3 സമനില. പരാഗ്വേയുടെ അവസാന കിക്കെടുക്കാൻ വന്ന ബാൽബൂയിന സ്കോർ ചെയ്തിരുന്നു എങ്കിൽ മത്സരം അവിടെ തീർന്നേനെ. പക്ഷെ പിഴച്ചു. അതോടെ സടനത്തിലേക്ക്. തായുടെ ആദ്യ അടി ബാറിന് മീതെ പറന്നപ്പോൾ കളി ജയിക്കാൻ പരാഗ്വേയ്ക്ക് വീണ്ടും അവസരം. ഇത്തവണ കാനിലേക്ക് പിഴച്ചില്ല. ഷൂട്ടൌട്ട് കടമ്പ കടന്ന് പരാഗ്വേ പ്രീ ക്വാർട്ടറിൽ. നെതർലാൻഡ് മൊറോക്കോ. വീണ്ടും ഒരു ഷൂട്ടൌട്ട് വിധി നിർണയിച്ച റൌണ്ട് 32 മത്സരത്തിൽ മറ്റൊരു അട്ടിമറി കൂടി. മൊറോക്കോ താരസമ്പന്നമായ നെതർലൻഡിനെ വീഴ്ത്തി. സാധാരണ സമയത്ത് സ്കോർ 1-1 ആയിരുന്നു. ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമാണ് കളിയിലുടനീളം പുറത്തെടുത്തത്. ആദ്യ പകുതി പക്ഷേ ഗോൾരഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ നെതർലൻഡാണ് ആദ്യം സ്കോർ ചെയ്തത്. സോമർവിൽ വീണുകിടന്ന് നൽകിയ അസിസ്റ്റ്. കോഡി ഗാക്പോ ബോക്സിൽ നിന്ന് ഗോളിലേക്ക് തൊടുത്തു. കളി 73 മിനിറ്റ് പിന്നിട്ടിരുന്നു അപ്പോൾ. പിന്നീടൊരു തിരികെ വരെ ഉണ്ടാവില്ല എന്ന് കരുതിയ ഘട്ടത്തിൽ പക്ഷേ മൊറോക്കോ സമനില നേടി. ഇസാ ദിയോഫിന്റെ തകർപ്പൻ ഹെഡർ. 1-1. അധിക സമയത്ത് കളി ജയിക്കാൻ മൊറോക്കോക്കാണ് അവസരം ലഭിച്ചത്. പക്ഷേ ക്ലോസ്

റേഞ്ചിൽ നിന്നും റഹീമിക്ക് പിഴച്ചു. വർബോഗൻ ഡച്ചിന്റെ രക്ഷകനായി. പിന്നീട് ഷൂട്ടൌട്ട്, പിഴവുകളുടെ പരമ്പര തന്നെ അരങ്ങേറിയ ഷൂട്ടൌട്ട്. നെതർലൻഡിന്റെ കൂപ്പ് മൈനറുടെ കിക്ക് ഗോളായി മാറി. തൊട്ടു പിന്നാലെ മൊറോക്കോയുടെ റയാനയുടെ അടി ബാറിൽ തട്ടി മടങ്ങി. ഡച്ചുകാരുടെ അടുത്ത കിക്കെടുത്ത ക്ലൈവർട്ടിന്റെ അടി പോസ്റ്റിൽ തട്ടി മടങ്ങി. റഹീമിയുടെ അടി ഗോൾ. സ്കോർ 1-1. പിന്നാലെ വേഹോസ്റ്റും തെൽബിയും സ്കോർ ചെയ്തു. ടിംബർ എടുത്ത നാലാം കിക്ക് പോസ്റ്റിന് പുറത്തേക്ക്. മൊറോക്കോയുടെ നാലാം കിക്കും പാളി. അഷ്റഫ് ഹക്കീമിയുടെ അടി പോസ്റ്റിൽ തട്ടി മടങ്ങി. അഞ്ചാം കിക്കെടുത്ത നെതർലാൻഡിന്റെ സോമർവില്ലിന്റെ അടി ഗോളി സോബ്നു തടുത്തിട്ടു. മൊറോക്കോയുടെ അഞ്ചാം കിക്കെടുക്കാനെത്തിയത് സൈബാരി. പിഴവില്ലാതെ വലയിൽ മൊറോക്കോക്ക് ജയം. പ്രീ ക്വാർട്ടറിൽ ഇടം. നോർവേ ഐവറി കോസ്റ്റ്. തുല്യശക്തികളായ ടീമുകളുടെ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം കണ്ട മത്സരത്തിൽ ഒടുവിൽ ജയം നോർവേക്ക്. ഐവറി കോസ്റ്റിന്റെ വെല്ലുവിളി 2-1 മറികടന്ന് നോർവേ അടുത്ത മത്സരത്തിൽ ബ്രസീലിനെ നേരിട്ടു. ഒപ്പത്തിനൊപ്പം കളി കണ്ട മത്സരത്തിൽ ന്യൂസയുടെ തകർപ്പൻ ഗോളോടെയാണ് നോർവേ സ്കോറിംഗ് തുടങ്ങിയത്. രണ്ട് പ്രതിരോധക്കാരെ കബളിപ്പിച്ച സുന്ദരൻ ഗോൾ. 74 മിനിറ്റിൽ അഹമ്മദ് ഡിയാലോ ആഫ്രിക്കൻ ടീമിനായി സമനില പിടിച്ചു. വ്യക്തിഗത മികവിന്റെ ഉദാഹരണമായ മറ്റൊരു നല്ല ഗോൾ. 1-1. പക്ഷേ 86 മിനിറ്റിൽ സ്റ്റാർ സ്ട്രൈക്കർ ഹാലണ്ട് വിശ്വരൂപം കാണിച്ചു. ബർഗിന്റെ പാസിൽ ലളിതമായ ടാപ്പിൻ. 2-1. അവസാന നിമിഷങ്ങളിൽ അഹമ്മദ് ദിയാലയുടെ അടി നോർവേ ഗോളി ബാർണിമിയുടെ കൂടി കുത്തിയകറ്റിയതോടെ നോർവേക്ക് ജയം സ്വന്തം. ഫ്രാൻസ് സ്വീഡൻ. ഫ്രാൻസിനെ തടയാൻ ഇത്തവണ ആർക്കാണ് കഴിയുക? ഈ ചോദ്യം വീണ്ടും ഉയർത്തി നിലവിലെ റണ്ണറപ്പുകളുടെ കുതിപ്പ്. ഏകപക്ഷീയമായ 3 സ്വീഡനെ മുക്കി ഫ്രാൻസ് പ്രീ ക്വാർട്ടർ. 45 മിനിറ്റിൽ എംബാപ്പെയാണ് സ്കോറിംഗ് തുടങ്ങിയത്. ഡെംബെല്ലയുടെ അസിസ്റ്റ്. ഇടവേള സമയം വരെ സ്വീഡനെ കൂടുതൽ ഗോൾ വഴങ്ങുന്നതിൽ നിന്ന് രക്ഷിച്ചത് ഗോൾ കീപ്പർ സെറ്റർസോമിന്റെ സേവുകളാണ്. രണ്ടാം പകുതിയിൽ 53 മിനിറ്റിൽ ബാർക്കോല ഫ്രാൻസിന്റെ രണ്ടാം ഗോൾ അടിച്ചു. ഒലീസയുടെ അസിസ്റ്റ്. 74 മിനിറ്റിൽ ഒലീസയുടെ മറ്റൊരു പാസ് കൂടി ഗോളിലേക്ക് തൊടുത്ത് എംബാപ്പെ ഫ്രഞ്ച് ജയം പൂർത്തിയാക്കി. ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങളിൽ 10 ഗോൾ നേടിയ എംബാപ്പെ പുതിയ റെക്കോർഡും തന്റെ സ്വന്തം പേരിൽ കുറിച്ചു. മെക്സിക്കോ ഇക്വഡോർ. ഈ ലോകകപ്പിൽ കറുത്ത കുതിരകൾ ആയേക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ടീമുകളിൽ ഒന്നാണ് മെക്സിക്കോ. ആ പ്രതീക്ഷയെ സാധൂകരിക്കും മട്ടിലാണ് അവരുടെ കുതിപ്പ്. ഇതുവരെ കളിച്ച കളികളിൽ ഒന്നിൽ പോലും ഗോൾ വഴങ്ങിയിട്ടില്ലാത്ത ആതിഥേയർ റൌണ്ട് ഓഫ് 32 ആദ്യ കളിയിലും എതിരാളികൾക്ക് അവസരമൊന്നും നൽകാതെ 2-0 ജയിച്ചു കയറി പ്രീ ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. ഒന്നാം പകുതിയുടെ 22 മിനിറ്റിൽ ക്യുനോസും 31 മിനിറ്റിൽ വെറ്ററൻ താരൻ റൌൾ ഹിമിനസും ഗോൾ നേടി. രണ്ടാം പകുതിയിൽ ഇക്വഡോർ ഒന്ന് തള്ളി നോക്കിയെങ്കിലും കാര്യമായ സ്വാധീനമുണ്ടാക്കാനായില്ല. ഉറച്ച പ്രതിരോധം ചമച്ച മെക്സിക്കോ കളി ജയിച്ചു. ഇംഗ്ലണ്ട് കോംഗോ റിപ്പബ്ലിക്. അവസാനം വരെ ആവേശം നിറഞ്ഞിരുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച് കോംഗോ കീഴടങ്ങി. 2-1 ഇംഗ്ലണ്ടിന് ജയം. കോംഗോയുടെ ആദ്യ നീക്കത്തിൽ തന്നെ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ച ഗോൾ പിറന്നു. ഒറ്റയ്ക്ക് ബോക്സിലേക്ക് കുതിച്ച സിബാങ്കിന്റെ അടി തടയാൻ പിക്ഫോർഡിന് കഴിഞ്ഞില്ല. 1-0. സമനിലയ്ക്ക് ഇംഗ്ലണ്ട് കൊണ്ടുപിടിച്ചു ശ്രമിച്ചു എങ്കിലും കോംഗോ പ്രതിരോധം, വിശേഷിച്ച് അവരുടെ ഗോൾ കീപ്പർ ഉംബാസി എല്ലാം വിഫലമാക്കി. ഉജ്ജ്വലമായ 5 സേവുകളാണ് ഈ കീപ്പർ പുറത്തെടുത്തത്. രണ്ടാം പകുതിയിൽ കോച്ച് ടുഷൽ വരുത്തിയ മാറ്റങ്ങൾ ഇംഗ്ലണ്ടിനെ രക്ഷിച്ചു. പകരക്കാരനായി ഇറങ്ങിയ ആന്റണി ഗോർഡന്റെ പാസിൽ ഹെഡറിലൂടെ ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിനെ 74 മിനിറ്റിൽ ഒപ്പമെത്തിച്ചു. 85 മിനിറ്റിൽ ഗോർഡന്റെ തന്നെ മറ്റൊരു പാസ് പിടിച്ച് കെയ്ൻ വീണ്ടും സ്കോർ ചെയ്തു. 2-1. അവസാന സെക്കൻഡിലെ ഫ്രീ കിക്കിൽ ഗോൾ കണ്ടെത്താനാവാതെ പോയതോടെ കോംഗോയുടെ ഈ ലോകകപ്പിലെ വീരോചിത പോരാട്ടത്തിന് അവസാനമായി. സെനഗൽ ബെൽജിയം. മറ്റൊരു ത്രില്ലർ മത്സരത്തിൽ സെനഗലിന്റെ വെല്ലുവിളി മറികടന്ന ബെൽജിയത്തിന് 3-2 ജയത്തോടെ പ്രീ ക്വാർട്ടർ പ്രവേശം. 24 മിനിറ്റിൽ ഹബീബ് ദിയാറയും 55 മിനിറ്റിൽ ഇസ്മായിൽ അസാറും നേടിയ ഗോളുകൾക്ക് സെനഗൽ വിജയമുറപ്പിച്ചു എന്ന് കരുതിയതാണ്. എന്നാൽ കളിയുടെ അന്ത്യഘട്ടത്തിൽ ലുക്കാക്കുവും യൂറി ടെലമൻസും ബെൽജിയത്തിന്റെ രക്ഷകരായി. സ്കോർ 2-2. അധിക സമയത്തെ കളിയുടെ അവസാന നിമിഷത്തിൽ ലഭിച്ച പെനാൾട്ടി ലക്ഷ്യത്തിലെത്തിച്ച് ക്യാപ്റ്റൻ ടെലമൻസ് തന്നെ ടീമിന്റെ നായകനാവുകയും ചെയ്തു. അമേരിക്ക ബോസ്നിയ. ബോസ്നിയെ മറുപടിയില്ലാത്ത 2 തോൽപ്പിച്ച ആതിഥേയ രാജ്യമായ അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ കടന്നു. ബാലഗോൺ അടിച്ച ഗോളിൽ ഒന്നാം പകുതിയിൽ മുന്നിട്ട് നിന്ന അമേരിക്കയ്ക്ക് രണ്ടാം പകുതിയിൽ ബാലഗോണിന്റെ സാന്നിധ്യം നഷ്ടമാവുന്നതും കണ്ടു. നേരിട്ടുള്ള ചുവപ്പ് കാർഡ്. എതിരാളികളുടെ ആളെണ്ണം കുറഞ്ഞത് മുതലാക്കാൻ ബോസ്നിയയ്ക്ക് കഴിഞ്ഞില്ല. 82 മിനിറ്റിൽ ഫ്രീ കിക്കിൽ നിന്നും ഗോൾ കണ്ടെത്തി ടിൽമാൻ USA ജയം ഉറപ്പിച്ചു. സ്പെയിൻ ഓസ്ട്രിയ. കളിയുടെ ഒരു മേഖലയിലും എതിരാളികൾക്ക് അവസരം നൽകാതെ കളിച്ച സ്പെയിൻ ഓസ്ട്രിയയെ മടക്കമില്ലാത്ത 3 തകർത്ത് പ്രീ ക്വാർട്ടറിൽ കടന്നു. പന്ത് കൂടുതൽ നേരം കൈവശം വെച്ച് അക്രമിക്കുന്ന രീതി തുടർന്ന സ്പെയിനിനായി ഓസ്റ്റാംബൂൾ 2 വലവുലുക്കി. മറ്റൊന്ന് ഫോറോ പെഡ്രോ നേടി. ഇടതുവിങ്ങിൽ തകർത്തു കളിച്ച മാർക്ക് കുക്കറയ 2 തിളങ്ങി. പോർച്ചുഗൽ ക്രൊയേഷ്യ. ലോകകപ്പ് കണ്ട മറ്റൊരു ആവേശ പോരിൽ ഒടുവിൽ ജയം പോർച്ചുഗലിന്. പുരുതി വീണ ക്രൊയേഷ്യക്കെതിരെ 2-1 ജയം. ഒപ്പത്തിനൊപ്പം നിന്ന ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ ഇവാൻ പെരിസിച്ച് 53 മിനിറ്റിൽ ക്രൊയേഷ്യയെ മുമ്പിലെത്തിച്ച ഗോൾ നേടി.
വൈകാതെ 68-ാം മിനിറ്റിൽ റൊണാൾഡോ പെനാൽ

0: പെനാൽറ്റി ഗോളാക്കി മാറ്റി പോർച്ചുഗലിനെ ഒപ്പമെത്തിക്കുന്നു. എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുമെന്ന് തോന്നിയ കളിയിൽ പുതിയ ട്വിസ്റ്റ് ഉണ്ടാവുന്നത് 94-ാം മിനിറ്റിലാണ്. റാമോസിന്റെ ഹെഡർ ഗോൾ. കളിയുടെ 5 സെക്കൻഡിൽ ക്രൊയേഷ്യ സമം പിടിച്ചു എന്ന് തോന്നിയെങ്കിലും വാർ നിർണയത്തിൽ ഗോൾ അനുവദിക്കപ്പെട്ടില്ല. പോർച്ചുഗലിന്റെ പ്രീ ക്വാർട്ടറിലെ എതിരാളി സ്പെയിനാണ്. അൾജീരിയ സ്വിറ്റ്സർലാൻഡ്. പൊരുതി കളിച്ച അൾജീരിയയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ച് സ്വിസ്സിന് പ്രീ ക്വാർട്ടർ പ്രവേശം. 1-ാം പകുതിയുടെ 10-ാം മിനിറ്റിൽ എംബോളയും 2-ാം പകുതിയുടെ 1-ാം മിനിറ്റിൽ ഇൻഡോയിയും ഗോളടിച്ചു. അവസാന ഘട്ടത്തിൽ തുടരെ മാറ്റങ്ങൾ വരുത്തി എങ്കിലും കളിയിലേക്ക് തിരികെ എത്താൻ അൾജീരിയക്ക് കഴിഞ്ഞില്ല. വേൾഡ് കപ്പിൽ ഡൂ ഓർ ഡൈ പോരാട്ടങ്ങൾ തുടരുകയാണ്. ഓസ്ട്രേലിയ ഈജിപ്ത്, അർജന്റീന കോപ്പ് വെർദെ, കൊളംബിയ ഗാന കളികൾ ഇന്ന് രാത്രിയും നാളെ പുലർച്ചെയുമായി പൂർത്തിയാവുന്നതോടെ പ്രീക്വാർട്ടർ ചിത്രം പൂർണ്ണമാവും. പ്രീക്വാർട്ടറിലും ആവേശ പോരാട്ടങ്ങൾ തന്നെയാണ് കാത്തിരിക്കുന്നത്. ബ്രസീൽ നോർവേ, മെക്സിക്കോ ഇംഗ്ലണ്ട്, പോർച്ചുഗൽ സ്പെയിൻ മത്സരങ്ങളെല്ലാം കടുകട്ടിയാവും. വാഴുന്നതാര് വീഴുന്നതാര് എന്ന് പ്രവചിക്കുക അസാധ്യമായ കളികളുടെ അവസാന വിധി എന്താവുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കുകയേ നിവൃത്തിയുള്ളൂ. അതെ, നമുക്ക് കാത്തിരിക്കാം.
1: ലോകകപ്പിലെ പോയ്പോയ കാലങ്ങളിലെ വിശേഷങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ് സ്പോർട്സ് ലേഖകനായ ശ്രീ എ എൻ രവീന്ദ്രദാസ്.
2: ആന്ദ്രെ എസ്കോബാർ, ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത പേര്. ലോകകപ്പ് ഫുട്ബോൾ വിരുന്നു വരുമ്പോഴെല്ലാം വീറുറ്റ പോരാട്ടങ്ങൾക്കായി നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുന്ന കളിപ്രേമികളുടെ മനസ്സിൽ പടരുന്ന നൊമ്പരമായി ആന്ദ്രെ എസ്കോബാറിന്റെ ചിത്രം കടന്നുവരും.
1: 1994 അമേരിക്ക ആദ്യമായി വേദിയൊരുക്കിയ ലോകകപ്പിൽ കിരീടമോഹവുമായി വന്ന കൊളംബിയയുടെ പ്രതിരോധ ഭടൻ ദൌർഭാഗ്യത്തിന്റെ ഒരു അഭിശബ്ദ നിമിഷത്തിൽ തന്റെ പാദങ്ങൾ ഒരു പിഴവുകോളിന് വഴിയൊഴുക്കിയപ്പോൾ പകരം മയക്കുമരുന്ന് വാതുവയ്പ്പ് മാഫിയ സംഘത്തിന് എസ്കോബാർ എന്ന 27-ാരൻ കൊടുക്കേണ്ടി വന്നത് സ്വന്തം ജീവനായിരുന്നു. പ്രായശിത്തമില്ലാത്ത പിഴവിന് വാതുവയ്പ്പ് സംഘം ആന്ധ്രയ്ക്ക് നൽകിയ 12 വെടിയുണ്ടകളുടെ വേദനയിൽ കൊളംബിയയിൽ മെഡലിനിലെ ശവക്കല്ലറ ഇപ്പോഴും വിതുമ്പുന്നു.
2: 1994 ജൂൺ 22 അമേരിക്കൻ നഗരമായ പാസാദേനയിലെ റോസ് ബൌൾ സ്റ്റേഡിയം. ആദ്യ മത്സരത്തിൽ റുമാനിയയോട് 3-1 തോറ്റതിന്റെ നാണക്കേട് തീർക്കാൻ വാൾഡറാമയുടെ നേതൃത്വത്തിൽ കൊളംബിയൻ ടീം കളത്തിലിറങ്ങുന്നു. എതിരാളികൾ ആതിഥേയരായ അമേരിക്ക. ക്വാർട്ടറിലേക്ക് കടക്കണമെങ്കിൽ അവർക്ക് വിജയം കൂടിയേ തീരൂ. ഫുട്ബോൾ ചക്രവർത്തി പെലെ കിരീട സാധ്യത പ്രവചിച്ചത് സാധൂകരിക്കാനാകുമെന്ന് തോന്നിച്ച അത്യുജ്വല പ്രകടനം തന്നെ കൊളംബിയ കാഴ്ചവെച്ചു. എന്നാൽ 34-ാം മിനിറ്റിൽ വിധിയുടെ വിനാശകരമായ പരീക്ഷണം അവർക്കുണ്ടായി.
1: ബോക്സിന് പുറത്തുനിന്ന് US മിഡ്ഫീൽഡർ ജോൺ ഹാക്സ് നൽകിയ ക്രോസ് അടിച്ചുമാറ്റാനുള്ള ശ്രമത്തിൽ കൊളംബിയൻ ഡീപ് ഡിഫൻഡറായ ആന്ദ്രെ എസ്കോബറിന്റെ കാലിൽ തട്ടി വെട്ടിത്തിരിഞ്ഞ പന്ത് സ്വന്തം ഗോൾ വലയത്തിലേക്ക് നീങ്ങി. സ്ഥാനം തെറ്റി നിൽക്കുകയായിരുന്ന ഗോളി ഓസ്കാർ കോർഡോസയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും മുൻപ് റോസ് ബൌൾ സ്റ്റേഡിയം നിറഞ്ഞ 93,000-ലേറെ കാണികളെ അമ്പരിപ്പിച്ചുകൊണ്ട് പന്ത് കൊളംബിയൻ നെറ്റിൽ പതിച്ചു. ഇടങ്കാലനായ എസ്കോബാർ വലതുഭാഗത്തു നിന്നു വന്ന ക്രോസ് വലങ്കാലുകൊണ്ട് അടിച്ചകറ്റാൻ ശ്രമിച്ചതാണ് വിനയായത്. 52-ാം മിനിറ്റിൽ ഏർണസ്റ്റ് സ്റ്റുവാർട്ടിലൂടെ ഒരു ഗോളടിച്ച് അമേരിക്ക 2-0 മുന്നിലെത്തി. വാലൻസിയയിലൂടെ കൊളംബിയ ഒരു ഗോൾ മടക്കിയെങ്കിലും അമേരിക്ക 2-1 വിജയം കൈപ്പിടിയിലാക്കി. അവസാന മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനെ ഏകപക്ഷീയമായ 2 ഗോളിന് തോൽപ്പിച്ചെങ്കിലും കൊളംബിയയ്ക്ക് ക്വാർട്ടറിലേക്ക് കടക്കാൻ അത് മതിയാവുമായിരുന്നില്ല. എസ്കോബാറിന്റെ ആ അബദ്ധ ഗോൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കൊളംബിയ 2-ാം റൌണ്ടിൽ എത്തുമായിരുന്നു.
2: ലോകകപ്പിന്റെ തുടക്കത്തിലെ കൗതുകങ്ങളിൽ ഒന്നായി വന്നുപോയ ഈ സെൽഫ് ഗോൾ എസ്കോബാറിന്റെ ജീവനെടുത്തത് ഒരാഴ്ചയ്ക്ക് ശേഷം വന്നുപോയ വെള്ളിയാഴ്ചയിലായിരുന്നു. 1994 ജൂലൈ 2 പിഴവ് ഗോളിന്റെ കരിനിഴലുമായി സ്വന്തം മണ്ണിൽ മടങ്ങിയെത്തിയ ആ കളിക്കാരന് കൊളംബിയൻ കഴുകന്മാർ കനിഞ്ഞനുവദിച്ചത് വെറും 10 ദിവസത്തെ ജീവിതം മാത്രമാണ്. സ്വന്തം നാടിന്റെ ലോകകപ്പ് വിജയത്തിനായി വാതുവെച്ച മയക്കുമരുന്ന് സംഘങ്ങൾക്ക് US തോൽവിയും ആന്ധ്രയുടെ അബദ്ധ ഗോളും സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു.
1: പക്ഷേ ആന്ദ്രെ എസ്കോബാറിനെ പോലെ ഒരു പിഴവിന് ഇത്രയും വില കൊടുക്കേണ്ടി വന്ന കളിക്കാരൻ വേറെ ഉണ്ടാകില്ല. മെഡലിനിലെ നിശ ക്ലബിലിരുന്ന എസ്കോബാറിനടുത്തേക്ക് മദ്യപിച്ചിളകിയ ഒരു സംഘം കടന്നു ചെന്നു. തനിക്ക് ചുറ്റുനിന്ന അവർ എന്തോ പറഞ്ഞപ്പോൾ എസ്കോബാർ അത്ര ഗൗനിച്ചില്ല. നിന്റെ സെൽഫ് ഗോളിന് നന്ദി എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ എന്തോ തിരിച്ചു പറഞ്ഞു. പിന്നെ നടന്നത് പൈശാചികമായ ആക്രമണമായിരുന്നു. ചൂതാട്ടമടയിലെ ഉംബാട്ടോ മുനോസ്, സാന്റിയാഗോ ഹെനായോ എന്നീ നീചന്മാർ തോക്കെടുത്ത് എസ്കോബാറിന് നേരെ തീതുപ്പി. 12 വെടിയുണ്ടകൾ ക്കിടയിൽ ആർത്തനാദത്തോടെ ചോരയിൽ കുഴഞ്ഞുവീണ ആ മനുഷ്യനെ നോക്കി കൊലയാളി സംഘം പകയോടെ ചിരിച്ചു. ഓരോ വെടിയുണ്ടയും ആന്ധ്രയുടെ ശരീരത്തിൽ തുളഞ്ഞുകയറുമ്പോൾ ഗോൾ ഗോൾ എന്ന് ആർത്തുവിളിച്ച് കലിയടങ്ങാതെ അവർ അട്ടഹസിച്ചു. ആന്ധ്രെ, നിന്റെ സെൽഫ് ഗോളിന് നന്ദി. മരണം ഉറപ്പാക്കിയ ശേഷം കൊലയാളിക്കൂട്ടം കാറിൽ രക്ഷപ്പെട്ടു.
2: കൊളംബിയയുടെ തോൽവിയിൽ മനം നൊന്ത രാജ്യസ്നേഹികളായിരുന്നില്ല ആന്ധ്രയെ കൊന്നത്. മറിച്ച് കൊളംബിയ ജയിക്കുമെന്നുറപ്പിച്ച് വൻതുക വാതുകെട്ടിയ മാഫിയകളിൽപ്പെട്ടവരായിരുന്നു. ഫുട്ബോളിന്റെ എഴുതപ്പെട്ട ചരിത്രത്തിൽ

0: ആന്ദ്രെ എസ്കോബാറിന്റേതിന് സമാനമായ ഒരു ദുരന്തമില്ല. എസ്കോബാറിന്റെ രക്തമൊറ്റ വീണ ഓർമ്മകൾ, ആധുനിക ഫുട്ബോളിന്റെ പുണ്യം കവർന്ന വാതുവെപ്പ് മയക്കുമരുന്ന് തെമ്മാടി കൂട്ടങ്ങൾക്ക് അലോസരമുണ്ടാക്കില്ല. അവരിപ്പോഴും പല രാജ്യങ്ങളിൽ പല രൂപത്തിൽ തുടരുന്നു. കളിപ്രാന്തും അനന്തമായ കച്ചവട സാധ്യതകളും ഇവരെ മുഖമില്ലാത്തവരായി മാറ്റിയിട്ട് കാലമേറെയായി.
1: ഫുട്ബോൾ ഭ്രാന്തിന്റെ മുഖമൂടിയണിഞ്ഞ ക്രൂരതയുടെ ബലിപീഠത്തിലാണ് എസ്കോബാറിന്റെ ശിരസ് അർപ്പിക്കപ്പെട്ടത്. ആ കളിക്കാരൻ ഓർമ്മയായിട്ട് 32 വർഷമാകുന്നു. കളിയും ജീവിതവും തമ്മിലുള്ള അതിർവരമ്പ് എത്ര ലോലമാണെന്ന് ആന്ദ്രെ എസ്കോബാറിന്റെ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആന്ദ്രെയുടെ ദൈന്യമായ നിലവിളികളും ചോരപ്പാടുകളും ഫുട്ബോളിന് മറക്കാനാവില്ല. കളിയാക്കപ്പെടുന്ന ജീവിതമല്ല ഈ കളിയെന്ന് ബോധ്യപ്പെടുത്തുന്നതാവട്ടെ ആന്ദ്രെയുടെ രക്തസാക്ഷിത്വം. ഇനി റൌണ്ട് 16 കളികൾ. പോകെ പോകെ കടുക്കുന്ന കളികൾ, ഉദ്യോഗത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന കളിമുഹൂർത്തങ്ങൾ, മുൾമുനയിൽ നിൽക്കുന്ന ആരാധക കൂട്ടങ്ങൾ, വിജയഭേരികളും കണ്ണീരും സമാസമം ഉയരുന്ന കളിമൈതാനങ്ങൾ, അതെ, ലോകകപ്പ് അതിന്റെ ചുരുക്കപ്പട്ടികയിലേക്ക് ആവേശത്തോടെ വളരുകയാണ്. ഈ പന്ത് ഭൂലോകത്തോളവും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട്. ലോകകപ്പ് ഓളപ്പെരുക്കം ഇന്ന് ഇവിടെ വരെ. പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 2:30 കേൾക്കാം. ലോകകപ്പ് ഓളപ്പെരുക്കം 2026 സമാപിക്കുന്നു. നിർവഹണം R. ഉണ്ണികൃഷ്ണൻ, സഹായം സീന യഹിയ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ ഐടി മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ

0: ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവേർദി മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സൈബർ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവയിലെ പങ്കാളിത്തം യോഗം വിലയിരുത്തും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലന്റിലെത്തും. 40 വർഷത്തിനുശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലന്റ് സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ജോധ്പൂർ വിമാനത്താവളത്തിൽ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രതിവർഷം 20 ലക്ഷത്തോളം യാത്രക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിലാണ് ടെർമിനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ 2ാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. 3,880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4,822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്ന അമർനാഥ് തീർത്ഥാടനം അടുത്ത മാസം 28-നാണ് സമാപിക്കുക. രാജ്യത്തിന്റെ ആത്മീയ പാരമ്പര്യത്തിന്റെയും സാംസ്കാരിക ഐക്യത്തിന്റെയും സുപ്രധാന അധ്യായമാണ് വർഷം തോറുമുള്ള അമർനാഥ് യാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീരിൽ അമർനാഥ് യാത്ര നടത്തുന്നവർക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു. തീർത്ഥാടനവേളയിൽ ശുചിത്വവും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും യാത്രാ ചെലവിന്റെ 10% പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായി ചെലവഴിച്ച് പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കണമെന്നും പ്രധാനമന്ത്രി തീർത്ഥാടകരോട് അഭ്യർത്ഥിച്ചു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ടാക്കുന്ന 3 ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും അടിയന്തരമായി നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ബാക്ക് ബിഎംഎസ്, ഇപ്പോക്ക് ഐഐഎൻ, ലോസിഗി എന്നീ ആപ്പുകൾക്കെതിരെയാണ് ഐടി മന്ത്രാലയത്തിന്റെ നടപടി. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രവർത്തന നിയന്ത്രണം വിദൂരത്തിരുന്ന് തടസ്സപ്പെടുത്താൻ ഈ ആപ്പുകൾ വഴി സാധിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്രം ഇടപെട്ടത്. ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇമെയിൽ വിലാസം സൌജന്യമായി പുതുക്കാൻ സൌകര്യമൊരുക്കി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ജൂലൈ 1 മുതൽ 6 മാസത്തേക്കാണ് സേവനം ലഭ്യമാകുക. ആധാർ ആപ്പിൽ സേവനം ആരംഭിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ 2.5 ലക്ഷത്തിലധികം ആളുകൾ ഇമെയിൽ വിലാസം അപ്ഡേറ്റ് ചെയ്തതായി ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്ത് മത്സരം നടക്കും. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ടിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോവേർദിയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 മണിക്കാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം നാളെ നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന 1-ാം മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാടിൽ മാറ്റമില്ലാത്ത പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി ഇന്ത്യ തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉടൻ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്ന് ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്തതായുള്ള റിപ്പോർട്ടുകളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വെനസ്വേലൻ അധികൃതരോട് ആവശ്യപ്പെട്ടതായി ശ്രീ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.

0: We have taken up the matter with Venezuelan authorities with a request to urgently investigate the matter. Question regarding IWT. India's position on the Indus Waters Treaty is consistent. IWT stands in abeyance in response to Pakistan's continued sponsorship of cross-border terrorism.
1: വാർത്താ വാർത്തേതര വിഭാഗങ്ങളിലെ ടെലിവിഷൻ റേറ്റിംഗുകൾ പ്രസിദ്ധീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൌൺസിലിന് കേന്ദ്ര നിർദ്ദേശം. 2026 ടെലിവിഷൻ റേറ്റിംഗ് നയപ്രകാരം ലൈസൻസ് പുതുക്കുന്നതുവരെയാണ് നിയന്ത്രണം. പുതിയ നിബന്ധനകൾ പാലിച്ച് ലൈസൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുവരെ റേറ്റിംഗ് നടത്തരുതെന്ന് ബാർക്കിന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നിർദ്ദേശം നൽകി. പ്രതിരോധ സേനയുടെ യുദ്ധസന്നദ്ധത ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് 52,000 കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികൾ വാങ്ങാനുള്ള നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ. കരസേനയ്ക്കായി ആകാശ് തരംഗ് ആന്റി ഡ്രോൺ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം, മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ, ഇടത്തരം ദൂര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം, അതിഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനം തുടങ്ങിയവ വാങ്ങുന്നതിനാണ് അനുമതി. നാവികസേനയ്ക്കായി നിരീക്ഷണം, രഹസ്യവിവരശേഖരണം എന്നിവയ്ക്കുള്ള ഫിക്സഡ് വിംഗ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്യൂഡോ സാറ്റലൈറ്റ്, കപ്പലിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളില്ല വ്യോമ സംവിധാനം എന്നിവയ്ക്കും അംഗീകാരം ലഭിച്ചു. സ്റ്റീൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സ്റ്റീൽ മന്ത്രാലയം ഈ മാസം 9 ന്യൂഡൽഹിയിൽ തുറന്ന ചർച്ച നടത്തും. അന്നേ ദിവസം രാവിലെ 11 മുതൽ വൈകുന്നേരം 5 വരെ കമ്പനികൾക്കും അസോസിയേഷനുകൾക്കും സ്റ്റീൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഓപ്പൺ ഹൌസിൽ അവതരിപ്പിക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചു. മിസോറാമിലെ കാഴ്ചപരിമിതരായ വ്യക്തികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരും ടൊയോട്ട കിർലോസ്കർ മോട്ടോറും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. മിനക്കോയിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യക്ഷേമ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ലാൽ റിൻപുയിയുടെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടത്. 16 ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായി പഞ്ചായത്തിരാജ് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്തിരാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി 4,35,236 കോടി രൂപ ശുപാർശ ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു. 15 ധനകാര്യ കമ്മീഷന് കീഴിലുള്ള 5 വർഷത്തെ വിഹിതത്തേക്കാൾ ഏകദേശം 84% വർധനയാണ് ഉണ്ടായത്. ഭൂമിയിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ടായിരുന്ന നാസയുടെ സ്വിഫ്റ്റ് ബഹിരാകാശ ടെലിസ്കോപ്പിനെ രക്ഷിക്കാനുള്ള നിർണായക ദൌത്യത്തിന് തുടക്കമായി. ടെലിസ്കോപ്പിന്റെ ഭ്രമണപഥം ഉയർത്തുന്നതിനായുള്ള ലിങ്ക് പേടകം പെഗസസ് റോക്കറ്റ് ഉപയോഗിച്ച് മാർഷൽ ദ്വീപുകളിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. ഏകദേശം 1 മാസത്തിനകം സ്വിഫ്റ്റിന് സമീപത്തെത്തുന്ന ഈ പേടകം ടെലിസ്കോപ്പിന്റെ ഭ്രമണപഥത്തെ 240 കിലോമീറ്റർ ഉയർത്തും. വെനസ്വേലയിൽ ജൂൺ 24 ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 2,595 ആയതിനെ തുടർന്ന് 7 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഭൂകമ്പത്തിൽ ഇതുവരെ 12,000-ലധികം പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞയാഴ്ച കാരക്കാസിലുണ്ടായ 2 ശക്തമായ ഭൂകമ്പങ്ങൾ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ ഐടി മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദി മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: You are listening to Akashvani Rainbow FM Kochi 107.5. 107.5.

0: എൻ്റെ സ്കൂൾ കോളേജിലേക്ക് ഇറങ്ങുന്ന സ്റ്റോപ്പിൻ്റെ ആ അവിടെ എത്തിയപ്പോൾ ഞാനിങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ ഇറങ്ങാനായിട്ട്. അപ്പോൾ ബസ്സിന്ന് അപ്പോൾ ടൗണിലാണ്, നമ്മളുടെ കച്ചേരിപ്പടി ഭാഗത്താണ്. അപ്പൊ ബസ്സുകളിങ്ങനെ രാവിലത്തെ റഷായിട്ടുള്ള ഒരു സമയമാണ്.
1: ഏതുകൊണ്ടല്ലേ പഠിച്ചത്?
0: അതൊന്നും പറയാൻ പറ്റില്ല.
1: ഓക്കെ, പറയണ്ട പറയണ്ട, മാച്ചല്ല. അല്ല, പാരലൽ കോളേജിൽ പഠിച്ചത് നല്ലതല്ലേ?
0: അല്ല, പാരലൽ കോളേജിൽ പഠിച്ചതുകൊണ്ട് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ല.
1: എന്താണ്?
0: അത് അതുമായി ബന്ധപ്പെട്ട് അടുത്ത കഥ നീ ഉണ്ടാക്കും, അതുകൊണ്ടാണ് അത് പറയാം.
1: നല്ല വിശ്വാസമാണ്.
0: തീർച്ചയായും ഉറപ്പായും. എന്നിട്ട് അപ്പൊ ഞാൻ ഇറങ്ങാനായിട്ട്, ഞാൻ പഠിച്ച വിദ്യാനികേതല്ല, നിന്റെ പുറകിലുള്ള ബാക്കി കഥകൾ എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയാം, എന്നാലും പോട്ടെ. എന്നിട്ട് അപ്പൊ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ബസ് ഫേസ് ടു ഫേസ് രണ്ട് ബസ്സുകൾ വന്നു. അപ്പൊ ഞാൻ ഇറങ്ങാൻ നിൽക്കാണ്. അപ്പൊ ഈ രണ്ട് ബസ്സുകൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഈ രണ്ട് ബസ്സും ഫേസ് ടു ഫേസ്, അതായത് ബാക്കിൽ നിന്ന് രണ്ട് ബസ്സും കയറി വന്നത്, നേരിട്ട് വന്ന് അങ്ങനെ ഇടിച്ചു. നല്ല 82 കുട്ടികൾക്ക് അന്ന്, എല്ലാവരും കോളേജ് സ്റ്റുഡൻസ് ഒക്കെ തന്നെയായിരുന്നു. ആക്സിഡന്റ് പറ്റി. അപ്പോൾ ആ സമയത്ത് ആ ഡ്രൈവർ കുറച്ച് ഷോ ഓഫൊക്കെ ആയിരുന്നു. പുള്ളി വണ്ടിയിലിരുന്ന് ഷർട്ട് ഇടുന്നു. ഞങ്ങൾ കുറേ പെൺകുട്ടികളുണ്ട്. അപ്പോൾ പുള്ളി മാക്സിമം അത് എൻജോയ് ചെയ്തിട്ടാണ് വണ്ടി ഓടിച്ചിരുന്നത്. അപ്പോൾ അന്ന് ഇടിച്ചപ്പോൾ ഭയങ്കര വലിയ ആക്സിഡന്റ്, നിറച്ചും രക്തം. എൻ്റെ മേത്തൊക്കെ ഞാൻ ഒഴുകാണ്, എൻ്റെ രക്തമല്ല, ആരുടെ ക്യൂ ആണ്. അപ്പോൾ എനിക്ക് ചെറിയ റിലേ ഉണ്ട്, ബോധം എൻ്റെ പോയിട്ടില്ല. പക്ഷേ
1: ഞാൻ വിശ്വസിക്കില്ല.
0: അല്ല, അതാണ് സത്യം, ബോധം പോയിട്ടില്ല എന്ന് എന്റെ വിശ്വാസമായിരുന്നു. പക്ഷെ എന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു, ഞാൻ നടക്കുന്നെന്ന് മാത്രമല്ലായിരുന്നു. അപ്പൊ ഒരു ചേട്ടൻ വന്നിട്ട് എന്നോട് പറയണം, എല്ലാരും ബസ് ഇങ്ങനെ എടുത്തോണ്ട് പോവാണ്. അപ്പൊ എന്നോട് പറഞ്ഞ മോളെ വേഗം ഉറങ്ങുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് നിക്കോന്ന് ചോദിച്ചു. ആക്സിഡന്റ് ആണ് ഫുൾ ബ്ലഡിൽ കുളിച്ചു നിൽക്കാണ് ഞാൻ, ഒരു റെഡ് ഡ്രസ്സായിട്ടിരിക്കണത്. അപ്പൊ ഇയാള് പിന്നെ വന്നിട്ടാണ് മോളെ വേഗം ഉറങ്ങുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് നിക്കേട്ടാന്ന് പറഞ്ഞു. അപ്പൊ ആ ചേട്ടൻ ചോദിച്ചു, മോളെ എന്താ നീ അന്വേഷിക്കണേ? എന്റെ ഒരു
1: ചെരുപ്പ്,
0: എന്റെ ഒരു ചെരുപ്പ് കാണുന്നില്ല. ഞാനൊന്ന് മറ്റേ എ ടി എം കാർഡ് പോയപ്പോ ഞാനത് ലിങ്ക് ചെയ്തത്. അപ്പൊ എന്റെ സ്ഥിര സ്വഭാവമാണ് ഇതെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ ചേട്ടാ ഒരു മിനിറ്റോ, എന്റെ ചെരുപ്പ് ഒന്ന് എടുത്തിട്ട്. അപ്പൊ ഈ ചേട്ടൻ കുറച്ച് ഇങ്ങനെ നോക്കി. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് ആ ചേട്ടൻ പറഞ്ഞേ, മോളൊരു കാര്യം ചെയ്യ്, കുറച്ച് അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് ചെരുപ്പ് നോക്കിക്കോ, ഞാൻ ഈ കൊച്ചിനൊന്ന് ഇറക്കിക്കോട്ടെ. അല്ല, ആക്ച്വലി എന്താ സംഭവിച്ചെന്നറിയോ? ഞാൻ പിന്നെ എനിക്ക് ഓർമ്മ വരുമ്പോ ഞാൻ നിന്നിരുന്നത് ഫുട്ബോർഡല്ലേ, അത് അവിടെയായിരുന്നു, ഫുട്ബോർഡിന് അവിടെയാണ് നിന്നിരുന്നത്. പക്ഷെ ഞാൻ എനിക്ക് റിലേ വരുമ്പോ ഞാൻ ഈ കമ്പിയിൽ കിടക്കുകയാണ്, ഈ ഡ്രൈവറുടെ ഫ്രണ്ടിലുള്ള കമ്പിയിൽ കിടക്കുകയാണ്. അപ്പോ ഇവിടെ നിന്നിരുന്ന ഈ കണ്ടക്ടർ എന്നെ തട്ടി അകത്തേക്ക് ഇട്ടിട്ട് കണ്ടക്ടർ വീണുപോയി പുറത്തേക്ക്.
1: അയ്യോ,
0: അയാൾക്ക് വലിയ അപകടം പറ്റി. ഞാൻ എനിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, അത്ര എനിക്ക് അത് കണ്ടിട്ട് എനിക്ക് കുറെ ദിവസത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അച്ഛൻ ഞാൻ നിന്ന സ്ഥലത്താണ് അയാള്, അയാൾ എന്നെ തട്ടിയിട്ടിട്ട് അയാൾ എന്റെ ജീവൻ സേവ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. എന്നിട്ട് എനിക്ക് വലിയ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് കുപ്പിച്ചിലുകളൊക്കെ കയറി. പിന്നെ മറ്റുള്ളവരുടെ ബ്ലഡ് ആയിരുന്നു എന്റെ മേത്ത് കൂടുതലുണ്ടായിരുന്നത്. വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് എല്ലാവരെയും കാണുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പൊ ആ സമയത്തും ഞാൻ ഇതാ പറയാൻ വന്നത്
1: ചെരുപ്പിന്റെ കഥ. എന്റെ ഒരു കഥ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത, നമ്മളിതുപോലെ ഗോവയ്ക്ക് പോവാണ്, പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി പ്രായം, ആദ്യമായിട്ട് ഗോവയിൽ.
0: അപ്പൊ ഈ 42 കൊല്ലം മുമ്പ്
1: 42 45 കൊല്ലം മുൻപ് തോറ്റു. എന്നിട്ട് കൊടാക്ക് വേഷം 3 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കുടിക്കുന്നത്. നമുക്ക് ബംബൈക്ക് പോകാം എന്ന് പറയുന്ന കാലഘട്ടം, ഗോവയ്ക്ക് പോവാണേ. അപ്പൊ ഇതുപോലെ ഒരു ഒരു സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുന്നു. അപ്പൊ ആദ്യമായിട്ട് ഗോവയ്ക്ക് ഞങ്ങളുടെ എല്ലാ നൃത്തം
0: എക്സൈറ്റ്മെന്റില്
1: നമ്മൾ പുറത്തിറങ്ങുന്നു. ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടർ ആരും മുരളീധരൻ, കുറെ ആൾക്കാരൊക്കെ നമ്മുടെ ഏറ്റവും അടുത്ത ചങ് ഫ്രണ്ട്സ് ഉണ്ട്. ജനറലിനാ പോകുന്നത് കേട്ടോ, കാശിലൊന്നും ഇല്ല,
0: സ്വാഭാവികമായിട്ടും അങ്ങനെയായിരിക്കും.
1: നമ്മളുടെ ഒരു ആൽബം ഷൂട്ടിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശ്രീനിവാസ് സാർ വന്നിട്ടുണ്ടായിരുന്നു, പാട്ടുകാരൻ ശ്രീനിവാസ് സാറ്. മൂപ്പര് ഞാൻ സെക്കൻഡറി പഠിക്കുന്നു, ഞാൻ എഴുതിയ പാട്ട് സാറ് പാടുന്നു. അപ്പൊ അത്രയും ഇപ്പൊ നമ്മള് വീട്ടിലുള്ളതൊക്കെ, ഞാൻ വീട്ടില് ഗോവയ്ക്ക് പോവാന്ന് പറഞ്ഞു. വേറെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത് ശ്രീനിസാന മകളുടെ കല്യാണം വിളിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. വേറൊരുത്തൻ എന്തോ ഒരു ഇന്റർവ്യൂവിന് പോകണമെന്ന് പറയുന്നു.
0: വ്യത്യസ്തങ്ങളായ കാര്യങ്ങളായിരുന്നു.
1: നമ്മളൊരു 3-4 പേര് പോകുന്നത് പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ്.
0: ശരത് മാത്രം ഗോവയ്ക്ക് പോവാന്ന് പറഞ്ഞു,
1: ഞാൻ ഗോവയ്ക്ക് പോവാന്ന് പറഞ്ഞു. കാരണം എന്റെ വീട്ടിൽ അത്യാവശ്യം ഞാൻ പറഞ്ഞാൽ അങ്ങനെ എടുക്കുമോ, കുഴപ്പമില്ല, അങ്ങനെയാണ് സത്യം, വിശ്വസിക്കും. അത് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു എവിടെയോ ഒരു സ്റ്റേഷനിൽ രാത്രി വണ്ടി നിർത്തി വെക്കുന്നു. നമ്മളൊക്കെ പുറത്തിറങ്ങുന്നു, എൻജോയ് ചെയ്യുന്നു, പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. പെട്ടെന്ന് ട്രെയിൻ കുക്കി വിളിച്ച് അങ്ങ് എടുക്കാൻ തുടങ്ങുന്നു. അപ്പൊ നമ്മളിങ്ങനെ ആ ഒരു കമ്പാർട്ട്മെന്റ് അങ്ങനെയൊന്നും ഇല്ല അവിടെ, വേറെ ഒരു പ്രത്യേകിച്ച് ഒരു ഒരു സ്റ്റേഷനൊന്നും അല്ല, ഏതോ ഒരു സ്ഥലത്ത്, ഏതോ ഒരു കാട്ടുമുക്കിലും ട്രെയിൻ നിർത്തിയൊക്കെയാണ്. അപ്പൊ നമ്മളിങ്ങനെ കയറാൻ നേരത്ത് എന്റെ ചെരുപ്പ്, പുതിയ ചെരുപ്പ് മേടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. എന്റെ ചെരുപ്പ് ഇതുപോലെ ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പം താഴേക്ക് വീഴുന്നു. എന്ത് ഫോഴ്സ് ആണ് ഡ്രൈവ് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ചെരുപ്പ് എടുക്കാൻ നിൽക്കുകയാണ്. അത് ഒരാൾക്ക് കഷ്ടിച്ച് ഇങ്ങനെ നിൽക്കാവുന്നൊരു ദൂരം, പക്ഷെ ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ അവിടെ ക്രഷായി പോവും, ചതഞ്ഞു മരിച്ചു, കഞ്ചസ്റ്റഡ് ആവും. നിൽക്കുമ്പോൾ ചിലപ്പോൾ കറങ്ങാൻ പറ്റുമായിരിക്കും, പക്ഷെ മൂവിങ്ങിൽ പറയാൻ പറ്റില്ലല്ലോ, വളഞ്ഞു വളഞ്ഞു പോകുന്ന ട്രാക്കല്ലേ. ഞാനിങ്ങനെ ഇങ്ങനെ കുമ്പിട്ട് ഇറങ്ങാൻ

0: ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രിക്കറ്റ് അപ്ഡേറ്റ്സും വിശേഷങ്ങളും എല്ലാം എല്ലാം അറിഞ്ഞുകൊണ്ട് മെല്ലെപ്പെരുക്കവും പാട്ടുകളും എല്ലാം കഴിഞ്ഞ് നമ്മൾ കൂടെ വന്നിട്ടുണ്ട്.
1: എനിക്കൊരു കഥ കൂടി പറയാനുണ്ട്. ആക്സിഡന്റ് കഥയാണ്.
0: ഈശ്വര തീർന്നില്ല ഇത്. പറ
1: എന്റെ കയ്യിലുള്ള അവസാനത്തെ ആക്സിഡന്റ് കഥ. ഞാനേ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തെ
0: അപ്പൊ
1: അങ്ങനെ പഠിക്കുന്ന സമയത്ത്

0: നിൽക്കുമ്പോഴേക്കും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അഭിലാഷ് എന്ന് പറയുന്ന ഫ്രണ്ട് എൻ്റെ പുറകിൽ ഇങ്ങനെ അമർത്തി അടിച്ചിട്ട് എന്ത് ഡാഷ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ കുത്ത് ട്രെയിൻ്റെ അകത്തേക്ക് തന്നെ തന്നു. അപ്പോൾ എനിക്ക് റിലേ വരുന്നത് അപ്പോഴെനിക്ക് അപ്പോൾ എന്തേ കാണിക്കണേ നമ്മളുടെ ചെരുപ്പ് ചെരുപ്പ് തന്നെ എന്നുകൊണ്ട് അവർ എന്നെ തെറിവിളിക്ക് ദേഷ്യപ്പെടുകയാണ്. അവനും കരയണു ഞാനും കരയണു കൂടുതലും നമ്മുടെ ഫ്രണ്ട്സൊക്കെ അറിയാണ്. കാരണം ഒരു നിമിഷത്തെ ആ ഒരു ചെരുപ്പ് എടുക്കാൻ പോകലില് ഞാൻ മരിച്ചു തന്നെ. മരിച്ചവര് മാത്രമല്ല എന്ത് പറയും, പലരും പല ഭാഗത്തേക്ക് നിന്ന് വന്നിരിക്കുകയാണ്. സോ അതാണ് നമ്മൾ അപകടങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെയും നമ്മൾ വളരെ വളരെ
1: ആ സമയത്തെ കുറിച്ച് നമ്മൾ അവയർ ആവില്ല, അതുകൊണ്ടാണ് പലപ്പോഴും പറ്റുന്നത്.
0: ഫോൺ ആണെങ്കിൽ തന്നെ നമുക്ക് തിരക്കാണ് തിരക്കാണെന്ന് പറയുന്നു, ഒന്ന് ഒതുക്കി വെച്ചിട്ട് ആ കോൾ കഴിഞ്ഞ് പോകാനുള്ള സാവകാശം കാണിക്കില്ല. നമ്മൾ അതുപോലെ തന്നെ ഫോണിൽ നോക്കി മെസ്സേജ് അയച്ചു
1: റോഡ് ക്രോസ് ചെയ്യുമ്പോ,
0: അയ്യോ
1: ഫോണില് ശ്രദ്ധിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യുന്ന പലരും, ഞാൻ എത്ര ഇമ്പോർട്ടന്റ് കോൾ ആണെങ്കിലും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഫോൺ ഒന്ന് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറയും. എന്നുവെച്ചാൽ ഞാൻ വേറെ ഒന്നുമല്ല, നമ്മളെ കാത്ത് ഒരുപാട് പേര് വീട്ടിലിരിക്കുന്നുണ്ട്.
0: അത് മാത്രല്ലേ ആ വണ്ടി ഓടിക്കുന്ന നടക്കാത്തും നമ്മളെ കണ്ട് രക്ഷിക്കാൻ വേണ്ടി ആ കണ്ടക്ടറിനെ പോലെ ആളൊന്ന് വെട്ടിച്ചു കഴിഞ്ഞാൽ
1: തീർച്ചയായും
0: അയാളുടെ ലൈഫിൽ വലിയ അപകടം.
1: എന്റെ മനസ്സിൽ എനിക്ക് പിന്നീട് അതിനുശേഷം ഞാൻ ആളെ അയാളുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല.
0: പക്ഷേ എന്തോ ഒരു
1: നമ്മളുടെ ആ ഒരു ചെറിയ 19 വയസ്സ് സമയത്തുള്ള പ്രായത്തിലാണല്ലോ, അപ്പോൾ അതിനുശേഷം അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും എവിടെയെങ്കിലും ആ വ്യക്തി കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും അയാൾ ഓർക്കുന്നുണ്ട്.
0: ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ജീവൻ രക്ഷിച്ച് നന്ദിയോടുകൂടി സ്നേഹത്തോട് ഓർത്തുകൊണ്ട് ഞങ്ങളുടെ ഉണ്ട് കേട്ടോ. ഓക്കെ നമുക്ക് നല്ല ഒരു പാട്ടിലേക്ക് പോകാം. നമുക്ക് നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി സ്റ്റേഷൻ ഓഫ് ദി നേഷൻ റെയിൻബോ 107.5 ഇത് ഓൺ ദി ഗോ ടൈം മ്യൂസിക്കാണ് കൂടെ
1: ആർജെ വിദ്യ
0: ആർജെ ശരത്.

ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ ശരത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകാശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ ഐടി മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. വയനാട് മെഡിക്കൽ കോളേജിനായി കണ്ടെത്തിയ സ്ഥലം സംരക്ഷിത വനഭൂമിയായതിനാൽ മാനന്തവാടിയിൽ മറ്റൊരു സ്ഥലം ലഭ്യമാക്കാനുള്ള സാധ്യതകൾ തേടുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദെ മത്സരം നാളെ പുലർച്ചെ 3:30. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച NSK ട്രോഫി 2020 ടൂർണമെന്റിൽ എറണാകുളം ജില്ലാ ചാമ്പ്യന്മാർ. ഫൈനലിൽ തിരുവനന്തപുരത്തെ 5 വിക്കറ്റിനാണ് എറണാകുളം തോൽപ്പിച്ചത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇനി കേൾക്കാം വെസ്റ്റേൺ പാട്ടുകളുടെ മനോഹരമായ മായിക ലോകം. ഇത് റോക്ക് വിത്ത് റെയിൻബോ.
2: Rock with Rainbow.

ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തു പകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലും

0: ആയി തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് മുൻഗണന റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. തമിഴ്നാട് തിരുവള്ളൂരിൽ മത്സ്യ സംസ്കരണ യൂണിറ്റിലെ അമോണിയ ചോർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്ന മൂന്ന് മലയാളികളെ തിരികെ നാട്ടിലെത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സമ്മേളനം ഈ മാസം 9 തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കളക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് 6 ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ആരോഗ്യരംഗത്ത് വയനാട് ജില്ല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് കായകൽപ്പം ജനസമ്പർക്ക പരിപാടി മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയ്ക്കായി 1 ഡസനിലധികം പദ്ധതികൾ ഉൾപ്പെടുന്ന പ്രത്യേക ഹെൽത്ത് പാക്കേജും മന്ത്രി പ്രഖ്യാപിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ന് ഈജിപ്തിനെ നേരിടും. രാത്രി 11:30 മത്സരം. വാർത്തകൾ പൂർണ്ണമായി, നമസ്കാരം.
1: News Rainbow.

0: Rainbow FM presents Giant of Waves. Giant of Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങളിൽ ജൂലൈ 4 പുലർച്ചെ 3:30 ഏവരും കാത്തിരിക്കുന്ന മത്സരം. തങ്ങളുടെ അൺബീറ്റൺ റൺ തുടരാനായി ക്യാബോ വേർദെ എതിരിടുന്നു ടൂർണമെന്റ് ഫേവറേറ്റുകളായ അർജന്റീനയുമായി. അർജന്റീന വേഴ്സസ് ക്യാബോ വേർദെ ജൂലൈ 4 പുലർച്ചെ 3:30 രാവിലെ 7 ലാറ്റിൻ അമേരിക്കൻ കാര്യത്തിന് തടയിടാനായി ആഫ്രിക്കയിൽ നിന്നുള്ള കരുത്തന്മാർ. കൊളംബിയ വേഴ്സസ് ഖാന ജൂലൈ 4 മോർണിംഗ് 7 AM. ജൂലൈ 4 തന്നെ രാത്രി 10:30 ഡച്ച് പടയെ തച്ചുടച്ചു വരുന്ന മൊറോക്കോയെ എതിരിടുന്നു ഹോസ്റ്റ് നേഷൻ കാനഡ. കാനഡ വേഴ്സസ് മൊറോക്കോ ജൂലൈ 4 10:30 PM. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: കൂട്ടിനായി കൂടെയുണ്ട്, കൂട്ടുകാരായി റെയിൻബോ, നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ഇത്
1: അരികെ.
0: അരികെയിൽ ഞങ്ങളുണ്ട്
1: അർജവിദ്യ,
0: അർജ ശരത്. അപ്പോ വിശേഷങ്ങൾ പറയാനും ഒരുപാടൊരുപാട് അരികെ ചേർന്നിരിക്കുന്ന കൂട്ടുകാരോട് പറയാൻ കൊതിക്കുന്ന എല്ലാ വർത്തമാനങ്ങളും പറഞ്ഞു തീർക്കാനുള്ള കൊതിയോടെ ഞങ്ങളെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ
1: 0484-242-8101.
0: 0484-242-8101. പ്രത്യേകിച്ചൊരു വിഷയമൊന്നുമില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളോട് നിങ്ങൾ പറയാൻ കൊതിക്കുന്ന എല്ലാ വിശേഷങ്ങളും, ആ ആളെക്കുറിച്ച്, ആ കാലഘട്ടത്തെക്കുറിച്ച്, കൊച്ചു കൊച്ചു വർത്തമാനങ്ങളെക്കുറിച്ചൊക്കെയും നമുക്കിന്നോട് പറയാം അല്ലേ?
1: കൂടെയുണ്ട്
0: അരികെ, ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. ശ്രദ്ധിക്കേണ്ട കാര്യം, നിരന്തരം എല്ലാ ദിവസവും വിളിച്ചു കിട്ടുന്ന ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറേ ദിവസങ്ങൾക്ക് ശേഷം വിളിക്കാൻ കാത്തിരിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ടല്ലോ, അപ്പോൾ അവർക്കായിരിക്കും പ്രയോറിറ്റി. സ്ഥിരം വിളിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, പുതുതായി വിളിക്കുന്നവർക്ക് അവസരം കൊടുക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വി ആർ സൈനിങ് ഇൻ.

0: അരികയാണ്. ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഞങ്ങളുണ്ട്. കടത്തി വിടട്ടെ ആളെ ഇത്.
1: കടത്തി വിടാലോ. ഹലോ, പേര് പറഞ്ഞോളൂ.
2: എന്റെ പേര് റോഷ്നി.
1: റോഷ്നി, എവിടുന്നാ വിളിക്കുന്നത്?
2: ചാലക്കുടി.
1: ചാലക്കുടി. റോഷ്നി, ഇന്ന് എന്ത് കഥയാണ് ഞങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്?
2: ഞാൻ ഈ പ്രോഗ്രാം കേൾക്കാൻ തോന്നിയിട്ട് ഒരാഴ്ച ആയുള്ളൂ.
0: ഇഷ്ടായോ?
2: ഇഷ്ടമായി. ചേട്ടന്റെ പ്രോഗ്രാം മുൻപ് കേട്ടിട്ടുണ്ട്. ഒരു 10 വർഷമൊക്കെ ആയി കാണും.
0: പ്രണയസല്ലാപാണോ? പ്രണയസല്ലാപാണോ?
2: അതന്നെ.
0: എനിക്ക് വല്ല മാറ്റമുണ്ടോ? കുറച്ച് മെച്ചുവേർഡ് ആയില്ലേ
2: കേട്ടു തോന്നിയിരുന്നു. നമുക്ക് നമ്മളോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് എന്തും പറയാനുള്ള സങ്കടങ്ങളോ വിഷമങ്ങളോ
0: കേൾക്കാൻ അരികെ. അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച ഒരാൾ ആരാണ്? ഏത് സമയത്തും അനുവാദങ്ങൾ ചോദിക്കാണ്ട് നമുക്ക് കയറി ചെന്ന് വിഷമവും സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാനായിട്ട് ആരാണ്ടായിരുന്നെ?
2: എനിക്ക് 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരു സുഹൃത്തിന് കുറച്ച് 2-3 വർഷമായിട്ടും

0: ഞങ്ങളെ പരിചയം പറ്റിയിട്ട്. അത് എനിക്ക് എന്റെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് എല്ലാ സങ്കടങ്ങളും അവളോട് തുറന്ന് പറയാൻ പറ്റുമായിരുന്നു. പിന്നെ അവൾ അതിനെ കുറിച്ച് എന്നെ ആശ്വസിപ്പിക്കാറുണ്ട്, ചേച്ചി ഇനി കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് എന്താ കാര്യം, ഇനിയും ചേച്ചിക്ക് ജീവിതം മുമ്പിൽ ഇങ്ങനെ ബാക്കി കിടക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ആ ചേച്ചി വീണ്ടും ആലോചിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നമ്മള് നമ്മുടെ പാർട്ണർ ഒരാളായിരുന്ന ആളിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവങ്ങൾ ഉണ്ടാകുമ്പോ എനിക്കത് ഞങ്ങള് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ ഞാൻ അവര് പറഞ്ഞ പോലെ ഞാൻ ചിന്തിച്ചു നമ്മുടെ സ്നേഹം അവർക്കൊറ്റും അംഗീകരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ അവര് അർഹതപ്പെടുന്ന ഒന്നല്ല എന്ന് പറഞ്ഞിട്ട് അവരെ അകറ്റി നിർത്താൻ അവരെ അവരുടെ വഴി ജീവിച്ചോട്ടേ എന്ന് ചോദിച്ചു. പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ എന്റെ കുട്ടികൾ നല്ലതാണെന്ന് എനിക്ക് തോന്നി.
1: ശരിയാണ്, നമുക്ക് ചില മനുഷ്യന്മാരെ അങ്ങ് അങ്ങ് വിട്ടുകൊടുക്കാം. നമുക്കും അവർക്കും യാതൊരു ബാധകളും ഇല്ലാതെ, യാതൊരു വാശികളും ഇല്ലാതെ, അല്ലേ?
0: അതെ അതെ അതെ. ഇപ്പൊ അങ്ങനെ ഒരു സങ്കടം എനിക്ക് ഉണ്ടെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ സ്വസ്ഥതയിലും സന്തോഷത്തിലും സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ്.
1: ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? ആ മൂന്നക്ഷരമാണ്, നാലക്ഷരമാണ്, സമാധാനം. അതില്ലെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ. അപ്പൊ ഏറ്റവും സമാധാനത്തോടെ,
2: ഒരിക്കലും ഒരു സമയത്തും പൂർണ്ണരൊന്നും അല്ല അല്ലേ?
1: തീർച്ചയായിട്ടും
2: നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലും നഷ്ടങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ. പക്ഷെ അതിനു മേലെ നമ്മുടെ എന്തോ
1: അതാണ്, നമുക്ക് ആരും ആരും ഒറ്റയ്ക്കൊന്നും ആയി പോകുള്ളൂ, ആരെങ്കിലൊക്കെ ഉണ്ടാവും ചുറ്റിലും, അല്ലേ?
0: കൂട്ടുകാരനും ഏകദേശം തന്നെ പോലെ സെയിം സിറ്റുവേഷനിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ നല്ല ഫ്രണ്ട്ഷിപ്പ് ആണ്. എല്ലാ ആഴ്ചയിലും വിളിക്കും, സംസാരിക്കും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. അപ്പോ എനിക്ക് എന്നോട് എന്തിനും നമുക്ക് കൂടെ ഉണ്ടെന്നൊരു തോന്നലുകൾ ആളിൽ നിന്ന് വന്നപ്പോ എനിക്ക് പതിയെ എന്തോ ഒരു ഇഷ്ടം ആളോട് തോന്നി. ഞാനത് പറഞ്ഞു, എനിക്കിങ്ങനെ മനസ്സിൽ എന്തോ എന്തോ അറിയില്ല, അത് പ്രണയാണോ എന്തോന്ന് അറിയില്ല, എനിക്കിങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നു പറഞ്ഞപ്പോ ഒരാളോ എന്നോട് പറഞ്ഞു അങ്ങനെയൊന്നും പാടില്ല, നമ്മള് ഫ്രണ്ടായിട്ടിരിക്കണം, കാരണം ആളൊക്കെ ഒരു കുടുംബമുണ്ട്. അപ്പൊ ആളെ ആശ്രയിച്ച് കഴിഞ്ഞ അമ്മയുണ്ട്, ഭാര്യയുണ്ട്, രണ്ട് കുട്ടികളും ഉണ്ട്. അപ്പൊ എന്നോട് അങ്ങനെ പറഞ്ഞു, അതൊന്നും പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു, ശരിയാണ്, ഞാൻ മാസം സെയിം സിറ്റുവേഷനിലൂടെ പോയൊരു വ്യക്തിയായതെന്ന് എനിക്ക് മനസ്സിലാവും. എന്റെ സങ്കടം പോലെയല്ല മറ്റുള്ളവരുടെ സങ്കടം വന്നു.
2: അല്ല, സ്വാഭാവികമായി
1: തീർച്ചയായിട്ടും ആരോടും നമുക്ക് ഇഷ്ടം തോന്നാം, ആരോടും പ്രണയം തോന്നാം. പക്ഷേ അത് നമ്മളുടെ കുടുംബത്തിന്റെ സന്തോഷത്തെ, നമ്മളെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന മനുഷ്യന്മാരെ
2: വിഷമിപ്പിക്കുന്നു,
1: അവരെ തനിച്ചാക്കുന്ന അവസ്ഥയിൽ വരുമ്പോ ഇതുപോലൊരു അത് തന്നെ അതൊരു വലിയ കാര്യമാണ് കേട്ടോ. ഇപ്പൊ അത് അങ്ങനെ ചിന്തിക്കാനായിട്ട് കൂട്ടുകാരിക്ക് പറ്റുന്നുണ്ടെങ്കിൽ വലിയ കാര്യമാണ്.
2: അത് അങ്ങനെ പറഞ്ഞു തരാൻ ഒരാളുണ്ടാവുക എന്നുള്ളതും ആൾക്ക് വേണമെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, തിരുത്തേണ്ട സമയത്ത് തിരുത്തുന്ന ആളാണ് യഥാർത്ഥ ഫ്രണ്ട്.
1: എന്താ കാര്യം എന്ന് വെച്ചാലേ, നമ്മളീ നല്ല ഇഷ്ടങ്ങളെല്ലാം നമ്മൾ കൊണ്ടുപോയി പ്രണയത്തിൽ കെട്ടിയാല് പിന്നെ അത് ടെൻഷൻ ആവാൻ തുടങ്ങും. ആരെങ്കിലും അറിയാം പറയോ, നല്ല സൗഹൃദത്തിൽ അങ്ങ് പോവാണെങ്കിൽ നമുക്ക് ആരെയും പേടിക്കാണ്ട് ആ ബന്ധത്തെ അങ്ങ് ചേർത്ത് പിടിക്കാൻ പറ്റും.
2: അത് മാത്രമല്ല, സൗഹൃദങ്ങളിൽ എപ്പോഴും നമുക്ക് എല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റും.
1: പ്രണയം വരുമ്പോ അവിടെ കുറച്ചുകൂടെ റെസ്ട്രിക്ഷൻസ് വരും. എന്തിനാണേ, അപ്പൊ ഏറ്റവും രസമായിട്ട് നിങ്ങളുടെ സൗഹൃദം കൊണ്ടുപോവുക. എന്ത് എന്താ പറയാ, വെറുതെ അതൊരു പ്രണയമാക്കി നശിപ്പിച്ച് കളയണ്ട കേട്ടോ. ഓക്കെ ഡിയർ, നന്നായിരിക്കും, നല്ല പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, സന്തോഷം, ബൈ. എന്തോ
0: എനിക്ക് ഒരു പാട്ട് കേൾക്കാം.
1: പറഞ്ഞോ പറഞ്ഞോ, ഏത് പാട്ട് വേണം എന്ന് പറഞ്ഞോ.
2: ഹിന്ദി പാട്ടോ?
1: ഓ പറഞ്ഞോ പറഞ്ഞോ.
0: എനിക്ക് ഉദിത് നാരായൺ പാടിയ
1: അല്ലേ മൂവി? യെസ് വെച്ചുതരാ കേട്ടോ. അപ്പൊ ഞാൻ ആ പാട്ട് വെച്ച് തന്നേക്കാം ഈ പാട്ട് കഴിഞ്ഞിട്ട്. ഓക്കെ
0: ഓക്കെ,
1: താങ്ക് യു. ബൈ ബൈ, ടേക്ക് കെയർ. യെസ്, ശരിക്കും അല്ലേ, ഒരു പ്രണയത്തിൽ അങ്ങ് തളച്ചിട്ട് ആ നമ്മളെ വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർ, പ്രണയം തെറ്റുന്നു എന്ന് പറയുന്നില്ല, പക്ഷെ അതുകൊണ്ട് ആരും കരയേണ്ടി വരരുത്, അത്രേ ഉള്ളൂ.

0: നമ്മുടെ പ്രണയങ്ങളെല്ലാം നമ്മുടെ സന്തോഷങ്ങളായിട്ടിരിക്കട്ടെ, പക്ഷെ ആ പ്രണയം കൊണ്ട് വേറൊരാളുടെ ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന ചുറ്റുമുള്ള മനുഷ്യന്മാരെ മുറിവേൽപ്പിക്കാതിരിക്കുമ്പോൾ ആ പ്രണയം നമ്മുടെ സ്വകാര്യ സന്തോഷമാണ്.
1: അതെ അതെ, തീർച്ചയായും
0: അങ്ങനെ ഉണ്ടാവാൻ പറ്റട്ടെ. അല്ലാണ്ട് എല്ലാം കൊണ്ട് പ്രണയമാകണം സ്വന്തമാക്കണം വിചാരിച്ചാൽ.
1: പക്ഷേ ഉണ്ടല്ലോ ചെറുതെ, പൊതുവെ അങ്ങനെ ഒരു പെൺകുട്ടി ഒരു ഇഷ്ടം പറയുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും. പക്ഷേ അങ്ങനെയല്ല, അതല്ല ശരിയെന്ന് പറഞ്ഞു
0: ചുറ്റുമുള്ള ലോകമനാഥമായി പോകുമെന്ന് ഓർമ്മപ്പെടുത്തലുണ്ട്.
1: അത് തന്നെ, തീർച്ചയായും അങ്ങനെ പറയുന്ന ഒരാളെ എപ്പോഴും നമുക്ക് വിശ്വസിക്കാല്ലേ.
0: തീർച്ചയായിട്ടും. അപ്പൊ ആ കൂട്ടുകാരിക്ക് ഇരിക്കട്ടെ ഈ പാട്ട്.
1: കൂട്ടുകാരിക്കും ആ കൂട്ടുകാരനും.
0: യെസ്, നല്ല കൂട്ടുകാരനും നല്ല കൂട്ടുകാരി അരികെയാണ്. കൂടെ ഞങ്ങളുണ്ട്, വിളിക്കാം 0484242481. ഇതുപോലെ ആശയക്കുഴപ്പം ഉണ്ടാക്കുമ്പോൾ ചില കാര്യങ്ങൾ എന്താകും എങ്ങനെയാവും എന്നൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലേ, റെയിൻബോ ഉണ്ട് 107.5.

0: വീണ്ടും സ്വാഗതം പ്രിയരെ. അരികയിലേക്ക് അരികെ ആരാ നോക്കാം. വിദ്യ
1: നോക്കാലോ.
0: ഹലോ
2: ഹലോ
1: ഹലോ,
0: ആരാണ് സംസാരിച്ചോളൂ.
2: ഹലോ,
1: കേൾക്കുന്നില്ലേ, പറഞ്ഞോളൂ.
0: പ്രിയ,
2: പ്രിയ എന്നാണ്.
0: ആലുവയിൽ നിന്നും പ്രിയ. പ്രിയ എന്ത് ചെയ്യുന്നു?
2: ഞാൻ ഹൗസ് വൈഫ് ആണ്.
0: അരികയോട് എന്താണ് പറയാനുള്ളത്?
2: അപ്പൊ നല്ല മഴയുള്ള സമയത്ത് ഞാനും എന്റെ മോളും കൂടെ, അവളും ഞാനുമാണ് മെയിൻ ആയിട്ട് അരികെ പ്രോഗ്രാം കേൾക്കുന്നത് സ്ഥിരമായിട്ട്.
0: സന്തോഷം. കുടുംബത്തെ കേട്ടാൻ പറ്റിയ പരിപാടിയിൽ ടാഗും കിട്ടി, സന്തോഷം.
2: ഞങ്ങളങ്ങനെ ചുമ്മാ ഇരുന്നപ്പോ ഒന്ന് വിളിക്കാന്ന് കരുതി, പുള്ളിക്കാര് തന്നെയാണ് നമ്പർ കിട്ടുന്നത്. അപ്പൊ കിട്ടിയപ്പോ സന്തോഷായി.
0: മോള് ക്ലാസ്സിലാ പഠിക്കണേ?
2: അവള് പത്തില്.
0: മോൾക്ക് അരികെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരാണ്?
2: എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ഞങ്ങൾ കോളേജിൽ പഠിച്ചിരുന്നപ്പോ. അതൊരു 25 വർഷം മുന്നേ ആണ്. പക്ഷെ അന്നൊക്കെ ഫോണൊന്നുമില്ല. അപ്പൊ അത് കാരണം എന്താ പറയാ, നമുക്ക് അങ്ങനെ വിളിച്ച് സംസാരിക്കാനോ അങ്ങനെയുള്ളൊരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പഴെന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിൽ ഫോണുണ്ട്, നമുക്ക് എപ്പോ വേണമെങ്കിലും സംസാരിക്കാം, അങ്ങനെ വാട്സപ്പ് വിളിക്കൊക്കെ ചെയ്യാം. പക്ഷെ അന്ന് അത് പറ്റില്ലല്ലോ. അപ്പൊ അത് കാരണം ഇപ്പൊ ഞങ്ങള് തമ്മിൽ ഒരു കണക്ഷൻ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ

0: പറയുമ്പോ ഇങ്ങനെ ഓർക്കും, അതിനല്ലേ പറ്റുള്ളൂ.
1: അതെ. അപ്പൊ എന്തായാലും കൂട്ടുകാരി കേക്കണ്ടെങ്കിൽ, കൂട്ടുകാരുടെ പേരൊന്ന് പറഞ്ഞാല് ചിലപ്പം കൂട്ടുകാരി ഒന്ന് കണക്ട് ചെയ്ത് വരുമായിരിക്കും.
0: കൂട്ടുകാരുടെ പേര് രമ്യ എന്നായിരുന്നു. ഞങ്ങള് മഹാരാഷ്ട്രയിൽ ഒരുമിച്ച് പഠിച്ചതാണ്.
1: സിംഗ് ദ സോങ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ദി സോൾ, വി ആർ ദി മഹാരാജാസ്. എല്ലാ എപ്പിസോഡിലും ഒരാള് മഹാരാജ കിട്ടും. ഞാനും ഉണ്ടായിരുന്നു മഹാരാജയില്.
0: എനിക്ക് പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഈ പ്രോഗ്രാമിൽ പഴയ പാട്ട് കിട്ടുമോ?
2: ഒരുപാട് പഴയ പാട്ടാണോ?
0: സത്യവൻ സാവിത്രിയിലേക്ക് പാട്ട് കിട്ടും.
2: അത്രയ്ക്കും പഴയതാവണോ?
1: സ്വാഗത കൊച്ചിയിലേക്ക് പോയപ്പോലെ.
0: അന്ന് എനിക്ക് ജനപ്രിയൻ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിനകത്തെ എരിവേനൽ പോവുകയായി ആ പാട്ട് ഒച്ചേരാൻ പറ്റിയാൽ സന്തോഷം.
1: എന്നാ പാട്ടാന്നേ ജനപ്രിയല്ലേ പാട്ട് അല്ലേ? എരിവേനൽ പാട്ട് വെച്ചുതരാം. അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി രമ്യ, മഹാരാഷ്ട്രയിൽ പഠിച്ചിരുന്ന പ്രിയപ്പെട്ട രമ്യ
2: കേൾക്കുന്നുണ്ടെങ്കിൽ
1: അത്താണിലുള്ള പ്രിയ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടും. മോളുടെ പേര് പറഞ്ഞില്ല. മോള് പത്തിൽ പഠിക്കുന്ന മോള്.
0: ഓക്കെ.
1: മോളുടെ പേര്
2: പറഞ്ഞില്ല.
1: ഓക്കെ, ബൈ.
2: എന്തൊക്കെ ദൗത്യമാണല്ലേ നമുക്ക്
1: അരികയിലുള്ള. കൃത്യമായിട്ടൊക്കെ ചെയ്തു കൊടുക്കണം. വിദ്യ, ഞാൻ അടുത്ത കാലത്തെ വളരെ മനോഹരമായിട്ട് നമ്മുടെ ശരത് സാറില്ലേ, ശരത് ചന്ദ്രൻ സാറ്, ആകാശവാണിയില്ലേ, ശരത് സാറിന്റെ വോളില് അദ്ദേഹത്തിന് റിട്ടയർമെന്റിന്റെ ഒരു ഒരു പോസ്റ്റ് ഇങ്ങനെ വായിച്ച സമയത്താണ് വളരെ പരിചയമുള്ള, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരി സുഹൃത്തൊക്കെ ആയിട്ടുള്ള സന്ധ്യ ചേച്ചിയുടെ ഒരു എഴുത്ത് ഇങ്ങനെ കണ്ണിലൊടുക്കി. പ്രണയത്തിൽ പലപ്പോഴും, അല്ലെങ്കിൽ സൗഹൃദത്തിൽ പലപ്പോഴും, ബന്ധങ്ങളിൽ പലപ്പോഴും നമ്മൾ നിസ്സഹായരായി പോകുന്ന അവസ്ഥയുണ്ട്. നമ്മൾ എത്രയൊക്കെ വിചാരിച്ചാലും ചില മനുഷ്യരെ നമുക്ക്
2: മറക്കാൻ പറ്റില്ല,
1: അല്ല അവരിലേക്ക് എത്താൻ പറ്റില്ല. നമ്മളിങ്ങനെ നോക്കി നിൽക്കും ഒരുപാട് ദൂരെ. അങ്ങനത്തെ ഒരു എഴുത്താട്ടോ വായിക്കാൻ പോകുന്നത്, സിന്ധിച്ചിട്ട് കവിത കേട്ടോ. അപ്പോ ഈ കവിത നമ്മൾ പുരുഷന്മാര് വായിക്കുമ്പോൾ ജെൻഡർ തിരിച്ചിട്ട് വായിക്കണം എന്നാണ്. അതായത് പ്രിയപ്പെട്ടവളേ എന്നുള്ള കവിത നമ്മൾ പ്രിയപ്പെട്ടവനെ എന്ന് വായിക്കാൻ പോകട്ടെ.
2: ഓക്കെ.
1: കവിത ഇങ്ങനെയാണ്. അന്ത്യചുംബനം. പ്രിയപ്പെട്ടവളെ, ആൾക്കൂട്ടത്തിൽ ഒരുവളായി നീ എന്നെ കാണാൻ വരി നിന്നു. പലതരം അന്ത്യചുംബനങ്ങളിൽ പൊറുതിമുട്ടിയ ഞാൻ നിന്നേക്കാളേറെ നിന്റെ ഊഴം കാത്തിരുന്നു. നമ്മൾ ആദ്യം കണ്ട നാളിലെ പോലെ ആൾക്കൂട്ടത്തിൽ നിനക്ക് അങ്കലാപ്പും ലജ്ജയും നിസ്സഹായതയുമുണ്ട്. സങ്കടങ്ങളെ നേരിടാൻ മിടുക്കയാണ് നീ എന്ന പുഞ്ചിരി വിരിയുന്നുമുണ്ട്. മരണപ്പെട്ടതിനാൽ അതെൻ്റെ മുഖത്തേക്ക് എത്താത്തതാണ്. ഏതധിക പ്രവൃത്തിയും ചോദ്യം ചെയ്തപ്പെട്ടേക്കാമെന്ന വേവലാതിയിൽ നിന്റെ വിരലുകൾ അയയുകയും മുറുകുകയും ചെയ്യുന്നുണ്ട്. ശേഷിക്കുന്ന ഏതാനും നിമിഷങ്ങളിലേക്ക് ഓർമ്മകളുടെ നിലയ്ക്കാത്ത റീലൊരുക്കുന്നുണ്ട് നമ്മുടെ മനസ്സ്. നിന്നെ തൊട്ടു നിൽക്കാനും സാരമില്ലെന്ന് പറയാനും ധൈര്യപ്പെടുത്താനും മരിച്ചു കിടക്കയാൽ എനിക്ക് പറ്റൊന്നുമില്ല. ഞാൻ മരിച്ചാൽ നീ എന്തു ചെയ്യുമെന്ന ചോദ്യം എത്ര ബാലിശമാണ്. ഞാൻ ഇനിയും അത് ചോദിക്കില്ല. ആരെങ്കിലും നിന്നെ ഒന്ന് ചേർത്ത് പിടിച്ചെങ്കിലെന്ന് ഞാൻ ചുറ്റിലും നോക്കുന്നുണ്ട്. നീ അടുത്തെത്തുമ്പോൾ ആദ്യ നാളിലെ പോലെ കുളിരുന്നുണ്ട്. മരവിച്ച ദേഹത്തിനത് കാട്ടാൻ പറ്റഞ്ഞിട്ടാണ്. ആൾത്തിരക്കിൽ അന്ത്യാഭിവാദ്യങ്ങളിൽ നിന്റെ ചുംബനം ഞാൻ തിരിച്ചറിയുമോ എന്ന വിറയലിൽ നീ ഒന്ന് വെപ്രാളപ്പെടുന്നത് ഞാൻ അറിയുന്നുണ്ട്. എൻ്റെ വഴിയാത്രക്കുള്ള പൊതിച്ചോറാണത്. നീ അതൊന്ന് വൃത്തിയായിട്ട് തന്നിട്ട് പോ. കവിത അവസാനിക്കുകയാണ്. ശരിക്കും ഒരുപാട് ഇഷ്ടം മനസ്സിൽ സൂക്ഷിച്ചിട്ടേ അതൊരിക്കൽ പോലും പറയാതെ, സൗഹൃദത്തിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും കുടുംബബന്ധങ്ങളിലാണെങ്കിലും അങ്ങനെ പോകുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. നിസ്സഹായമായൊരവസ്ഥ, ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും അവരെന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന്. ഈ അടുത്ത കാലത്തൊരു ഒരു പോലീസ് രംഗം, എൻ്റെ ഒരു കൗൺസിലിംഗ് രംഗത്തുണ്ടായതാണ്. തലേ ദിവസം അമ്മയുടെ കയ്യിൽ കിടന്നുറങ്ങിയ മോള് രാവിലെ ഒരു അസാൻമാർഗവാദിയായിട്ടുള്ളൊരാൾ, വളരെ അയാൾ ഗുണ്ടയാണ്, എല്ലാ തരത്തിലും സാമൂഹ്യ ഒരു പ്രശ്നക്കാരനാണ്, ആൻറ്റിസോഷ്യലായിട്ടുള്ള മനുഷ്യനാണ്. അയാൾക്കൊപ്പം മോൾക്ക് പോകണമെന്ന് വാശി. അവൾക്ക് പ്ലസ് ടു കഴിഞ്ഞ് 18 വയസ്സ് കഷ്ടിയായിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇടപെട്ട് സംസാരിച്ചു. അത്യാവശ്യം പോലീസ് കണക്ഷനുകളോട് ഞാനും പോയിട്ട് പറഞ്ഞു, മോളെ നീ ഇപ്പം അച്ഛൻ്റെ ഉടമ്പടി കൂടെ പോ, സമയമാകുമ്പോൾ അവർ ഇവനെ തന്നെ കല്യാണം കഴിച്ച് തരാമെന്നൊക്കെ പറയാണ്. മോള് പറഞ്ഞൊരു കാര്യമുണ്ട്, ശരി സാർ.

0: എനിക്ക് ഈ അമ്മേനെ വിശ്വാസമില്ല, എനിക്ക് ഇവരെ വിശ്വാസമില്ല, എനിക്ക് അച്ഛനും അമ്മേനെയും വിശ്വാസമില്ല അത്രേ. ആ നിമിഷമാണ് ഈ പറഞ്ഞ പോലെ എന്തിനും ഏതിനും കൂടെ ഉണ്ടാവണ മനുഷ്യന്മാർ പെട്ടെന്ന് നിമിഷം കന്യരായി പോകുന്ന അവസ്ഥയുണ്ട് ജീവിതത്തിൽ. അപ്പോൾ ഈ നിസ്സഹായതകളും വിഹുലതകളും ടെൻഷനും ഒക്കെ പറയാനുള്ള സമയമാണ് അരികെ. കൂടെ ഞങ്ങളുണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 0484-242-41 0484-242-8101. വിദ്യയുണ്ട്, ശരത്തുണ്ട്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ
1: 107.5 അരികെ.

0: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.
1: കൂടെയുള്ളത് ഞാൻ ആർദ്ര വിദ്യ,
0: ഞാൻ അന്വേഷരത്. അരികെയാണ് പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ നിസ്സഹായതയെ കുറിച്ചിട്ടാണല്ലോ, ഇഷ്ടങ്ങളിലെ നിസ്സഹായതയെ കുറിച്ചിട്ട്. നമ്മളാണ്ട് സ്റ്റക്കായി പോകുമ്പോൾ, കൺഫ്യൂസ്ഡ് ആയി പോകുമ്പോൾ നിങ്ങൾക്ക് ആരുണ്ടായിരുന്നു അരികെ?
1: അതെ
0: ചോദിക്കാം,
1: ചോദിക്കാം.
0: ഹലോ,
2: ഹലോ,
1: നമസ്കാരം. പേര് പറഞ്ഞോളൂ.
2: എന്റെ പേര് സഫൽ.
1: സഫൽ, ഓക്കെ. സഫൽ എവിടെ നിന്നാ വിളിക്കുന്നേ?
2: ആലപ്പുഴ.
1: ആലപ്പുഴ,
0: ആലപ്പുഴക്കാരൻ സഫൽ. പണ്ട് വിളിച്ചിട്ടുണ്ടല്ലേ?
2: പണ്ട് വിളിച്ചിട്ടുണ്ട്, കുറച്ചു നാളായി.
1: എനിക്ക് ഓർമ്മയുണ്ട്.
0: എന്നാ നമ്മള് പണ്ടത്തെ പ്രണയ സല്ലാപത്തിന് ശേഷമൊക്കെ പറഞ്ഞത് അല്ലേ?
1: ശരത് ഫാൻസിനെ കൊണ്ട് തോറ്റു.
0: വിദ്യാഭ്യാസമായിട്ടുണ്ട്. വിദ്യന് എനിക്ക് ബിരിയാണി അടിച്ചറിയില്ല.
1: ശരത്തിന് ബിരിയാണി.
0: എന്തോ പാട്ട് സെലക്ഷന്റെ ക്രെഡിറ്റ് വിദ്യക്കാണ്. വിദ്യയാണ് പാട്ടിന്റെ ആള്. സഫലിന്റെ ലൈഫിൽ ഇതുപോലെ എപ്പോഴെങ്കിലൊക്കെ ലൈഫ് അങ്ങ് സ്റ്റക്കായി പോണ സമയത്ത് കൂടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട ആളാരാണ്? നിസ്സഹായതായി പോണ സമയത്ത്
2: നമ്മുടെ കൂട്ടുകാരുണ്ടായിരുന്നു. അവരൊക്കെ പോയി.
0: എങ്ങോട്ട് പോയി?
2: അവര് ഉണ്ട്, അവര് ജോലിയൊക്കെ കിട്ടി പല സ്ഥലത്തായി.
0: നമ്മള് നാട്ടിലിങ്ങനെ ഉണ്ട്, പക്ഷെ അവർക്ക് അവരുടേതായ കാര്യമൊക്കെ അന്വേഷിച്ച് അങ്ങ് പോയത്ര.
2: പോയി
0: വിളി പറച്ചിലൊന്നുമില്ലേ? വിളിയും പറച്ചിലൊന്നുമില്ലേ എന്ന്?
2: ഇല്ല, ഇപ്പൊ പറച്ചിലൊന്നും ഇല്ല. എവിടെങ്കിലും വെച്ചൊക്കെ കണ്ടപ്പോഴും
1: പ്രാരാബ്ദങ്ങളിടയിലായി പോയല്ലേ.
0: അല്ല, അങ്ങനെയുണ്ട് കുറെ മനുഷ്യർ. ഒരു കാലത്ത് എല്ലാ വിശേഷവും ആദ്യം പോയി പറഞ്ഞു വരുന്നവര്, നമ്മുടെ എല്ലാ കാര്യവും ആദ്യം അറിഞ്ഞിരുന്നവർ, അറിയിച്ചിരുന്നവര്, പിന്നെ കാണുമ്പോ എത്ര പെട്ടെന്നാണല്ലോ അവര് ആരോ ആയി പോകുന്നത് നമുക്ക്.
1: അല്ല, അത് അങ്ങനെയായിരിക്കും അല്ലേ ജീവിതം. ഇങ്ങനെ പല വഴികളിലൂടെയൊക്കെ, പല കൈവഴികളിലൂടെ ഇങ്ങനെ
0: ഒഴുകുമ്പോഴേ
1: നമ്മൾ എത്ര ആഗ്രഹിച്ചാലും.
2: അതെ,
1: ഇപ്പൊ സഫലും ആഗ്രഹിക്കുന്നുണ്ടാവും അവരെ വിളിക്കണം, സംസാരിക്കണം എന്നൊക്കെ. പക്ഷെ പലപ്പോഴും നമുക്കതിന് പറ്റാറുമില്ല അല്ലേ. അതുപോലെ തന്നെ ആയിരിക്കും അവർക്കും.
2: പക്ഷെ അവർക്കും ഇപ്പോ ഉള്ള ആ സംഭവങ്ങളൊക്കെ ഇന്നും ഓർക്കുന്നുണ്ട്.
0: മനസ്സിലുണ്ടാവട്ടെ, പണ്ട് കവി പറഞ്ഞ പോലെ ഇത്തിരി നന്മയും ഗ്രാമത്തിന്റെ കൊന്നപ്പൂവും എല്ലാം ഉണ്ടാവട്ടെ. അപ്പൊ ഒരുപാട് ഇഷ്ടത്തോടെ നമുക്ക് നല്ലൊരു പാട്ട് വെച്ചു തരാം കേട്ടോ. പാട്ട് പോലും കേൾക്കാനുണ്ടോ? ഏതാണ്? നെഞ്ചുടുക്കിന്റെ പാട്ടല്ലേ. യെസ്, അപ്പൊ ആ പാട്ട് തന്നെ കേൾപ്പിച്ചു തരാം. ഓക്കെ,
2: ഓക്കെ,
0: ഓക്കെ സഫലേ. ബൈ ബൈ.

0: എന്തൊരു വേദനയാണല്ലേ, ഒരു കാലത്ത് നമ്മുടെ
1: അതെ
0: എല്ലാ വിശേഷവും പറഞ്ഞ് നമുക്കൊപ്പമായിരുന്നവര് കാലമങ്ങ് മുന്നോട്ട് പോകുമ്പോൾ ഒരിടത്തും ഒരു അടയാളപ്പെടുത്തലില്ലാണ്ട് അവരങ്ങ് മാഞ്ഞു പോകുന്നത് കാണും, വിശേഷം പറയും. പക്ഷെ
1: എനിക്ക് ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനുണ്ടായിരുന്നു കേട്ടോ, ബാലു എന്നാണ് ഞാൻ വിളിച്ചിരുന്നത്. ഞങ്ങള് വീട് ഒരു മതിലിന്റെ അപ്പുറം ഇപ്പുറമാണ്, ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ റൂമുകള് ഒരു ജനലുകൾ ഒരു ഫേസ് ടു ഫേസ് ആണ്. അപ്പൊ എന്നെക്കാൾ ഇളയതാണ് അവൻ, പക്ഷെ ഞങ്ങൾ എന്റെ അനിയനല്ലെന്ന് ആർക്കും അറിയില്ല.

0: ഉള്ളിലേക്ക് പോകാൻ നേരത്ത് അവൻ എന്നും റെഡിയായി നേരത്തെ വരും. എന്നിട്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊന്ന് വിളിയാണ്, വിദ്യേ വരണുണ്ട്. അപ്പം എൻ്റെ അമ്മ പറയും, നിനക്ക് പൊയ്ക്കൂടെ, നീ എന്തിനാ ഇവൾ ഇവള് കാരണം ലേറ്റ് ആവണേന്ന്. എത്ര ലേറ്റ് ആയാലും എത്ര തല്ലുകൊണ്ടാലും എൻ്റെ കൂടെ അവൻ വരുള്ളൂ, ഞാൻ അവൻ്റെ കൂടെ പോവുള്ളൂ. സ്കൂളിൽ വെള്ളമൊക്കെ പൊങ്ങുന്ന സമയത്ത്, എറണാകുളമാണല്ലോ, ഒരു മഴയ്ക്ക് വെള്ളം പൊങ്ങും, അപ്പം സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിക്കും. അപ്പം അന്ന് ഞങ്ങൾക്ക് അവധിയാണെന്ന് അറിഞ്ഞാലും പോകാൻ ഇൻട്രസ്റ്റ് ആണ്. ഈ വെള്ളം നീന്താൻ ഒരു അവസരം കിട്ടുന്ന സ്കൂളിൽ പോകുമ്പോഴാണ്. അങ്ങനെ നീന്തി സ്കൂളിൽ പോകും. അങ്ങനെ അങ്ങനെ അങ്ങനെ ഞാൻ ഡിഗ്രി ആയപ്പോഴേക്കും ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിൽ കൂട്ടുകൂടുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പം സെപ്പറേറ്റ് ആയി, എല്ലാ അംഗസംഖ്യ കൂടിയപ്പോൾ ഇനി വീട്ടിൽ സ്ഥലം ഇല്ലാണ്ടായി. അപ്പോൾ ഞങ്ങൾ കുറച്ച് അപ്പുറത്തേക്ക് വീട് വെച്ച് മാറി. എന്നിട്ടും എല്ലാ സാറ്റർഡേസിലും അവൻ വന്നിട്ട് ഒരു ഒരു വീക്കിലെ വിശേഷങ്ങൾ അപ്ഡേറ്റ് ചെയ്യും എന്നെ. എൻ്റെ വിശേഷങ്ങൾ ചുമന്നുകൊണ്ട് പോവുകയും ചെയ്യും. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു അവര് അംഗമാലിക്ക് മാറി. അപ്പം പിന്നെ അല്ലെങ്കിൽ അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. അവന് ചെറുതാണ് ഞങ്ങളുടെ ഇടയിലെന്ന് വിചാരമായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ അവൻ്റെ കല്യാണം, എൻ്റെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ പറഞ്ഞതുപോലെ അവൻ്റെ മനസ്സിലും ഞാനുണ്ട്, എൻ്റെ മനസ്സിൽ അവനും ഉണ്ട്. പക്ഷേ എല്ലാ ദിവസവും വിളിക്കാൻ പറ്റില്ല. അവൻ്റെ അമ്മ എൻ്റെ അമ്മയെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ അത്ര സ്നേഹത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്.
1: ഞാനത് ഇപ്പോൾ വിദ്യ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ചില സൗഹൃദങ്ങളെ കുറിച്ചിട്ടാണ്.
0: പക്ഷേ ഒരു കാര്യമുണ്ട് സാറേ, ആ ബന്ധം ഒരു ഒരു ഒരു ശതമാനം പോലും ഞങ്ങൾ മാറി ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ, ഇത്രയും നല്ല ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അത്ഭുതം തോന്നും. ഒരു കാലം ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്ഷിപ്പും വഴിമാറാറുണ്ട്. പക്ഷെ ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു അന്നത്തെ. അത്രയും ഒരുപക്ഷെ അവൻ എന്റെ കൂടപ്പുറപ്പാണെന്ന് ഞാൻ ചിന്തിച്ചതുകൊണ്ടാണോ എന്നറിയില്ല.
1: അങ്ങനെയുള്ള ഒരുപാട് നല്ല സൗഹൃദങ്ങൾ ചുറ്റിലുണ്ടോ?
0: അതെ,
1: എല്ലാവരും പ്രണയത്തിലെത്തണം, എല്ലാവരും ലിസ്റ്റിലെത്തണം തന്നെ ഒക്കെ അപ്പുറത്തേക്ക്. നമുക്കൊന്ന് ഇതുപോലെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒന്ന് ആലോചിക്കുമ്പോൾ ഹൃദയത്തിൽ ഒരുപാട് സമാധാനം നൽകുന്ന ആരെങ്കിലും ഒക്കെ നമ്മൾ കരുതി വെക്കണം. അപ്പുറത്തേക്ക് പോവാം അല്ലേ?
0: പോവാം.
1: ഇതരികയാണ്, വിളിക്കുക 0484-242-8101. 0 1.

0: അരികയാണ്
1: കേട്ടുകൊണ്ടിരിക്കുന്നു. അരികെ
0: ആകാശവാണി റെയിൻബോ എഫ് എം 107.5-ൽ അരികെ ഞങ്ങളും ഞങ്ങൾക്കൊപ്പം.
1: ഹലോ,
2: ഹലോ,
1: ആരാണെന്ന് പറഞ്ഞോളൂ.
2: ഹലോ, ഞാൻ കാക്കരയെന്ന് വിളിക്കുന്നതാണ്. ഞാൻ ശരത്ത് ഇന്നുണ്ട് എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയായിരുന്നു.
1: ഓ, ഇന്നുണ്ടല്ലോ. ഇത് ഏകദേശം ഒരു 4-5 കോളാണ് അരികയിലേക്ക് വരുന്നത്. അരികയിലേക്ക് മാത്രം വരുന്നത് കേട്ടോ. ഈ വിളിച്ച എല്ലാവരും ഈ പറയുന്ന കഥാപാത്രം ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വിളിക്കുന്നവരാണ്.
0: നമ്മളുടെ ബന്ധം ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പ അല്ലേ?
2: ദിവ്യ എനിക്ക് നല്ല പരിചയമാണ്. ഞാൻ കണ്ട
0: സ്വാഗതം കൊച്ചിയില്.
1: നല്ല പരിചയമുണ്ട്. എവിടെന്ന് വിളിക്കണേ?
2: ഞാന് കാക്കരയെന്നാണ് വിളിക്കണത്. പിന്നെ ഞാൻ ബ്ലൈൻഡ് ആണ്.
0: വിധിയുടെ പ്രോഗ്രാം കേട്ടിട്ടുണ്ട്. സ്വാഗതം കൊച്ചി കേട്ടിട്ടുള്ള പരിചയമായിരിക്കും അല്ലേ?
2: അപ്പൊ കിരനോട് ഞാൻ ചോദിച്ചു, ശരത്ത് എന്താണ് സ്വാഗതം കൊച്ചിയിലേക്ക് വരാത്തേ?
1: ശരത്ത് മടിയനായതുകൊണ്ടാണ്.
0: രാവിലെ എഴുന്നേക്കാൻ മടിയുള്ളൂ.
2: ഇപ്പൊ ദിവ്യ
0: വിദ്യ വിദ്യ വരാറുണ്ട്. വിദ്യയുടെ വെളുപ്പിന് എഴുന്നേറ്റ് വന്നിട്ടൊക്കെ ചെയ്യും. സിൻസിയറിറ്റിയുടെ കുട്ടിയുടെ മെയിൻ. എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷം. ഞാൻ ബ്ലൈൻഡ് ആണ്. പിന്നെ എന്റെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഞാനൊരു ഡോക്ടറെ അടുത്ത് നിന്ന് പറഞ്ഞായിരുന്നു. ഡോക്ടർ എന്നോട് ഉപദേശം പറഞ്ഞു തന്നത് എന്താന്ന് പറഞ്ഞാല്, എന്റെ കണ്ണിനല്ലേ കാഴ്ച ഇല്ലാത്തുള്ളൂ, മറ്റുള്ളവരൊക്കെ ഒരുപാട് ത്യാഗങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നതില്ലേ, അപ്പൊ കയ്യും കാലും ഇല്ലാത്തവരൊക്കെ എത്രയോ പേരുണ്ട്. ഇതിപ്പൊ നടക്കാൻ സാധിക്കുന്നുണ്ട്, ജോലി എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യണുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ടെൻഷൻ ഒന്നും അടിക്കണ്ട. പിന്നെ അപ്പൊ ഡോക്ടർ പറഞ്ഞു.

0: പറയാണ്, ഒരു കുട്ടി ജനിച്ച ഒരു കുട്ടിക്ക് കൈയും കാലും ഇല്ലാതെ ഒരു കുട്ടി ജനിച്ചു. അപ്പൊ അതിനെ കുറിച്ചൊരു കഥ പറഞ്ഞു തന്നപ്പോ ഞാൻ പറയുന്നുണ്ട് ഡോക്ടറോട്, ഡോക്ടറെ അത് ആ കുട്ടി ഇപ്പൊ അറിയില്ല അതിന്റെ വിഷമം എന്താണെന്നുള്ളത്. അതിന് ഒരു പക്വത ആകുമ്പോഴാണ് അത് ചിന്തിക്കുള്ളൂ. ഇപ്പൊ തീരെ കുഞ്ഞാണ്, ആ കുഞ്ഞിന് ഇപ്പൊ ചിന്തിക്കാനുള്ള യാതൊരു ഇതും ഇല്ല ഡോക്ടറെ എന്ന് പറഞ്ഞു.
1: സത്യം, ചെയ്തു കൊടുക്കാനൊക്കെ ഒരുപാട് പേര് കൂടെ ചുറ്റും ഉണ്ടാവും. എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ആ ഒരു താങ്ങും തണലും ഒക്കെ ഇല്ലാണ്ടാവുമ്പോഴാണ് നമ്മൾ ചില സമയത്ത് ജീവിതത്തിൽ ചില ചില നമ്മളുടെ ചില ഇല്ലാമകളിലേക്ക് നോക്കുന്നത്. ഞങ്ങളില്ലേ കൂടെ, ആരുമില്ലായ്മ എന്നൊരു ചിന്ത വേണ്ട കേട്ടോ. ആരുമില്ലാന്നൊരു ചിന്തയൊന്നും ഒരിക്കലും ഉണ്ടാവരുത്, ഞങ്ങൾ ഉണ്ടാവും.
0: ഞാൻ കണ്ടോണ്ടിരുന്നാണ് ശരത്ത്, എട്ടാം ക്ലാസ് വരെ പഠിച്ചതാണ്.
1: ആണോ?
0: എല്ലാം കാഴ്ച കണ്ടോണ്ടിരുന്നാണ്. ഇപ്പൊ എനിക്ക് ഓരോ കൂടപ്പുറത്തിങ്ങളായിട്ട് ടൂറൊക്കെ പോകുമ്പോഴൊക്കെ എനിക്ക് വളരെയധികം വിഷമങ്ങളൊക്കെയാണ്.
1: എന്തിനാപ്പ, കേൾക്കാൻ പറ്റുന്നുണ്ട്, ചുറ്റുപാട് മനുഷ്യരെ തൊട്ടറിയാൻ പറ്റുന്നുണ്ട്, അനുഭവിക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ കാണാത്തതിന്റെ അല്ലേ. എട്ടാം ക്ലാസ് വരെ കണ്ടില്ലേ, അതെങ്കിലും ഇല്ലാത്ത എത്രയോ പേരുണ്ട്. ഇപ്പൊ ചെരുപ്പില്ലാത്ത മനുഷ്യന് സങ്കടം തോന്നുമ്പോ നമ്മൾ പറയും കാലില്ലാത്തവരെ കുറിച്ച് നോക്കാൻ. അത്രേ ഉള്ളൂ, ഡോക്ടർ പറഞ്ഞ കഥയാണ്. അപ്പോ ഒരുപാട് ധൈര്യത്തോടെ മുന്നോട്ട് പോവുക, പാട്ട് കേൾക്കുക, കൂടെ ഞങ്ങൾ ഉണ്ട് കേട്ടോ. അത് മതി, നിൽക്കാത്ത പാട്ട്.
2: ഇപ്പൊ പറയുന്ന പോലെ
0: എല്ലാം കഴിയുമ്പോ അതാതായ സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ കഴിയുമ്പോ ഞാൻ റേഡിയോ ഓൺ ആക്കണം.
1: പ്രാർത്ഥനകൾ ഞങ്ങളെ ഓർക്കണം കേട്ടോ. ഇനി
0: എനിക്ക് ഹിന്ദി പാട്ട് ഒരെണ്ണം വെച്ച് തരണം. സൂരജ് എന്ന ചിത്രത്തില് മുഹമ്മദ് റാഫി, എനിക്ക് മുഹമ്മദ് റാഫിയുടെ പാട്ട് വളരെ ഇഷ്ടമാണ്. മുഹമ്മദ് റാഫി എന്ന് പറയണത് എനിക്ക് ഭയങ്കര ജീവനാണ്. എന്തുണ്ടെങ്കിലും ഞാൻ മുഹമ്മദ് റാഫിയുടെ പാട്ട് കേൾക്കും.
1: സൂരജ് അല്ലേ, സൂരജ് ഏത് പാട്ടാണ് വേണ്ടേ?
0: മുഹമ്മദ് റാഫി പറഞ്ഞ സൂരജ് എന്ന ചിത്രത്തിലെ
2: പാട്ടിന്റെ പേര് അറിയോ, ഏതാന്നറിയോ?
1: എന്തൊക്കെ സങ്കടങ്ങളാണ് മനുഷ്യർക്ക്?
2: അതെ, എനിക്ക് എന്തുള്ള ശരത്തെ, പെട്ടെന്നൊന്നും പറയാൻ പറ്റാതെ പോയി.
1: അല്ല, നമുക്ക് ഡോക്ടർ പറഞ്ഞോട് ചേർന്ന് നിൽക്കാം.
2: അതെ, എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ 8 വയസ്സ് വരെ കണ്ടിരുന്നു എന്ന് പറയുമ്പോഴേ അതെ, നമ്മളെ ഒരുപക്ഷെ കണ്ണില്ലാത്തൊരാൾക്ക് അത് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ അത്ര നാളും കണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്നില്ലാതായി പോകുമ്പോ എനിക്ക് പെട്ടെന്ന് ഒന്നും സംസാരിക്കാൻ പറ്റാതെ.
1: ഇതുപോലെയല്ലേ ചില ബന്ധങ്ങളും, നമുക്കൊപ്പം അത്രമേൽ ആഴത്തിൽ പതിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് നമ്മളെ വിട്ടു പോകുമ്പോ അത് മരണം പോലും ആവണമെന്നില്ല, ചില തെറ്റിദ്ധാരണയുടെ പേരിലേക്ക് അകന്നു പോകുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ കണ്ണുണ്ടായിട്ട് കണ്ണു പോകുന്ന പോലത്തെ വേദനയാണ് കേട്ടോ. അതുകൊണ്ട് പ്രിയരെ, കളഞ്ഞിട്ട് പോവാതിരിക്കെ ആൾക്കാരുടെ അരികെ നിന്ന്. അരികെയാണ് കൂടെ ഞങ്ങളുണ്ട്. 0484-242-8101. 0484-242-8101.

0: അങ്ങനെ കൂടെ ഉണ്ടായിരുന്നു വരികയിൽ ഞാനും വിദ്യയും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ, സിനിമ കാണുമ്പോൾ, ചില അനുഭവങ്ങൾ ആരെങ്കിലും പറയുമ്പോഴൊക്കെയും നമുക്ക് ചില മനുഷ്യന്മാരെ ഓർമ്മ വരും.
1: അതെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു അവരല്ലേ.
0: പക്ഷെ ഞാൻ പറയുന്ന വിദ്യ, ആ സമയത്ത് മാത്രമല്ലാണ്ട് കൂടുതൽ കൂടുതൽ മനുഷ്യന്മാരുടെ ഓർമ്മകളിലേക്ക് നിങ്ങൾ മുങ്ങിത്താടാൻ പോയേക്കരുത്. ചിലപ്പോൾ തിരിച്ചു കിട്ടാൻ പറ്റാത്ത ആഴങ്ങളിലേക്ക്, കൈകളിലേക്ക് മുങ്ങിപ്പോകുന്ന പോലെ ആയിരിക്കും, നില കിട്ടൂല. അത് മരണപ്പെട്ട മനുഷ്യന്മാരാണെങ്കിലും നമ്മളെ ഉപേക്ഷിച്ച് നമ്മളെ വിട്ടുപോയവരാണെങ്കിലും അത്ര ഉണ്ടായിരുന്നുള്ളൂ ആ കാലഘട്ടം എന്ന് ഓർത്ത് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകണം. അരികെ നമ്മളുണ്ടാവും
1: എപ്പോഴും.
0: അപ്പോൾ ആ ഒരു വാഗ്ദത്തം കൊടുക്കാൻ നമുക്കാരെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മളങ്ങനെ ആർക്കെങ്കിലും ആണോ എന്ന്, അരികിലുണ്ടാവുമെന്ന വാക്കോടെ. നമ്മളെ കാണുമ്പോൾ ഒരു നനത്ത പുഞ്ചിരി മുഖത്ത് വിരിയിക്കുന്ന ഇഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കണേ എന്ന പ്രാർത്ഥനകളോടെ, പ്രത്യാശയോടെ ഇന്നത്തെ അരികെ പ്രോഗ്രാമിൽ നിന്നും തൽക്കാലം
1: വിടവാങ്ങുന്നു.
0: അടുത്ത ഒരു ദിവസം അടുത്ത പരിപാടിയിൽ വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി, ദിസ് ഈസ് മീ ആര്യ ശരത്
1: ആൻഡ് ആർജ വിദ്യ
0: സൈനിങ് ഓഫ്. ടാ, ബൈ ബൈ.